നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, ഇടവം 27, ജൂൺ 10, ബുധനാഴ്ച. ആദ്യമായി സുപ്രഭാതം.

0: തവ സുപ്രഭാതം.
1: നിങ്ങൾ കേട്ടത് സുപ്രഭാതം. അടുത്തതായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഒ എൻ വി കുറിപ്പ് രചിച്ച് സ്റ്റീവി സംഗീതം പകർന്ന് കെ എസ് ചിത്രയും ശരത്തും ചേർന്ന് ആലപിച്ച റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം.

0: നിങ്ങൾ കേട്ടത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം. അടുത്തതായി സദ്വചനം.
1: സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
2: പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് പരിഭവങ്ങൾ കുറവാണ് എന്ന് പറയാറുണ്ട്. അവന് പരിഭവങ്ങൾ ഇല്ലാതെ വരും. ഒരു നല്ല ഉദാഹരണം വിശുദ്ധ ബൈബിളിൽ ഞാൻ കാണുന്നുണ്ട്. യഹൂദ പ്രമാണികൾ യേശുതമ്പുരാനെ ബന്ധിക്കുകയും അവനെ ശിക്ഷയ്ക്ക് വിധിക്കുവാനായിട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഗെത്സമനൻ തോട്ടത്തിലെ ഒരു സംഭവം. അതിനു തൊട്ടു മുമ്പ് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, എന്നാൽ അവരാവട്ടെ ഉറങ്ങിപ്പോയി. ഗുരു അതിതീവ്രമായ വേദനയോട് രക്തം വിയർത്ത് മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ബലിയാകുന്നതിന്റെ ആ ക്രിയയിലേക്ക് ഒരുങ്ങുന്ന വേളയിൽ ശിഷ്യന്മാര് ഉറങ്ങുകയാണ്. ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ലെന്ന് ആണയിട്ട് പറഞ്ഞ പത്രോസ് പോലും ഉറങ്ങിപ്പോയി. ഈ ഉറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിന്റെ പരിണിത ഫലം എന്താണ്? യേശുതമ്പുരാനെ പടയാളികൾ പിടിക്കുന്നു. പിടിക്കാനായിട്ട് സത്യത്തിൽ യേശു അനുവദിക്കുന്നില്ല. വചനം പറയുന്നത് അവരോട് ചോദിക്കുന്നു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അപ്പോൾ അവർ പറയുന്നു, നസ്രായനായ യേശുവിന്. അപ്പോൾ യേശു പറയുന്നു, അത് ഞാൻ തന്നെയാണ്. നിങ്ങൾ എന്തിനാണ് വാളും വടിയുമായിട്ട് ഒരു കൊലപാതകയെ പോലെ എന്നെ പിടിക്കാനായിട്ട് വരുന്നത്? അത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ഭരമേൽപ്പിക്കുകയാണ്. കാരണം മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇപ്രകാരമുള്ള ഒരു യാഗം ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന യേശു കർത്താവ് അതിൽ നിന്ന് ഓടി ഒളിക്കുന്നില്ല, തന്നെ തന്നെ സന്തോഷത്തോടുകൂടി ഭരമേൽപ്പിക്കുകയാണ്. എന്നാൽ പത്രോസ് ചെയ്ത എന്താണ്? ഉറങ്ങിയ പത്രോസ്, പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് ഉറങ്ങിയ പത്രോസിന് എന്താ സംഭവിക്കുക? പത്രോസ് വാളെടുക്കുകയാണ്, വെട്ടുകയാണ്. സേനാധിപന്റെ ഭൃത്യന്റെ ചെവി ഭേദിച്ചു പോയി. വാളെടുക്കുക എന്നത്, വെട്ടുക എന്നുള്ളത്, അപകടം ഉണ്ടാക്കുക എന്നുള്ളത് ഉറങ്ങുന്നവരുടെ ശൈലിയാണ്. പ്രാർത്ഥിക്കാതെ ദൈവീകത ഹൃദയത്തിലും മനസ്സിലും ഇല്ലാതെ വരുമ്പോൾ അറിയാവുന്ന ഒരേ ഒരു പ്രയോഗം വാളിൻ്റേതാണ്, മുറിപ്പെടുത്തുന്നതിൻ്റേതാണ്. അത് കുടുംബത്തിലാവാം, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലാവാം, സഹോദരങ്ങൾ തമ്മിലാവാം, സമൂഹത്തിലാവാം, എല്ലായിടത്തും മുറിപ്പെടുത്തുന്ന വാക്കുകൾ, മുറിപ്പെടുത്തുന്ന ശൈലികൾ, അവയൊക്കെ ഉണ്ടാവുന്നത് പ്രാർത്ഥന കുറയുന്നത് കൊണ്ടാണ്. പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ എല്ലാ സാഹചര്യങ്ങളിലും ദൈവീകത മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുമോ? നമ്മുടെ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് നമ്മളെക്കാൾ വലിയവനായ, നമ്മുടെ കാര്യങ്ങളിൽ താല്പര്യമുള്ളവനായ ആ ദൈവത്തിൽ ആശ്രയം വെക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ യഥാർത്ഥമായ പ്രാർത്ഥന ഇല്ലാതാവും. അധര വ്യായാമങ്ങളുണ്ട്, ചടങ്ങുകളുണ്ട്, അതിൻ്റെ കൊഴുപ്പിൽ അന്തരാത്മാവിൻ്റെ പരിവർത്തനം മറന്നുപോകുന്നു എന്ന് പറയട്ടെ. നാം നമ്മുടെ മനംമാറ്റം സൗകര്യപൂർവ്വം മാറ്റിവെക്കുകയാണ്. എളുപ്പമായതിനെയാണ് നമ്മൾ പുൽകുന്നത്. ബാഹ്യമായ ആചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ നമ്മൾ അഭിരമിക്കുന്നു. വരുത്തേണ്ട മാറ്റങ്ങൾ നമ്മൾ വിസ്മരിച്ചു പോകുന്നു. വെളിച്ചം ദുഃഖമാണ്, തമസാണ് സുഖപ്രദം. പ്രാർത്ഥന നമ്മളെ ഒരു പുതിയ വ്യക്തിയാക്കും, പരിഭവങ്ങൾ ഇല്ലാതാക്കും. നമ്മളുടെ പ്രാർത്ഥനയുടെ മനുഷ്യരായി നമുക്ക് തീരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.
1: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: 6:10 ദേവരാഗം, 6:30 സോപാന സംഗീതം, 6:45 ആകാശവാണി വാർത്തകൾ, 6:55 ലോക്കൽ ജോബ്സ്, 7:00 ഗ്രീറ്റിംഗ് കാർഡ്സ്, 8:05 ഇന്നത്തെ പത്രവിശേഷം, 8:15 മൊഴിമുത്ത്, 9:00 സത്വചനം, 10:00 കരിയർ കോമ്പസ്, 12:30 ആകാശവാണി വാർത്തകൾ, 12:45 ലോക്കൽ ജോബ്സ്, 12:50 ആകാശവാണി വാർത്തകൾ, 1:00 രുചിക്കൂട്ട്, 1:15 ചമയം, 1:30 ഗ്രാമഫോൺ, 2:30 മെഡിടോക്ക്, 3:00 സിൽവർ സ്ക്രീൻ, 4:00 റേഡിയോ കഫേ, 5:00 ട്രെൻഡിംഗ് വൺസ്, 6:00 ദേവരാഗം, 6:30 ആകാശവാണി വാർത്തകൾ, 6:45 ലോക്കൽ ജോബ്സ്, 7:00 സോങ്സ് ഓൺ ഡിമാൻഡ്, 8:15 രുചിക്കൂട്ട്, 8:30 ചമയം, 9:30 നിലാമഴ, 10 മണിക്ക് സ്വീറ്റ് ഡ്രീംസ്.

ദൈവസ്തുതികൾ. പരമ്പരാഗത വിശ്വാസ പ്രമാണങ്ങൾക്കും ജ്യോതിഷ കൽപ്പനകൾക്കും വിധേയമായി ചിട്ടപ്പെടുത്തിയ ദൈവസ്തുതികളിൽ സോപാന സംഗീത ശാഖ ക്ഷേത്രകലകളിൽ പ്രത്യേക സ്ഥാനം അലങ്കരിക്കുന്നു. ഈശ്വരനോടുള്ള അടങ്ങാത്ത ഭക്തിയും അഭിവാഞ്ചിയും വിശ്വാസവുമാണ് സോപാന സംഗീതത്തിന്റെ അടിസ്ഥാന ശില. ശിവകുമാർ അമൃതകല ആലപിക്കുന്ന സോപാന സംഗീതം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഇന്ത്യ

0: മാറിയത്. മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലായിരിക്കും ഈ സർവകലാശാലകൾ സ്ഥാപിക്കുക. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അന്താരാഷ്ട്രവൽക്കരണം ദർശനം മുന്നോട്ടു കൊണ്ടുപോകുന്നതിൽ ഈ സർവകലാശാല ക്യാമ്പസുകൾ പ്രധാന ചുവടുവയ്പായിരിക്കുമെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ ചടങ്ങിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലാന്റ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബൾഗേറിയൻ ഭരണ നേതൃത്വവുമായും വിദേശകാര്യമന്ത്രിയുമായും ജയശങ്കർ ഉഭയകക്ഷി ചർച്ച നടത്തും. തുടർന്ന് ഫിൻലാന്റിലെത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രിയുമായും മറ്റ് പ്രമുഖ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ഈ കാലയളവിൽ ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും മോദി ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: കഴിഞ്ഞ 12 വർഷമായി കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തിന്റെ യുവശക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. വരും തലമുറ പരിഷ്കാരങ്ങൾ നടപ്പാക്കുമ്പോൾ അതിന്റെ കാതലായ ഭാഗം യുവശക്തിയാണ്. വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിലും രാജ്യത്തിന്റെ ഭാവം രൂപപ്പെടുത്തുന്നതിലും ഇന്ത്യൻ യുവത അതിന്റെ കേന്ദ്ര ബിന്ദുവാണ്. 12 കോടിയിലധികം പുതിയ സംരംഭകർക്ക് പ്രധാനമന്ത്രി മുദ്രാ യോജനയിലൂടെ കേന്ദ്ര ഗവൺമെന്റ് വായ്പകൾ ലഭ്യമാക്കി. ഇത് യുവാക്കളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്നു. തൊഴിലും സ്വാശ്രയത്വവും വർദ്ധിപ്പിക്കുന്നതിന് യുവാക്കളെ കേന്ദ്ര ഗവൺമെന്റ് ശാക്തീകരിച്ചു. യുവാക്കൾ തൊഴിലന്വേഷകരല്ല, തൊഴിൽ സൃഷ്ടാക്കളായി മാറുകയും ചെയ്തു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയുടെ പ്രയോജനം 60 ലക്ഷത്തിലധികം യുവാക്കൾക്കാണ് ലഭിച്ചത്. പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജനയിൽ 1.6 കോടിയിലധികം യുവാക്കൾക്ക് പരിശീലനം ലഭിച്ചു. മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന്റെ ഭാഗമായ പ്രതിഭകളായ യുവാക്കളെ രാജ്യത്ത് വളർത്തിയെടുക്കാനും കേന്ദ്ര ഗവൺമെന്റിന് സാധിച്ചു.
0: കൃഷി കർഷക ക്ഷേമ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യവ്യാപകമായി നടപ്പാക്കുന്ന ഖേത് ബച്ചാവോ അഭിയാൻ തൃശൂർ ജില്ലാതല പ്രചാരണ പരിപാടിയും സെമിനാറും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കൃഷിഭൂമിയെയും മണ്ണിന്റെ ആരോഗ്യത്തെയും സംരക്ഷിക്കുന്നതിലൂടെ സുസ്ഥിര കൃഷി പ്രോത്സാഹിപ്പിക്കുകയാണ് ഖേത് ബച്ചാവോ അഭിയാന്റെ ലക്ഷ്യമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. എല്ലാ ജില്ലകളെയും സമ്പൂർണ്ണ ശിശു സൌഹൃദമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലത്ത് പറഞ്ഞു. ജില്ലയിലെ ചിൽഡ്രൻസ് ഹോമുകളിൽ കഴിയുന്ന കുട്ടികൾക്കായി പൊതുജനങ്ങളിൽ നിന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നും വസ്ത്രങ്ങൾ സംഭാവനയായി സ്വീകരിക്കുന്ന കുട്ടിക്കുപ്പായം പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വനിതാ ശിശുവികസന വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഷിഗെല്ല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശിച്ചു. ഇന്നലെ വൈകിട്ട് വയനാട്ടിൽ മന്ത്രി സന്ദർശനം നടത്തി. വയനാട് കോളിയാടി സ്കൂളിലെ ഒരു കുട്ടിക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ എണ്ണം 68-ൽ നിന്ന് 38 ആയി. മന്ത്രി കെ മുരളീധരൻ ഇന്ന് രാവിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിക്കും. മന്ത്രിയായി ചുമതലയേറ്റ ശേഷം അദ്ദേഹത്തിന്റെ സന്ദർശനമാണിത്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയും മന്ത്രി സന്ദർശിക്കും. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായാണ് മുരളീധരന്റെ സന്ദർശനം. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തെ അന്താരാഷ്ട്ര നിലവാരത്തിൽ മെന്റൽ ഹാപ്പിനെസ് സെന്ററാക്കി വികസിപ്പിക്കുന്നതിന് വിശദമായ പദ്ധതി റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരന് ഫൈസൽ ബാബു എംഎൽഎ കൈമാറി. കുതിരവട്ടത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് എംഎൽഎയുടെ നേതൃത്വത്തിൽ വിദഗ്ധരെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിനെ അഭിനന്ദിച്ച മന്ത്രി വിഷയം അതീവ പ്രാധാന്യത്തോടെ പരിഗണിക്കുമെന്നും പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ എല്ലാ ഇടപെടലുകളും ലഭ്യമാക്കുമെന്നും ഉറപ്പു നൽകി. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച മാരിയുടെ മക്കളുടെ ഉത്തരവാദിത്വം വനം വകുപ്പ് ഏറ്റെടുക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. കുട്ടികളുടെ പേരിൽ FD അക്കൌണ്ട് ആരംഭിച്ച് നഷ്ടപരിഹാര തുകയുടെ ആദ്യഘടുവായ 5 ലക്ഷം രൂപ അതിൽ നിക്ഷേപിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് കണ്ണൂർ ആറളം ഫാമിൽ പ്രത്യേക ഡ്രോൺ സ്ക്വാഡ് രൂപീകരിച്ചു. കണ്ണൂർ ഡിവിഷന്റെയും ആറളം വൈൽഡ് ലൈഫ് ഡിവിഷന്റെയും നേതൃത്വത്തിലാണ് പുതിയ സംഘത്തിന് രൂപം നൽകിയത്. കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും പ്രശ്നം സൃഷ്ടിക്കുന്ന കാട്ടാനകളെ ഫലപ്രദമായി നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായാണ് ഡ്രോൺ സ്ക്വാഡ് രൂപീകരിച്ചത്. രാത്രികാലങ്ങളിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ കൃത്യമായി കണ്ടെത്തുന്നതിനും അവയെ സുരക്ഷിതമായി വന്യജീവി സങ്കേതത്തിലേക്ക് തുരത്തുന്നതിനുമായി തെർമൽ ഡ്രോണുകളാണ് ഉപയോഗപ്പെടുത്തുക. കൂടാതെ ഫെൻസിംഗുകൾക്ക് തകരാർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ തിരിച്ചറിഞ്ഞ സ്ഥലത്തെത്തി പരിശോധനയും നിരീക്ഷണവും നടത്തുന്നതിനും രാത്രികാല പട്രോളിംഗിനും ഈ സാങ്കേതിക സംവിധാനം പ്രയോജനപ്പെടുത്തും. ഇതിന്റെ ഭാഗമായി തെർമൽ ഡ്രോൺ, നൈറ്റ് വിഷൻ, തെർമൽ ബൈനോക്കുലർ, ക്യാമറ ട്രാപ്പ് എന്നിവയുടെ പ്രവർത്തനവും ഉപയോഗവും സംബന്ധിച്ച് പരിശീലനം നൽകി.
0: സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അർദ്ധരാത്രി നിലവിൽ വന്നു. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. യന്ത്രവൽകൃത ബോട്ടുകൾക്കും ഇൻബോർഡ് വള്ളങ്ങൾക്കും നിരോധനം ബാധകമാണ്. ട്രോളിംഗ് ബോട്ടുകൾ കടലിൽ പോകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ കൊല്ലത്ത് നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ അർദ്ധരാത്രി അധികൃതർ ചങ്ങല ബന്ധിച്ചു. പരമ്പരാഗത രീതിയിൽ വള്ളങ്ങളിൽ മീൻപിടിക്കാൻ അനുവാദമുണ്ട്. തീരത്തുനിന്ന് 12 നോട്ടിക്കൽ മൈൽ അകലെ വരെ പോയി മീൻപിടിക്കാം. നിരോധനം ലംഘിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കും. സംസ്ഥാനത്ത് ഇന്നും നാളെയും വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്നും നാളെയും കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കാസർകോട് അളാന്തൂർ ഗ്രാമപഞ്ചായത്തിൽ ആധുനിക സൌകര്യങ്ങളോടുകൂടിയ ഡയാലിസിസ് കേന്ദ്രം പ്രവർത്തനമാരംഭിച്ചു. വൃക്കരോഗികൾക്ക് ഗുണമേന്മേറിയ ചികിത്സാ സേവനം പ്രാദേശിക തലത്തിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
3: ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ് ലിമിറ്റഡിന്റെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിൽ നിന്നുള്ള 1,10,00,000 രൂപയും പഞ്ചായത്തിന്റെ തനത് ഫണ്ടും ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കിയത്. ഡയാലിസിസ് ഉപകരണങ്ങൾ പൂർണ്ണമായും CRS ഫണ്ടിലൂടെയാണ് സമാഹരിച്ചത്. അജാനൂർ കടപ്പുറത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഒരു ഭാഗം നവീകരിച്ചാണ് ഡയാലിസിസ് യൂണിറ്റ് സജ്ജമാക്കിയത്. ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 8,00,000 രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്.
0: കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ 3-ാമത്തേതായ രേവതി ആരാധന ഇന്ന് ഉച്ചയ്ക്ക് ആരാധനാ സദ്യയും പൊന്നിൻ ശീവേലിയും ഉണ്ടാകും. 4-ാമത്തെ ആരാധന 14 രോഹിണി നാളിലാണ്. സവിശേഷമായ ആലിംഗന പുഷ്പാഞ്ജലിയും അന്നാണ്. അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി ഒ ജെ ജനീഷ് ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പുരാരേഖാ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് വാരാഘോഷം. ചടങ്ങിൽ മന്ത്രി CP ജോൺ അധ്യക്ഷനാകും. നീതിക്കായ പുരാരേഖകൾ, അവകാശങ്ങൾ, ഓർമ്മ, ഭാവി എന്നതാണ് ഈ വർഷത്തെ ആർക്കൈവ്സ് വാരാഘോഷത്തിന്റെ പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് ലോക നേതാക്കളുടെ അഭിനന്ദനം. 3 വിദേശ സർവകലാശാലകൾക്ക് വിദ്യാഭ്യാസ മന്ത്രാലയം അംഗീകാര പത്രങ്ങൾ നൽകി. എല്ലാ ജില്ലകളെയും സമ്പൂർണ്ണ ശിശു സൌഹൃദമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ഇന്നും നാളെയും വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.
4: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷനില്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447994491. വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
0: 7 o'clock.

0: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, ഗുഡ് മോർണിംഗ്. അപ്പോ ദാ ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ആർ ജെ അമൃത കാർത്തിക. ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അവർക്കൊക്കെയുള്ള ആശംസകൾ ഈ ഒരു ഗ്രീറ്റിംഗ് കാർഡ്സിലൂടെ അറിയിക്കാനായിട്ട് മറക്കണ്ട. വിളിക്കേണ്ട നമ്പർ 0469273033 0469273033. മഴയുള്ള ഈ ഒരു തണുത്ത പ്രഭാതത്തിൽ നല്ല ചൂടോടുകൂടി തന്നെ അവർക്കുള്ള ആശംസകൾ അറിയിക്കാനായിട്ട് മറക്കണ്ട. അതൊക്കെ കാതോരം എത്തിക്കാൻ ഇന്ന് നിങ്ങളോടൊപ്പം ഈ ഒരു മണിക്കൂർ ഞാൻ ഇങ്ങനെയുണ്ട് കേട്ടോ. അപ്പം നല്ല പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമുക്കറിയാമല്ലേ, ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പലപ്പോഴും വലിയ തീരുമാനങ്ങളല്ല, ഓരോ ദിവസവും നമ്മൾ എടുക്കുന്ന ചെറിയ ചെറിയ തീരുമാനങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ ചുവടുകൾ കൊണ്ടായിരിക്കാം അല്ലേ. അപ്പൊ ഇന്നത്തെ ഈ ഒരു ദിവസം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാനും പറ്റില്ല. പക്ഷേ ഒരു പുഞ്ചിരിയോടെ, ഒരു നല്ല ചിന്തയോടെ, നല്ല വാക്കോടുകൂടി തുടങ്ങാൻ നമുക്ക് കഴിയുമെന്നുള്ളത് നമ്മളെല്ലാവരും ഓർക്കുക. നമ്മൾ പറയാറില്ലേ, മറ്റുള്ളവരൊന്നുമല്ല നമ്മുടെ ഒരു ദിവസമായിക്കോട്ടെ അല്ലെങ്കിൽ മുന്നോട്ട് നമ്മൾ എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ മാത്രമാണ്. ഇനി ഒരുപാട് രീതിയിൽ നമ്മളെ പ്രൊവോക്ക് ചെയ്യാനും അല്ലെങ്കിൽ നമ്മളെ ഡൗൺ ആക്കാനും ഒക്കെ, നെഗറ്റീവ് പറഞ്ഞ് താഴ്ത്താനും ഒക്കെ ഒരുപാട് പേര് ചുറ്റുമുണ്ട്. അതാരൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിതത്തിൽ ചെറിയ ചെറിയ സന്തോഷങ്ങൾ പോലും കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പം നമുക്കറിയാം, ഇന്ന് June 10 അല്ലേ. ഇന്നത്തെ ദിവസത്തിനും കുറച്ച് സ്പെഷ്യാലിറ്റി ഒക്കെ ഉണ്ട്. അത് എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ ഒന്ന് ജസ്റ്റ് പറയാം. ഇന്ന് ഈ ഒരു ദിവസം June 10 എന്ന് പറയുന്നത് ലോക നേത്രദാന ദിനം കൂടിയാണ് കേട്ടോ. വേൾഡ് ഐ ഡൊണേഷൻ ഡേ ആണ്. അതുപോലെ തന്നെ നമ്മൾ പറയാറില്ലേ, ഈ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, കുഞ്ഞു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും വലിയ പ്രത്യേകതകളാക്കിക്കൊണ്ട് ഓരോ ദിവസം വരാറുണ്ട്. അതായത് ദേശീയ ബോൾ പോയിന്റ് പേനാ ദിനം, അത് നിങ്ങൾക്കറിയാമായിരുന്നോ? ദേശീയ ബോൾ പോയിന്റ് പേനാ ദിനം കൂടിയാണ് ഇന്ന്. അതുപോലെ തന്നെ നാഷണൽ ഐസ്റ്റ് ടീ ഡേ, നാഷണൽ ബ്ലാക്ക് കൗ ഡേ, നാഷണൽ എഗ് റോൾ ഡേ, ഇങ്ങനെയൊക്കെയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ലോകത്തിലെ ആദ്യത്തെ മൃഗശാല പാരീസിൽ തുറന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അങ്ങ് നമ്മൾ പാരീസിലേക്ക് പോയില്ലേ. ഓക്കെ, അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഓരോ ദിവസത്തിനും ഉണ്ട് എന്നുള്ളത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഇനിയുമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മുടെ ഇന്ത്യ വിട്ടൊക്കെ പോകും. അങ്ങനെ ദാ ഗ്രീറ്റിംഗ് കാർഡ്സ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മറക്കാതെ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ചും അതുപോലെ മെസ്സേജിലൂടെയും ആശംസകൾ അറിയിക്കാം. നമുക്ക് തുടങ്ങിയ സ്ഥിതിക്ക് ആദ്യത്തെ മെസ്സേജിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ ഇന്നത്തെ ദിവസം. സുലഭ ചേച്ചി ഒരു പിക്ചർ മെസ്സേജ്, എന്നത്തെയും പോലെ തന്നെ മഴയിൽ കുതിർന്ന നല്ലൊരു ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ഗുഡ് മോർണിംഗ് സുലഭ ചേച്ചി. സുലഭ ചേച്ചിക്കും ഈ ഒരു ദിവസത്തിന്റെ, ഇന്ന് മാത്രമല്ല എല്ലാ ദിവസങ്ങളും ഏറ്റവും ഹാപ്പിയാക്കി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കൂട്ടിലെപ്പോഴും പക്ഷികൾ സുരക്ഷിതരാണ്, പക്ഷേ പറന്നുയരാൻ ചിറകുകൾക്ക് കരുത്തുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ പറക്കണം, കൂട് മറക്കാതെ പറക്കണം, കാഴ്ചകൾ കാണണം, ആസ്വദിക്കണം. കരുത്തുള്ള ചിറകുകളുള്ളപ്പോൾ നാം സുരക്ഷിതരാണ്, ശക്തരാണ്. ശുഭദിനം നേരുന്നു സുലൈ അയനിക്കോട്. സുലൈ ചേട്ടാ, സുലൈ ചേട്ടനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ഇന്നത്തെ ഗ്രീറ്റിംഗ് കാർഡ്സിലെ ഫസ്റ്റ് കോളറിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ്, നമസ്കാരം, ആരാണിത്? അരുണോദയ മോഹനൻ ചേട്ടാ, എവിടെയാണ്? ഇവിടെ തന്നെ ഉണ്ട്. ആ, ഒരുപാടായല്ലോ ഈ ശബ്ദം കേട്ടിട്ട്. എങ്ങനെയുണ്ട് ഹെൽത്ത് ഒക്കെ ഇപ്പൊ? എങ്ങനെയുണ്ട്? ഓക്കെ ചേട്ടാ, സന്തോഷം വിളിച്ചതിൽ. അപ്പോ ഇന്ന് ആശംസ ആർക്കാണ്?
1: ഇന്ന് ആശംസ എന്റെ മകൻ അരുണിന്റെ മകള് അമോഹയുടെ ബർത്ത്ഡേ ആണ്. അമോഹയ്ക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും എല്ലാം ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
0: പേര് അമോഹ.
1: അമോഹ,
0: അമോഹ, അയ്യോ നല്ല പേര്. എന്താ അതിന്റെ അർത്ഥം? എന്താണ്
1: ആണാണെങ്കിൽ മോഹൻ എന്നും പെൺകുട്ടിയാണെങ്കിൽ അമോഹ എന്ന് വിടണമെന്ന് അവൻ നേരത്തെ.
0: അമോഹ എന്ന് പറഞ്ഞാല് മോഹമില്ലാത്തത്, അത് തന്നെ അല്ലേ? അപ്പൊ ഞാൻ ആലോചിച്ചത് തന്നെ. ഓക്കെ ശരി ചേട്ടാ. അപ്പൊ അമോഹ ഇപ്പൊ എന്ത് ചെയ്യാ ക്ലാസ്സിൽ?
1: അനുഗ്രഹങ്ങൾ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
0: തീർച്ചയായിട്ടും. അമോഹ ഇത് പഠിക്കല്ലേ ക്ലാസ്?
1: 9-ാം
0: ക്ലാസ്സിൽ. അപ്പോ അമോഹ കുട്ടിക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. മിടുക്കിയായിട്ട് വളർന്നു വരട്ടെ, ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചേരട്ടെ, കലാപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ജന്മദിനങ്ങൾ ഇനിയും ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു കേട്ടോ. ഓക്കെ ചേട്ടാ. അപ്പൊ ചേട്ടനും ഫാമിലിക്കും ഒക്കെ എല്ലാവിധ ആശംസകളും, ആരോഗ്യമൊക്കെ സംരക്ഷിച്ച് മുന്നോട്ട് പോവുക കേട്ടോ. ഓക്കെ ചേട്ടാ, ശരി. അപ്പൊ നമ്മുടെ അരുണോദയ മോഹനൻ ചേട്ടനായിരുന്നു ഫസ്റ്റ് കോളർ. അരുണോദയ മോഹനൻ ചേട്ടന്റെ മകൻ അരുൺ, അരുൺ ചേട്ടന്റെ മകൾ അമോഹ. അമോഹയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പൊ നമ്മുടെ ആശംസകളും പ്രാർത്ഥനകളും ഒക്കെ അമോഹയ്ക്ക് നേരെ കേട്ടോ. അങ്ങനെ നമ്മള് ആ ഒരു ഉദ്ഘാടനവും കഴിഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് കോളർ അരുണോദയം ചേട്ടനായിരുന്നു. അങ്ങനെ നല്ലൊരു ആശംസ നമ്മൾ കേട്ടു. ഇനി പോകുന്നത് ഫസ്റ്റ് സോങ്ങിലേക്കാണ്. മനോഹരമായിട്ടുള്ള, എല്ലാവരും ഇന്നും എന്നും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന പവിത്രം എന്ന ചിത്രത്തിലെ ശ്രീരാഗമോ, ആ ഗാനം കേൾക്കാം. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ചെന്നൈയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷനില്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടിലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: അങ്ങനെ ദാ നമ്മുടെ സമയം 7 മണി കഴിഞ്ഞ 16 മിനിറ്റും 35 സെക്കൻഡും ആയിട്ടുണ്ട്. ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു പാട്ട് കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു സന്തോഷമൊക്കെ വന്നില്ലേ, ഒരു ദിവസത്തിനൊരു എനർജിയൊക്കെ വന്നില്ലേ, അതാണ് പാട്ടിന്റെ ശക്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ അടുത്ത കോളർ എത്തിയിട്ടുണ്ട്, അത് ആരാണെന്നുള്ളത് നോക്കാം. ഗുഡ് മോർണിംഗ്, നമസ്കാരം.
2: ഗുഡ് മോർണിംഗ്, നമസ്കാരം. 7 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ഞാനും രാജപ്പൻ.
1: ഓ, രാജപ്പൻ ചേട്ടൻ വരുന്നോ മെയിലാർജയായിട്ട്? സമയം 7 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയപ്പോൾ ഞാനും എത്തിയിരിക്കുന്നു. ഓക്കെ രാജപ്പൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? മഴയൊക്കെ ഉണ്ടോ? പെയ്തില്ല അല്ലേ. ഓക്കെ, അപ്പോ ഇന്ന് ആശംസ ആർക്കാണ്?
2: ഇന്നത്തെ ആശംസ എന്റെ ഭാര്യയുടെ അനിയത്തി ഗീതയുടെ ബർത്ത്ഡേ ആയിരുന്നു.
1: ഓക്കെ, ആരാ ചേട്ടാ? ചേട്ടന്റെ
2: ഭാര്യയുടെ അനിയത്തി ഗീത.
1: ഗീത, ഓക്കെ. ഓക്കെ, ശരി.
2: അവര് താമസിക്കുന്ന ഗീതയ്ക്ക് നല്ലൊരു ബർത്ത്ഡേ ആശംസ. കൂടുതലായ ബർത്ത്ഡേ പേരൻസ് ഘോഷിക്കുന്നവരുണ്ട്, വെഡിങ് ഡേ ഘോഷിക്കുന്ന നമ്മുടെ റേഡിയോ കേൾക്കുന്ന കൂട്ടുകാരുണ്ട്.
1: ഓക്കേ ചേട്ടാ, അപ്പോ
2: എല്ലാവർക്കും നല്ല ശുഭദിനം കൂടി.
1: താങ്ക് യു രാജപ്പൻ ചേട്ടൻ. പറഞ്ഞതുപോലെ ചേട്ടന്റെ വൈഫിന്റെ അനിയത്തി ഗീത ചേച്ചി, ഗീത ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. ചേച്ചിക്ക് ആയുസ്സും ആരോഗ്യം ദൈവം നൽകട്ടെ. ഇനിയും ഒരുപാട് ജന്മദിനങ്ങൾ ആഘോഷിക്കാനായിട്ട് സാധിക്കട്ടെ. ഒരുപാട് സന്തോഷ നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ഞങ്ങളുടെ അന്വേഷണം അറിയിച്ചേ കേട്ടോ. ഓക്കെ ചേട്ടാ, അപ്പോ രാജപ്പൻ ചേട്ടനും അവിടുത്തെ കുട്ടീസിനും എല്ലാവർക്കും ഫാമിലിക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ നേരുന്നു. ആണോ? ഇടയ്ക്ക് ഞാൻ ബഹളമൊക്കെ കേൾക്കുന്നുണ്ട് ഇടയ്ക്ക് അവിടെ. ഓക്കെ ചേട്ടാ, മുന്നോട്ട് നല്ല ദിവസങ്ങളാവട്ടെ കേട്ടോ. ശരി. നമ്മുടെ രാജപ്പൻ ചേട്ടനാണ് പാലപ്പുറയിൽ നിന്ന് വിളിച്ചത്. ചേട്ടന്റെ വൈഫിന്റെ അനിയത്തി ഗീത ചേച്ചി, ഗീത ചേച്ചിയുടെ ബർത്ത്ഡേ ആണിന്ന്. അപ്പൊ ഗീത ചേച്ചിക്കുള്ള ആശംസകളും ഇങ്ങോട്ട് പോന്നോട്ടെ. നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. തർക്കങ്ങളും പിണക്കങ്ങളും മനുഷ്യർ തമ്മിലുണ്ടാകും. അത് പരിഹരിക്കാൻ പോകുന്നവർ കാര്യങ്ങളെ നേരാം വണ്ണം മനസ്സിലാക്കുകയും വിഷയത്തിൽ സത്യസന്ധത പുലർത്തുകയും വേണം. ആത്മാർത്ഥമായ വാക്കുകൾക്ക് ബന്ധങ്ങൾക്ക് ജീവൻ നൽകാനാകും. ശുഭദിനം നേരുന്നു എല്ലാ കൂട്ടുകാർക്കും എന്ന് പറഞ്ഞുകൊണ്ട് ടി അഷ്റഫ്, വെസ്റ്റ് കൈപ്പുറം. അഷ്റഫേനാണ് കേട്ടോ. ശരിയല്ലേ, നമ്മൾ ഒരു ഒരു കാര്യം ഒരു ഇടത്തൊരു പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ ചിലപ്പോൾ ചിലർ ഒരു സൈഡ് മാത്രമായിരിക്കും കേൾക്കുന്നത്, അല്ലെങ്കിൽ അതാണ് ശരിയെന്ന് വിചാരിക്കും. എന്താ നമ്മൾ രണ്ട് സൈഡും കേട്ടതിന് ശേഷം അല്ലേ അതിനൊരു പരിഹാരം ഉണ്ടാക്കുക, അല്ലെങ്കിൽ പരിഹാരം ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ശരിക്കും ഒരു സൈഡ് മാത്രം കേട്ടിട്ട് അതാണ് ശരി എന്ന് വിചാരിച്ചു പോയാൽ ആ പ്രശ്നങ്ങൾ ചിലപ്പോൾ അവിടെ തീരാനും പോകുന്നില്ല, ഒന്നുമില്ല. രണ്ട് സൈഡും കേട്ടതിന് ശേഷം നല്ലൊരു സൊല്യൂഷൻ ഉണ്ടാക്കുക ഇല്ലേ. പല പ്രശ്നങ്ങളും ഉടലെടുക്കുന്നതും പല പ്രശ്നങ്ങളും മുന്നോട്ട് പോകുന്നതും എല്ലാം കാരണം അത് തന്നെയാണ്. ശരിക്കും ആ ഒരു ജീവിതത്തിൽ നല്ലൊരു സുഹൃത്ത് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെന്ത് ഹാപ്പിയാണ് അല്ലേ. പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അങ്ങനെ അഷ്റഫ് എണ്ണം നല്ലൊരു ദിവസത്തിന്റെ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് വിജി ചേച്ചിയുടെ മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഗുഡ് മോർണിംഗ് വിജി ചേച്ചി. അടുത്ത മെസ്സേജ് നമ്മുടെ നാരായണൻ ചേട്ടന്റേതാണ്. കൈപ്പേറും തിരിച്ചടികളെ ഉറച്ച മനസ്സിന്റെ കരുത്തുകൊണ്ട് നേരിടുക. ഉണ്ടായ നഷ്ടങ്ങളോ നിരാശ നിറഞ്ഞ മനസ്ഥിതിയോ ഒന്നും തന്നെ നമ്മെ വിജയത്തിലേക്ക് നയിക്കില്ല. പുതിയ അവസരങ്ങളെയും നേട്ടങ്ങളെയും സ്വീകരിക്കാൻ മനസ്സിനെ സന്നദ്ധമാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഉറച്ച മനസ്സോടെ നീങ്ങിയാൽ നഷ്ടങ്ങളിൽ നിന്നും കോട്ടങ്ങളിൽ നിന്നും കരകയറി ജീവിത വിജയം നേടാനാകും. എല്ലാവർക്കും സുപ്രഭാതം നേരുന്നു. ശുഭനിദ്ര. നാരായണൻ ചേട്ടനാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. നാരായണൻ ചേട്ടനും ശുഭദിനം നേരുന്നു. ഒപ്പം നല്ലൊരു ദിവസമാവട്ടെ, മുന്നോട്ട് നല്ല ദിവസങ്ങളാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു ചേട്ടനും ഫാമിലിക്കും. അങ്ങനെ നമ്മുടെ ആശംസകളൊക്കെ നേരിട്ടും അതുപോലെ മെസ്സേജിലൂടെ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ ആശംസകൾ നിങ്ങൾക്ക് അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ 0469 273033, 0469 273033. നമ്മുടെ വാട്സപ്പ് നമ്പർ 9495730333. ഇന്ന് ഗ്രീറ്റിംഗ് കാർഡ്സിൽ നിങ്ങളോടൊപ്പം ഉള്ള ആർജി അമൃത കാർത്തിക ദാവരുന്നു. നെക്സ്റ്റ് സോങ് കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: സമയം മുന്നോട്ട് ഓടിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്തെ നമുക്കൊരിക്കലും പിടിച്ചു നിർത്താനാവില്ലല്ലോ. അതുകൊണ്ട് ഈ ഒരു സമയം കഴിയുമ്പോൾ, അയ്യോ എനിക്കൊരു ബർത്ത്ഡേ പറയാനുണ്ടായിരുന്നു, വെഡിങ് ആനിവേഴ്സറി ഒരു ആശംസ പറയാനുണ്ടായിരുന്നു എന്ന് സങ്കടപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് മറക്കാതെ തന്നെ ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് വിളിച്ചോളൂ, അല്ലെങ്കിൽ മെസ്സേജിലൂടെ ആശംസ അറിയിച്ചോളൂ കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. യെസ്, രാജപ്പൻ ചേട്ടൻ. രാജപ്പൻ ചേട്ടൻ ഓൾറെഡി നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പാത്രത്തിൽ ആഹാരമുള്ളിടത്തോളം കാലമേ കാക്കകൾക്ക് സ്നേഹമുള്ളൂ. പാത്രം കാലിയായാൽ അവ പറന്നകലും. പല ബന്ധങ്ങളും ഇതുപോലെ തന്നെയാണ്. ലാഭം കാണുന്നിടത്ത് ചിരിയും സ്നേഹവും നിറയും, ലാഭം തീർന്നാൽ മുഖങ്ങളും മാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. യെസ്, അപ്പോ രാജപ്പൻ ചേട്ടാ ഒരിക്കൽ കൂടി ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ. അടുത്ത കോളറുണ്ട്. ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ് ലീല ചേച്ചി.
1: വെരി മോർണിംഗ്.
0: പറയൂ, കേക്കട്ടെ, എന്താണ് ഇന്നത്തെ ആശംസ?
1: ഇന്നെ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇന്നലെ ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല.
0: അയ്യോ,
1: അപ്പൊ എന്നോട് ചോദിച്ചു, പറഞ്ഞോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അയ്യോ മോനെ പറയാൻ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് ആ വെഡിങ് ആനിവേഴ്സറിക്ക് എല്ലാവരുടെയും ആശംസകളും അനുഗ്രഹങ്ങളും. ഒരു കൊച്ചു കുഞ്ഞുണ്ടേ, രണ്ടു പേർക്കും ആയിരാരോഗ്യ സൗഖ്യത്തോടെ ജീവിക്കാൻ മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസ.
0: ഓക്കെ, എന്താണ് പേരെന്താണ് രണ്ടുപേരുടെ?
1: വിഷ്ണു ആൻഡ് ശ്രീലക്ഷ്മി.
0: അതെ, ലീല ചേച്ചി ഇങ്ങനെ പറഞ്ഞു വന്ന് പിന്നെ ലാസ്റ്റ് ഒന്നും കേക്കത്തില്ല, ഇങ്ങനെ പതുക്കെ പോവും, വീണ്ടും അടുത്ത വീണ്ടും കേറും, ഇങ്ങനെയാണ്. ഓക്കെ, വിഷ്ണു
1: എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കും വനവാസിലുള്ള എന്റെ മക്കൾക്കും മൂന്ന് പേർക്കും ബാക്കി ശേഷിക്കുന്ന എല്ലാവർക്കും, വിളിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ.
0: താങ്ക് യു, താങ്ക് യു. അപ്പൊ വിഷ്ണുവും ആരുതിയോ?
1: ശ്രീലക്ഷ്മിയും.
0: ഓക്കെ, അപ്പോ വിഷ്ണുവിനും ശ്രീലക്ഷ്മിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. സന്തോഷത്തോടെ സ്നേഹത്തോടെ ആഘോഷമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിന്റെ പേരെന്താണ്? സാറല്ല, അപ്പൊ നമ്മുടെ കുഞ്ഞിനും ആശംസകൾ നേരുകയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ആശംസകളൊക്കെ അറിയിച്ചതായിട്ട് പറയുക, നേരിട്ടും പറഞ്ഞേക്കാം കേട്ടോ. കേട്ടോണ്ടിരിക്കുകയാണോ? ഓക്കെ, അപ്പോ എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു. അതുപോലെ ലീല ചേച്ചിക്കും ഫാമിലിക്കും പ്രത്യേക ആശംസകൾ കേട്ടോ.
1: താങ്ക് യു.
0: ശരി, നമ്മുടെ ലീല ചേച്ചിയാണ് കേട്ടോ വിളിച്ചത്. ലീല ചേച്ചിയുടെ തൊട്ടടുത്തെ ശ്രീലക്ഷ്മി അതുപോലെ വിഷ്ണു, അവർക്ക് രണ്ടുപേരുടെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇന്നലെ. അപ്പൊ ബിലേറ്റഡ് ആശംസകൾ നമ്മൾ അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അടുത്ത മെസ്സേജ് നമ്മുടെ മിനി ചേച്ചിയാണ് കേട്ടോ. കഴിഞ്ഞു പോയതെല്ലാം നല്ലതിനാണെന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ, കൈവിട്ടു പോയതൊന്നും നഷ്ടങ്ങളല്ലെന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, അവിടെയാണ് നമ്മുടെ ജീവിതം സുന്ദരമാകുന്നത്. സ്നേഹത്തോടെ നേരുന്നു ശുഭദിനം. ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കും ആശംസകൾ. നമ്മുടെ റേഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ആശംസകൾ. പിന്നെ ദീപക്കുട്ടിക്കും അമൃതക്കുട്ടിക്കും അപർണക്കുട്ടിക്കും ആശംസകൾ നേരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് മിനി ചേച്ചി. താങ്ക് യു സോ മച്ച് മിനി ചേച്ചിക്കും ഫാമിലിക്കും. മുന്നോട്ട് നല്ല ദിവസങ്ങളാവട്ടെ എന്നും ആശംസിക്കുന്നു ഞങ്ങൾ. അടുത്ത കളറുണ്ട്. ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ് രാമനാഥൻ ചേട്ടൻ.
2: യെസ്.
0: എന്തൊക്കെയുണ്ട് അവിടെ ഇപ്പൊ? എങ്ങനെയാണ്, ചൂട് തന്നെയാണോ കാലാവസ്ഥ?
2: പിന്നല്ല.
0: ഓ, ആണല്ലേ. നമുക്കിവിടെ പിന്നെ അങ്ങനെ തന്നെ അല്ലേ. നമുക്ക് പക്ഷെ ഇവിടെ ഈ സമയം മഴയാണ്, നല്ല അടിപൊളി മഴ.
2: നെല്ലൊക്കെ പുഴുങ്ങാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊടുത്തുവിട്ടുള്ളൂ ഞങ്ങൾ. പുഴുങ്ങി
0: ആണോ? ചില അതൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ, ബിസിനസ്. പറയൂ രാമനാഥൻ ചേട്ടാ, ഇന്ന് ആശംസ ആർക്കാണ്?
2: ചെറിയൊരു ഹാപ്പി ന്യൂസ് എനിക്ക് തന്നെ, കാരണം എനിക്കൊരു പ്രൊമോഷൻ ആയി.
0: വൗ, അടിപൊളി അടിപൊളി.
2: ഇന്നലെയാണ് ലിഫ്റ്റ് കിട്ടിയത്. ഒരു സന്തോഷം, എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നു.
0: അടിപൊളി, ഭയങ്കര സന്തോഷം.
2: അതെ,
0: അപ്പോ
2: അത് തന്നെയാണ് അടിപൊളി സന്തോഷം.
0: പിന്നല്ല ചേട്ടാ, ഇനിയും
2: പറഞ്ഞോളൂ.
0: ഇനിയും ഇനിയും ഇതുപോലെ ഉയരങ്ങൾ ഉയരങ്ങൾ ഉയരങ്ങൾ താണ്ടി താണ്ടി താണ്ടി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ കേട്ടോ.
2: ഓക്കേ, താങ്ക് യു.
0: പറഞ്ഞോളൂ.
2: നമ്മുടെ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന മോഹൻ ചേട്ടന്റെ പേരക്കുട്ടി, അതുപോലെ തന്നെ നമ്മുടെ രാജപ്പൻ ചേട്ടൻ, ദീപ് പറയുന്ന പോലെ ആറേ ജപ്പാൻ ചേട്ടൻ,
0: അതെ അതെ അതെ,
2: ആറേ ജപ്പാൻ ചേട്ടന്റെ വൈഫിന്റെ അനീസിന്റെ ബർത്ത്ഡേ
0: അല്ലേ.
2: എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.
0: ഓക്കെ, അപ്പോ രാവിലെ തന്നെ ഈ ഒരു ന്യൂസ് കേൾക്കാൻ സാധിച്ചതില് ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോ
2: പാട്ടുകളെല്ലാം അടിപൊളിയാണ്.
0: താങ്ക് യു സോ മച്ച് ചേട്ടാ. അപ്പൊ ഇനി മുന്നോട്ട് എല്ലാം നല്ല ദിവസങ്ങളാവട്ടെ, ആഘോഷമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു കേട്ടോ. നല്ല ദിവസങ്ങളാവട്ടെ.
2: ഓക്കെ
0: ചേട്ടാ, ശരി. അപ്പൊ നമ്മുടെ രാമനാഥൻ ചേട്ടനാണ് കേട്ടോ വിളിച്ചത്. ചേട്ടൻ പ്രൊമോഷനായി. അപ്പൊ ആ ഒരു സന്തോഷം നമ്മളോടൊക്കെ ഷെയർ ചെയ്യാനായിട്ട് വിളിച്ചതാണ്. നമ്മുടെ പ്രാർത്ഥനകളും ആശംസകളും ഒക്കെ ചേട്ടനും നേരാ കേട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജ് ഇതാ എത്തിയിരിക്കുന്നു. ആ നമ്മുടെ ലതിക ടീച്ചർ, ഇത് എവിടെയാണ് ലതിക ടീച്ചറെ? അമൃതമോളെ ഗുഡ് മോർണിംഗ്, എന്റെ റേഡിയോ കുടുംബത്തിൽ എല്ലാവർക്കും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ലതിക ടീച്ചർ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. എവിടെയാണ്? കാണാനില്ല, കേൾക്കാനില്ല. കണ്ടു അല്ലേ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. പക്ഷെ ഈ ശബ്ദം നമ്മുടെ റേഡിയോയിലൂടെ കേൾക്കുന്നില്ല. എന്തൊക്കെയുണ്ട്? ഹാപ്പിയായിട്ടിരിക്കുന്നല്ലോ അല്ലേ. അപ്പൊ ലതിക ടീച്ചറിനും നല്ലൊരു ദിവസത്തിന്റെ, ഇന്ന് മാത്രമല്ല എല്ലാ ദിവസങ്ങളും നല്ലതാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു കേട്ടോ. ആശംസകളൊക്കെ ഇതാ ഇങ്ങനെ വരുന്നു, വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 31 മിനിറ്റും 47 സെക്കൻഡും ആകുമ്പോൾ ഗ്രീറ്റിംഗ് കാർഡ്സിലൂടെ വരുന്നു നിങ്ങൾക്കായി നെക്സ്റ്റ് സോങ്. കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിലെല്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10 ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവും ഉള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447-9924-1. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ.

0: ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
2: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
0: മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. അപ്പൊ ഇതാ സമയം 7 മണി കഴിഞ്ഞ് 40 മിനിറ്റും 20 സെക്കൻഡും ആകുമ്പോൾ ഗ്രീറ്റിംഗ് കാർഡ്സിൽ നെക്സ്റ്റ് കോളർ ഉണ്ട്. ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
1: ശബ്ദം കേട്ടറിയോ?
0: ശബ്ദം
1: വിളിക്കാത്ത ഒരാളാണ്. ഷീജ ചേച്ചി തൃശ്ശൂരിൽ നിന്ന്.
0: അമ്പോ ഷീജ ചേച്ചി, ആ
1: ഞാൻ വിളിച്ച വഴിക്ക് കിട്ടി.
0: അന്ന് ആ വഴി ഒന്ന് പോയതാ. കിട്ടോ ഇല്ലയോ?
1: കിട്ടിയാലോ?
0: കേൾക്കാറുള്ളൂ ഷീജ ചേച്ചി. എന്തായാലും ഈ ശബ്ദം കേട്ടതിലെ സന്തോഷം. നമ്മുടെ റേഡിയോ കഫേയിലാണല്ലോ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത്.
1: അല്ലേ, രാവിലെ ഭയങ്കര തിരക്കാവും, വിളിക്കാനും ഇതൊന്നും നേരം കിട്ടാറില്ല.
0: അയ്യോ, അപ്പോ ഭയങ്കര സന്തോഷം വിളിച്ചതില്. ഇനിയും വിളിക്കുക കേട്ടോ. ട്രൈ ചെയ്തുകൊണ്ടിരിക്കൂ. കിട്ടുമെന്നേ ഇപ്പൊ കണ്ടില്ലേ? ഓക്കേ ഷീജ ചേച്ചി.
1: എന്റെ കൊച്ചുമക്കളുടെ രണ്ടുപേരെയും പിറന്നാളാണ്.
0: ഓക്കെ, പേരെന്താണ്?
1: അല്ലൂസ് അല്ലി.
0: അല്ലൂസും
1: ഷീജ ദൻവിക.
0: ശരി, അപ്പൊ നമുക്ക് അല്ലൂസ് എന്നും അല്ലി എന്നും വിളിക്കാം അല്ലേ?
1: രണ്ടാളേ ഒരു ദിവസം പിറന്നാള്.
0: അടിപൊളി. അല്ലൂസിനും
1: പ്രസാദിനാള്
0: ആണല്ലേ. അല്ലൂസിനും അല്ലിക്കുട്ടിക്കും എല്ലാവിധ ആശംസകളും.
1: അല്ലി എൽ കെ ജിയിലും ചേർന്നുണ്ട്. ഇന്നോട്ട് സ്കൂളിലേക്ക് പോണു.
0: ഇന്നു മുതൽ പോവാണ്. ഓക്കെ, അപ്പോ
1: നോക്കേണ്ട തിരക്കാണ് എനിക്ക് ഉച്ച തിരിഞ്ഞ് വരുമ്പോ റേഡിയോ കഫേയുടെ സമയത്ത്.
0: ആ ശരി ചേച്ചി. ഓക്കെ, അപ്പൊ രണ്ടു പേർക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. മുന്നോട്ട് നല്ല ദിവസങ്ങളാവട്ടെ. ഒരുപാട് ജന്മദിനങ്ങൾ ആഘോഷിക്കാനായിട്ട് സാധിക്കട്ടെ. ഇപ്പം വിദ്യാഭ്യാസത്തിലാണെങ്കിലും കലാപരമായിട്ടും ഒക്കെ ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചേരട്ടെ കേട്ടോ. എല്ലാ പ്രാർത്ഥനകളും ഞങ്ങളുടെ.
1: തീർച്ചയായിട്ടും
0: തീർച്ചയായിട്ടും. ആയുസ് ആരോഗ്യമൊക്കെ. ഓക്കെ ചേച്ചി. അപ്പൊ ഷീജ ചേച്ചിക്കും ഫാമിലിക്കും പ്രത്യേക ആശംസകൾ നേരുന്നു. കുട്ടികളോട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേക്കാം.
1: എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു.
0: താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഓക്കെ ചേച്ചി. അപ്പൊ നമ്മുടെ ഷീജ ചേച്ചിയാണ്. ഷീജ ചേച്ചി, ഇങ്ങനെ നമ്മൾക്കറിയാം റേഡിയോ കഫേയിലൂടെയാണ് നമുക്ക് പരിചയം. മെസ്സേജ് അയച്ചും ഇങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ ആദ്യമായിട്ടാണ് അല്ലേ വിളിക്കുന്നത്, ഈ ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ സന്തോഷം. അടുത്ത നമ്മുടെ മെസ്സേജിലേക്ക് പോകുന്നു. ഗുഡ് മോർണിംഗ് അമൃത. പൊള്ളുന്ന വെയിലല്ലേ വെയിലേറ്റു വാടല്ലേ, ഈ ഗാനം ഇന്ന് കേട്ടപ്പോൾ എന്തോ പോലെ. എന്റെ മകളുടെ ഭർത്താവ് ലിനുവിന്റെ ചേട്ടൻ വിനുവിന്റെയും ഭാര്യ മാഗിയുടെയും വിവാഹ വാർഷികമാണിന്ന്. വിനു, മാഗി, മക്കളായ രേഷ്മ, ആര്യ, രേഷ്മയുടെ ഭർത്താവ്, 3 വയസ്സുകാരിയായ മോളൂസ് എന്ന് വിളിക്കുന്ന പേരക്കുട്ടി ഉൾപ്പെടെ എല്ലാവരും ഇപ്പോൾ UKയിലാണ്. അവിടെ ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന വിനുവിനും മാഗിക്കും കടവന്ത്രയിൽ നിന്ന് ഞാൻ അറിയിക്കുന്ന ആശംസ. മാഗ് ഫാസ്റ്റ് വഴി UKയിലേക്ക് എത്തിക്കാൻ അമൃതയെ ഏൽപ്പിക്കുകയാണ്. ഒപ്പം ഒരു ശുഭദിനം അമൃതയ്ക്കും പ്രിയ ശ്രോതാക്കൾക്കും നൽകുന്നു. സ്നേഹപൂർവം, ആന്റണി കടവന്ത്ര. ഓക്കെ ചേട്ടാ, അപ്പൊ ആ ഒരു ദൗത്യം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അത് ഭംഗിയായിട്ട് ഇതാ നിറവേറ്റാൻ പോവുകയാണ്. വിനിച്ചേട്ടനും അതുപോലെ മാഗി ചേച്ചിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ഇനിയും ഒരുപാട് ഒരുപാട് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനായിട്ട് സാധിക്കട്ടെ. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ് ആഘോഷമാക്കി കൊണ്ടുപോകാനായിട്ട് രണ്ടു പേർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ മക്കൾക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പം ആന്റണി ചേട്ടനും ഫാമിലിക്കും പ്രത്യേക ആശംസകൾ. ഇന്ന് മാത്രമല്ല, മുന്നോട്ട് എല്ലാ ദിവസങ്ങളും അടിപൊളിയാവട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം സന്തോഷപൂർവ്വം അത് നടത്തിയിരിക്കുന്നു കേട്ടോ ആന്റണി ചേട്ടാ. അടുത്ത കോളർ ഉണ്ട്. ഗുഡ് മോർണിംഗ്. കണ്ണൂരിൽ നിന്ന്? അയ്യോ, വായ്പൂര് മാറിയോ?
2: അയ്യോ,
0: ഭയങ്കര തിരക്കല്ലേ. പോകുന്നതേ ഉള്ളു അല്ലേ. പൊതുവെ ഭയങ്കര തിരക്കാണെന്ന് പറയുന്നു. അപ്പൊ ഒരുപാട്
2: തിരക്കല്ലേ. ഒത്തിരി
0: ആണല്ലേ. ഓ ശരി, അപ്പൊ ആ ഒരു ഭാഗ്യം ഉണ്ടായി. അങ്ങനെ
2: ഞാനും കണ്ണനും അനീഷും.
0: ഓക്കെ ചേട്ടാ.
2: എന്റെ ഇവിടെ എറണാകുളം വൈറ്റിലെ ഉള്ള മാർട്ടിൻ തോമസ്.
0: മാർട്ടിൻ?
2: ഓ
0: മാർട്ടിൻ.
2: മാർട്ടിൻ ചേട്ടന് ഹാപ്പി ബർത്ത്ഡേ നേരുന്നു. പിന്നെ അതേപോലെ ലൂസിനും രണ്ടുപേരെ ബർത്ത്ഡേ പറഞ്ഞില്ലായിരുന്നു.
0: ആ ബർത്ത്ഡേ പറഞ്ഞത് നമ്മുടെ അമോഹ, അരുണോദയ മോഹൻ ചേട്ടന്റെ മകൾ, അതുപോലെ അല്ലൂസ്, അല്ലി,
2: അപ്പൊ ഞാൻ കേട്ടില്ലായിരുന്നു. അപ്പൊ ഇന്ന് ബർത്ത്ഡേ
0: ആഘോഷിച്ചു. അതാണ് നല്ലത്.
2: വെഡിങ് ആനിവേഴ്സറി.
0: താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പൊ അനിൽ ചേട്ടനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. അപ്പോ ഒരു അങ്ങോട്ട് പോയതല്ലേ, എല്ലാം ഭംഗിയായിട്ട് മനോഹരമാക്കി നന്നായിട്ട് അല്ലെ തൊഴാനൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അനിൽ ചേട്ടനും ഫാമിലിക്കും പ്രത്യേക ആശംസകൾ കേട്ടോ. അതുപോലെ മാർട്ടിൻ ചേട്ടനും ആശംസകൾ നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ. ഒരുപാട് ജന്മദിനങ്ങൾ ആഘോഷിക്കാനായിട്ട് സാധിക്കട്ടെ, ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ വരട്ടെ എന്നും ആശംസിക്കുന്നു. ഓക്കെ ചേട്ടാ, ശരി. നമ്മുടെ അനിൽ ചേട്ടനാണ് വിളിച്ചത്. അനിൽ ചേട്ടന്റെ ഫ്രണ്ട് എറണാകുളം വൈറ്റിലയിലുള്ള മാർട്ടിൻ, മാർട്ടിൻ ചേട്ടന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ആശംസകളാണ് അറിയിച്ചത്. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. നമ്മുടെ നദീർത്തയാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം. അത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് നിർബന്ധമില്ല. എല്ലാവരും നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരുമല്ല എന്ന കാര്യം ഓർമ്മ വേണം. നന്മ നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു. അമൃതമോൾക്കും പ്രിയപ്പെട്ട എല്ലാ റേഡിയോ കൂട്ടുകാർക്കും കാതോരം കൂട്ടുകാർക്കും വിശേഷ ദിവസമുള്ളവർക്കും സ്നേഹത്തോടെ ആശംസകൾ. മോഹൻ ചേട്ടന്റെ പൊന്നുമകൾ അമോഹ മോൾക്കും രാജപ്പൻ ചേട്ടന്റെ വൈഫിന്റെ അനിയത്തിക്കും പ്രാർത്ഥനയോടെ പിറന്നാൾ ആശംസകൾ. രാമനാഥൻ മുരിങ്ങേച്ചേരിക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ നദീർത്ത. നദീർത്ത, നദീർത്തയ്ക്കും ഫാമിലിക്കും ഞങ്ങളുടെ വകയും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. സന്തോഷമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ കേട്ടോ. അടുത്ത കോളറുണ്ട്. ഗുഡ് മോർണിംഗ്. രാംചേട്ടാ, മോളി ഒന്ന് കുറയ്ക്കുവോ. ഇതൊരു ശീലമായില്ലേ, ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഒരു രസമില്ല. ഓക്കെ രാംചേട്ടാ പറയൂ, ഇന്ന് ആശംസ ആർക്കാണ്? മല്ലൂസ് അല്ല, അല്ലൂസ്. അല്ലൂസും അല്ലിയും കേട്ടാ. ഓക്കെ പിന്നെ ശരി ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പം രാജൻ ചേട്ടനും ഫാമിലിക്കും ഞങ്ങളുടെ വകയും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഓക്കെ ഓക്കെ. നമ്മുടെ രാജൻ ചേട്ടനാണ് കേട്ടോ മുത്തൂറിൽ നിന്ന് വിളിച്ചത്. എല്ലാവർക്കുമുള്ള ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ശുഭദിനം. ഓക്കെ മോളെ, ആശംസകളൊക്കെ ഉണ്ട്, എന്തു ചെയ്യാം, വിളിച്ചിട്ട് കിട്ടുന്നില്ല. എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ എന്റെ വക നൽകുന്നു. ഓക്കെ, സൂപ്പർ സോങ് സെലക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അമ്പിളി ചേച്ചിയാണ് കേട്ടോ. വിളിച്ചു നോക്കി കിട്ടും, ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കൂ. അപ്പൊ അമ്പിളി ചേച്ചിക്കും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് അടുത്ത കോളറുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ലില്ലിക്കുട്ടി ചേച്ചിയാണോ? പറഞ്ഞോളൂ, ഇന്ന് ആശംസ.
3: നമ്മുടെ മോഹൻ ചേട്ടന്റെ കൊച്ചുമോൾക്ക് നല്ലൊരു ആശംസ ഞാനും അറിയിക്കുന്നു. അതുപോലെ ഇന്ന് വിശേഷം പറഞ്ഞ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ അറിയിക്കുന്നു മോളെ. മഴയുണ്ടോ അവിടെയൊക്കെ?
0: മഴ ഇവിടെ ഒന്ന് കുറഞ്ഞു നിൽക്കുകയാണ്. അത്യാവശ്യം തെളിഞ്ഞ ഒരു, തെളിഞ്ഞെന്ന് പറയാൻ പറ്റില്ല, എന്നാലും മഴ പെയ്യാതെ നിൽക്കുന്ന ഒരവസ്ഥ.
3: ഒരുപാട് സങ്കടമുണ്ട്. ഞങ്ങളുടെ ഒരു 10 കുടുംബം വെള്ളത്തില് അകപ്പായി.
0: ആണല്ലേ?
3: അതെ അതെ, രാവിലെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് 10 കുടുംബങ്ങള്
0: മാറി. സേഫ് ആണല്ലോ അല്ലേ? സേഫ് അല്ലേ? സേഫ് ആണല്ലോ
3: അല്ലേ? നമുക്ക് സങ്കടമല്ലേ, നമ്മളൊക്കെ ഇങ്ങനെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അറിയാത്തതുകൊണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ഭയങ്കര സങ്കടമാണ്.
0: എന്തായാലും അറിയാലോ ഈയൊരു ഈയൊരു ടൈമിൽ ഇങ്ങനെയാണ് നമുക്ക്.
3: ജൂൺ മാസം ആയതേ ഉള്ളൂ, ഇനി എത്ര മഴ കടന്നു.
0: അതെ അതെ, എന്തായാലും എല്ലാവരും സേഫ് ആയിട്ടിരിക്കട്ടെ. ലില്ലിക്കുട്ടി ചേച്ചിക്കും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നു കേട്ടോ. ഓക്കെ ചേച്ചി, ഓക്കെ ശരി. അപ്പൊ ലില്ലിക്കുട്ടി ചേച്ചിയാണ് വിളിച്ചത്. എല്ലാവർക്കുമുള്ള ആശംസകളും പ്രാർത്ഥനകളും നേർന്നിട്ടുണ്ട്. മോഹനൻ ചേട്ടന്റെ കൊച്ചുമകന് പിറന്നാൾ ആശംസകൾ നേരുന്നു. രാമനാഥൻ ചേട്ടൻ നല്ലൊരു ആശംസ നേരുന്നു. എല്ലാ റേഡിയോ കൂട്ടുകാർക്കും അമൃത കാർത്തിയേക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇന്നത്തെ പാട്ടുകളെല്ലാം വളരെ നന്നായി എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സുരേഷ് ഏട്ടൻ ഓതറിൽ നിന്നും. താങ്ക് യു, താങ്ക് യു സോ മച്ച് സുരേഷ് ഏട്ടാ. സുരേഷ് ഏട്ടനും ഫാമിലിക്കും ഞങ്ങളുടെ വകയും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ. ഗുഡ് മോർണിംഗ്. ഹലോ,
4: നമസ്കാരം.
0: നമസ്കാരം പ്രേമചേച്ചി. അതെ പറയൂ പ്രേമചേച്ചി, ഇന്ന് ആശംസ ആർക്കാണ്?
4: ഇന്നത്തെ ആശംസ നമ്മുടെ ഞങ്ങളുടെ ഫ്രണ്ട്സ് കുടുംബത്തിലെ കാരണവരായ അരുണോദയം വലിയേട്ടന്റെ ചെറുമകൾ മോഹാമോക്കെ എന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയോടെ ഞാൻ കൊടുക്കുന്നു. പിന്നെ വിശേഷ ദിവസങ്ങളായി കടന്നു പോകുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നദീറാമുത്തിനും മില്ലുക്കുട്ടി കോഴഞ്ചേരി വിജയമ്മ ചേച്ചി കേട്ടോണ്ടിരിക്കുന്നു. വിജയമ്മ ചേച്ചി സുഖം പ്രാപിച്ചു വരുന്നു. വിജയമ്മ ചേച്ചിക്കും നല്ലൊരു ദിവസം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. സുരേഷ് ഓടറ എല്ലാവർക്കും എല്ലാവർക്കും നമ്മുടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഫ്രണ്ട്സ് കുടുംബത്തിലെ ഒരിക്കൽ കൂടി. പിന്നെ നമ്മുടെ ഷീബ കുമരകം സൗഹൃദവാണിയിലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമൃത മോൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
0: താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. അപ്പൊ പ്രേമ ചേച്ചിക്കും ഫാമിലിക്കും നല്ല നല്ല നല്ല ദിവസങ്ങളാവട്ടെ എന്നും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഓക്കെ ചേച്ചി. പ്രേമചേച്ചിയാണ് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. അടുത്ത മെസ്സേജ്. ഗുഡ് മോർണിംഗ് മോളെ, ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന മോഹനൻ ചേട്ടന്റെ കൊച്ചുമകൾക്കും രാജപ്പൻ ചേട്ടന്റെ അനുജത്തിക്കും രണ്ടു മക്കളുള്ള മക്കളുടെ ബർത്ത്ഡേക്കും ആശംസകൾ നേർന്നു. ലേഖ ബിജു, ലേഖ ചേച്ചിയാണ് കേട്ടോ മെസ്സേജ് ചെയ്തത്. ലേഖചേച്ചി, ലേഖചേച്ചിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. അടുത്ത മെസ്സേജ് നമ്മുടെ അനിൽ ചേട്ടനാണ്, നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഗുഡ് മോർണിംഗ്. കാലത്തിന്റെ ദൂരങ്ങൾക്ക് പോലും മായ്ക്കാൻ കഴിയാത്ത ഒന്നാണ് ഹൃദയത്തിൽ സൂക്ഷിച്ച അല്ലെങ്കിൽ ഹൃദയത്തിൽ കുറിച്ച സൗഹൃദം. മുഖത്തു നോക്കി ചിരിക്കുന്നതല്ല, ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നതാണ് സൗഹൃദം. സ്നേഹത്തോടെ നേരുന്നു ശുഭദിനം. ഹായ് അമൃത, കാർത്തികുട്ടി, ഗുഡ് മോർണിംഗ്. ചങ്സ് ഗ്രൂപ്പ്, അതുപോലെ ദീപക്കുട്ടി, അപ്പൂസ്കുട്ടി, റേഡിയോ ഫാമിലി എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അനിൽ ചേട്ടൻ. അനിൽ ചേട്ടൻ ഒരിക്കൽ കൂടി ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു കേട്ടോ. അടുത്ത മെസ്സേജ്. അമൃത കുമരകം ടീമിന്റെ ഒരു സുപ്രഭാതം. ഇന്ന് ബർത്ത്ഡേ പറഞ്ഞ എല്ലാവർക്കും നല്ലൊരു ആശംസ, അതുപോലെ ഒ എയ്ക്കും നമ്മുടെ അനിൽ ചേട്ടൻ, പിന്നെ ഗംഗാധരൻ പയ്യന്നൂരിനും അമ്പിളി സിന്ധുക്കുട്ടിക്കും ഷംസുദ്ദീൻ ചേട്ടനും സൗഹൃദമാണി ഗ്രൂപ്പിലെ എല്ലാവർക്കും, കേട്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു കിടുക്കിടുക്കാച്ചി ദിവസം ആശംസിക്കുന്നു ഷീബ കുമരകം. ഓക്കേ ഷീബ ചേച്ചി, ഷീബ ചേച്ചിക്കും നല്ല കിടുക്കിടുക്കാച്ചി ദിവസം ആവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമ്മുടെ സമയം 7 മണി കഴിഞ്ഞ 52 മിനിറ്റും 16 സെക്കൻഡും ആകുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഗ്രീറ്റിംഗ് കാർഡ്സ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ ഇന്ന് ആശംസകൾ അറിയിച്ച, അതുപോലെ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കും സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ നേരുന്നു. മനോഹരമാക്കി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ശുഭദിനവും നേരുകയാണ്. അതുപോലെ നല്ലത് കാണാനും നല്ലത് കേൾക്കാനും നല്ലത് പ്രവർത്തിക്കാനും നല്ലത് ചിന്തിക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഗ്രീറ്റിംഗ് കാർഡ്സിൽ നിന്നും ടാറ്റാ ബൈ ബൈ പറയുന്നു ആർജി അമൃത കാർത്തിക. ഇനി നമുക്ക് ഇന്നത്തെ പത്രവിശേഷങ്ങളിലൂടെ വീണ്ടും ഒത്തുചേരാം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

കുട്ടികൾക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച
2: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ 1 മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
0: ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിംടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
2: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: കാട് തേടി, കടലു താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി ഒരു സഞ്ചാരം.
2: ശുഭയാത്ര
3: എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. ആർ ജെ അമൃത കാർത്തിയക്കൊപ്പം ശുഭയാത്ര.
4: റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
5: 8 o'clock.
4: റേഡിയോ മെക്ഫാസ്റ്റ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
6: നമസ്കാരം. ഇന്നത്തെ പത്രവിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. മത്സ്യങ്ങളുടെ പ്രജനന കാലം കണക്കിലെടുത്തുള്ള 52 ദിവസ ട്രോളിംഗ് നിരോധനം ഇന്നലെ അർദ്ധരാത്രി മുതൽ ആരംഭിച്ചു. കേരള തീരത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ വരെ മത്സ്യബന്ധനം നടത്തുന്ന യന്ത്രവൽകൃത ബോട്ടുകൾക്ക് ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിയന്ത്രണം. ഉപരിതല മത്സ്യബന്ധനം നടത്തുന്ന പരമ്പരാഗത വള്ളങ്ങൾക്കും ഇൻബോർഡ് ബോട്ടുകൾക്കും നിയന്ത്രണമില്ല. കേരള സിലബസിൽ 10 പ്ലസ് 2 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും A1 A+ ലഭിച്ചവരും CBSE ICSE സിലബസിൽ 90% മുകളിൽ മാർക്ക് നേടി 2025-26 വിജയം കരസ്ഥമാക്കിയ വിമുക്ത ഭടന്മാരുടെ മക്കൾക്കുള്ള ഒറ്റത്തവണ ക്യാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. സർവീസ് പ്ലസ് പ്ലാറ്റ്ഫോം മുഖേന ഓൺലൈനായി 14 August മുൻപ് അപേക്ഷിക്കണം. വിവരങ്ങൾക്ക് ജില്ലാ സൈനികക്ഷേമ കാര്യാലയം ബന്ധപ്പെടുക. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററുടെ നേതൃത്വത്തിലുള്ള SRC കമ്മ്യൂണിറ്റി കോളേജിൽ സർട്ടിഫിക്കറ്റ് ഇൻ യോഗ പ്രോഗ്രാമിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. യോഗ്യത 10ാം ക്ലാസ് തത്തുല്യം. സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം പൂർത്തിയാക്കിയവർക്ക് +2 യോഗ്യതയുണ്ടെങ്കിൽ യോഗ ഡിപ്ലോമ ടീച്ചർ പരിശീലന പ്രോഗ്രാം ലാറ്ററൽ എൻട്രി വഴി 6 മാസം കൊണ്ട് പൂർത്തിയാക്കാം. കാലവർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് ജില്ലാ ഭരണകൂടം. ജില്ലയിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന താലൂക്ക്, ജില്ലാ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിലും സഹായങ്ങൾക്കുമായി 1077710070 എന്നീ ട്രോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാം. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്നുറപ്പാക്കേണ്ടതും പകൽ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ്. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടം ശ്രദ്ധിക്കണം. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ നദികൾ മുറിച്ചുകടക്കാനോ നദികളിലെയോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങരുത്. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യരുത്. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്ര പൂർണ്ണമായും ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്ര മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായി ഒഴിവാക്കണം. കുത്തനെയുള്ള ഇടിവിനൊടുവിൽ സംസ്ഥാനത്ത് സ്വർണ്ണവില ചൊവ്വാഴ്ച തിരിച്ചുകയറി. സ്വർണം പവന് 1080 ര�പ കൂടി, വില 1,12,320 രൂപയായി. ഗ്രാമിന് 135 രൂപ ഉയർന്ന് 14,040 രൂപയിലുമെത്തി. അരനൂറ്റാണ്ടിനുശേഷം മനുഷ്യനെ ചന്ദ്രോപരിതലത്തിൽ ഇറക്കുന്നതിന് മുന്നോടിയായുള്ള നാസയുടെ സ്വപ്ന ദൌത്യമായ ആറ്റമിസ് 3 പങ്കെടുക്കുന്നവർ ആരെന്ന് വ്യക്തമായി. 4 ബഹിരാകാശ യാത്രികരുടെ പേര് ചൊവ്വാഴ്ച നാസ പ്രഖ്യാപിച്ചു. നാസയുടെ ബഹിരാകാശ സഞ്ചാരിയും US മറീൻ കോർ കേണലുമായ റാൻഡി ബ്രസ്നിക്, നാസയുടെ അപ്ലൈഡ് ഫിസിക്സ് ലബോറട്ടറിയിൽ എഞ്ചിനീയറായ ആന്ത്രേ ഡഗ്ലസ്, US സേനാ കേണൽ ഫ്രാങ്ക് റൂബിയോ, ഇറ്റാലിയൻ വ്യോമസേനാ കേണൽ ലൂക്ക പാർമിറ്റാനോ എന്നിവരാണ് ദൌത്യസംഘത്തിലുള്ളത്. ലൂക്ക പാർമിറ്റാനോ മിഷൻ പൈലറ്റും റാൻഡി ബ്രസ്നിക് മിഷൻ കമാൻഡറുമാണ്. ദൌത്യത്തിൽ വനിതകളാരുമില്ല. 2028 ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ആദ്യമായി മനുഷ്യനെ ഇറക്കാൻ ലക്ഷ്യമിട്ടുള്ള ആർട്ടമിസ് 4 ദൌത്യം നാസ വിക്ഷേപിക്കുന്നത്. അതിനുള്ള മുന്നൊരുക്കവുമായുള്ള പരീക്ഷണ ഗവേഷണങ്ങൾ ആർട്ടമിസ് 3 സംഘം നടത്തും. സ്പേസ് എക്സിന്റെ ഓറിയൻ പേടകത്തിലാണ് ഇവർ ചന്ദ്രനെ ചുറ്റിവരിക. ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാനത്ത് 1 മുതൽ 12 വരെ ക്ലാസുകളിലെ സ്കൂളുകൾക്കായി പ്രത്യേക ക്യാമ്പയിൻ ആരംഭിക്കും. 11 മുതൽ ജൂലൈ 20 വരെയാണ് ക്യാമ്പയിൻ. തൂഫാൻ ലഹരി വിരുദ്ധ പദ്ധതിയുടെ പ്രചരണം കൂടി ലക്ഷ്യമിട്ട് സ്കൂളുകളിൽ നിന്നും 10 ലക്ഷം ഗോളുകൾ അടിക്കുന്ന പ്രത്യേക ചലഞ്ചിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനും ഇന്ന് തിരുവനന്തപുരം അമ്പലമുക്കിലുള്ള ഗ്ലോബൽ സ്പോർട്സ് സിറ്റി ടർഫിൽ വെച്ച് രാവിലെ 10:30 സംയുക്തമായി നിർവഹിക്കും. ചലഞ്ച് ട്രാക്ക് ചെയ്യാൻ കൈറ്റ് തയ്യാറാക്കിയ ഡാഷ് ബോർഡിന്റെ ഉദ്ഘാടനവും നടക്കും. ഈ മാസം 27-28 തീയതികളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന സ്പെഷ്യൽ കെ ടെറ്റ് പരീക്ഷ ജൂലൈ 11-12 തീയതികളിലേക്ക് മാറ്റി. മഴക്കാലം രോഗദുരിതങ്ങളുടെ കാലയളവ് കൂടിയാണ്. സംസ്ഥാനത്ത് ഷിഗല്ല രോഗം പടരുന്നതാണ് ഇപ്പോൾ വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നത്. ആലപ്പുഴയിലും പത്തനംതിട്ടയിലെ ആറന്മുളയിലും 123 പേർക്കും കോഴിക്കോട് 3 പേർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 4 വയസ്സുകാരി മരണമടയുകയും ചെയ്തിരുന്നു. സുൽത്താൻ ബത്തേരിയിലെ വിദ്യാലയത്തിൽ 164 കുട്ടികൾക്ക് വയറിളക്കം, ഛർദി തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കണ്ടെങ്കിലും പ്രാഥമിക പരിശോധനയിൽ ഷിഗല്ലയല്ലെന്ന് നിഗമനം. ഷിഗല്ലയെ പ്രതിരോധിക്കാനുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് ഊർജിതപ്പെടുത്തിയതായി മന്ത്രി കെ മുരളീധരൻ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ പാകം ചെയ്യുന്ന ആഹാരം കഴിക്കുന്നത് ഏവരും ഈ മഴക്കാലത്ത് ഒഴിവാക്കേണ്ടതാണ്. ഹോട്ടലുകളിലും തട്ടുകടകളിലും വിദ്യാലയങ്ങളിലെ ഭക്ഷണശാലകളിലും ക്ലോറിനും മറ്റും ഉപയോഗിച്ച ശുദ്ധജലമാണ് പാചകത്തിന് ഉപയോഗിക്കുന്നത് എന്നത് അധികൃതർ പരിശോധനയിലൂടെ ഉറപ്പാക്കേണ്ടതാണ്. ഷിഗല്ല രോഗം ബാധിച്ചയാൾ പാകം ചെയ്ത ഭക്ഷണം കഴിച്ചാലും ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിലും ഹോട്ടലുകൾ വേണ്ടത്ര ശ്രദ്ധ പുലർത്തേണ്ടതാണ്. മഴക്കാലത്തെ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് ആരോഗ്യവകുപ്പിന് പുറമെ തദ്ദേശ ജലസേചന വകുപ്പുകളുടെ സംയുക്ത പ്രവർത്തനങ്ങളും ആവശ്യമാണ്. ജലസ്രോതസ്സുകൾ ക്ലോറിനേഷൻ നടത്തി ശുദ്ധീകരിക്കുന്നുവെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഉറപ്പാക്കേണ്ടതുണ്ട്. സ്പോർട്സ് വാർത്തകൾ. ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യ എ ടീമിന് വിജയത്തുടക്കം. ആദ്യ മത്സരത്തിൽ ശ്രീലങ്ക എ ടീമിനെ 8 റൺസിന് തോൽപ്പിച്ചു. സ്കോർ ഇന്ത്യ എ 50 ഓവറിൽ 277-6, ശ്രീലങ്ക 48.5 ഓവറിൽ 269. ലോകകപ്പിന് മുന്നോടിയായുള്ള സൌഹൃദ ഫുട്ബോൾ മത്സരങ്ങളിൽ വമ്പന്മാർക്ക് ജയം. കിരീടമോഹികളായ സ്പെയിൻ, ഫ്രാൻസ്, നെതർലാൻഡ്സ് ടീമുകളാണ് ജയം നേടിയത്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3-ാം സീസൺ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ താരലേലം ജൂലൈ ആദ്യവാരം നടക്കും. ഭൂമി ഒരു പന്തിനു ചുറ്റും കറങ്ങാൻ ഇനി മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പ്. കാൽപന്തുകളി മാമാങ്കമായ ലോകകപ്പ് ഫുട്ബോളിന്റെ 23-ാം പതിപ്പിന് ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച പുലർച്ചെ 12:30 തുടക്കമാകും. ആതിഥേയ രാജ്യങ്ങളിൽ ഒന്നായ മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ് ആദ്യ പോരാട്ടം. ജൂലൈ 19 ഫൈനൽ. 3 രാജ്യങ്ങളിലായി നടക്കുന്ന ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് 48 ടീം. കഴിഞ്ഞ ലോകകപ്പിലെ ആദ്യ റൌണ്ടിൽ മാറ്റുരച്ചത് 32 ടീമുകൾ. ഇത്തവണ പ്രാഥമിക റൌണ്ടിൽ 4 ടീമുകൾ വീതമടങ്ങുന്ന 12 ഗ്രൂപ്പുകൾ. ഇത്രയും പ്രധാന വാർത്തകൾ ശ്രോതാക്കളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്നത്തെ പത്രവിശേഷങ്ങളിൽ നിന്ന് വിട പറയുന്നു ആർജെ അമൃത കാർത്തിക. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: அத்தனாசியோஸ் காலேஜ் ஃபார் அட்வான்ஸ் ஸ்டடீஸ், ஆட்டோனமஸ் காலேஜ், திருவல்லா. மேக்ஃபாஸ்ட் காலேஜிலே விவிதா கோர்ஸுகளிலேக்குள்ள அட்மிஷன் ஆரம்பிச்சிருக்கிறது. மலங்கர சுரியானி கத்தோலிக்க சபா, திருவல்ல அதிரூபத மேனேஜ்மெண்டின் கீழிலுள்ள ஸ்தாபனம். NAC A+, UGC 2F, DSIR அக்ரெடிட்டேஷன், AICTE அங்கீகாரத்தோடையும் மிகச்ச பிளேஸ்மெண்டோடு கூடியும் மகாத்மா காந்தி சர்வகலாசாலையுடைய கீழில் NIRF ராங்கோடு பிரவர்த்திக்கிற கேரளத்திலே பிரசஸ்த வித்யாபியாச ஸ்தாபனம். MBA, MCA, MSc விஷயங்களில் கழிஞ்ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. MBA, MCA, MSW, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്, MSc ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷന് വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ഗുഡ് മോർണിംഗ്. റേഡിയോ മാഗ്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്, കൂടെയുള്ളത് ദീപ. ഏവർക്കും നല്ലൊരു ദിവസം ആദ്യം തന്നെ ആശംസിക്കുന്നു. ഓരോ ദിവസവും ഓരോ ജീവിതവും, ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരവസരം മാത്രമല്ല. അതിനെ എങ്ങനെ ജീവിക്കുന്നു, അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ എങ്ങനെയൊക്കെ കളയുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടെയാണ്. ഓരോ ദിവസത്തിന്റെയും അവസാനം, അതായത് നമ്മൾ രാത്രിയിൽ ഒന്ന് ഉറങ്ങാനായിട്ട് കിടക്കുമ്പോൾ ഒന്ന് ബാക്കിലോട്ട് ചിന്തിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈ ദിവസം ചെയ്തു എന്ന്. നമ്മൾ ചിലപ്പോൾ ഈ ദിവസം ചില കാര്യങ്ങളിൽ സക്സസ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ തോറ്റുപോയിട്ടുണ്ടാവും. അങ്ങനെ രണ്ടും നമുക്ക് സംഭവിച്ചിട്ടുണ്ടാവും അല്ലേ. പക്ഷെ വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന ഓരോ നിമിഷവുമായിരിക്കും നമ്മളെ ശക്തരാക്കുന്നത്. അതൊരു വിജയം തന്നെയാണ്. അതുകൊണ്ട് ജീവിതം എപ്പോഴും ഈസി ആവട്ടെ, അല്ലെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അങ്ങനെ കാത്തിരിക്കരുത്. സ്വയം ശക്തരായിട്ട് തന്നെ തുടരുക. അതിന് ഇടയ്ക്കിടയ്ക്കുള്ള വീഴ്ചകളും വളരെ നല്ലതാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാഗ്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

നമ്മൾ ഇതുവരെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്താന്ന് ചോദിച്ചാൽ, നമുക്ക് നമ്മളെ ഉള്ളൂ എന്ന സത്യം. നമ്മൾ പലർക്കും വേണ്ടി പലതും ചെയ്യുമ്പോഴും അവസാനം നമുക്ക് വേണ്ടി സംസാരിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടൊരു ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരും ഇല്ലാത്ത നിമിഷങ്ങളും ഉണ്ടാവും. അപ്പോഴാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ടത് മറ്റാരെയുമല്ല, നമ്മളെ തന്നെയാണെന്ന്. നമ്മൾ ആദ്യം നമുക്കൊരു വില കൊടുക്കുക. നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ഇതല്ലെങ്കിൽ നമ്മൾ ഇതിനു മുൻപ് നമ്മൾ ഓരോ കാര്യം പറയുമ്പോൾ പറയാറുണ്ടല്ലേ, നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടല്ലോ, നമുക്ക് നമ്മളോട് തന്നെ ഒരു ബഹുമാനം ഉണ്ടാവണം. അങ്ങനെ നമ്മൾ നമ്മളെ വിലമതിച്ചാൽ ലോകം നമ്മളെ എങ്ങനെ കാണണമെന്ന് സ്വയം പഠിച്ചു പോകുമെന്നുള്ളതാണ്. ആദ്യം തന്നെ നെഗറ്റീവാണ് നമ്മൾ, അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മളെ തന്നെ നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ അതിനപ്പുറമായിരിക്കും നമ്മളെക്കുറിച്ച് പറയുന്നത്. അപ്പം നമ്മൾ നമ്മളെ തന്നെ ആദ്യം വിലമതിക്കാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ നമുക്ക് രണ്ട് പാട്ട് കേൾക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് മൊഴിമുത്ത്.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

ചില ആളുകളൊക്കെ എപ്പോഴും ചിന്തിക്കും വലിയ വലിയ വിജയങ്ങളും അല്ലെങ്കിൽ എല്ലാം കൊണ്ടും ഫിനാൻഷ്യലി സെറ്റായവരുടേതുമാണ് ലൈഫ് എന്ന് പറയുന്നത്, അങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ ഇനിയെങ്കിലും അടുത്ത ജന്മത്തിലെങ്കിലും ഇങ്ങനെ ആവണം എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പലരുടെയും ലൈഫ് കണ്ടിട്ട് നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്താറുണ്ട് അല്ലേ. പക്ഷെ അപ്പോൾ അല്ലെങ്കിൽ ആ സമയത്ത് ഓർത്തോണം വലിയ വലിയ വിജയങ്ങൾ മാത്രമല്ല ജീവിതം എന്ന് പറയുന്നത്. ആ ഉള്ള വിജയത്തിൽ അല്ലെങ്കിൽ നമുക്കുള്ള ആ ഒരു ഫിനാൻഷ്യൽ സെറ്റിൽ അങ്ങനെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ആ ഒരു നിമിഷം ഉണ്ടാവുമല്ലോ, അതാണ് ജീവിതത്തെ കൂടുതൽ നിറമുള്ളതാക്കുന്നത്. ഇപ്പം നമ്മൾ പുറമേന്ന് നോക്കുന്നതൊന്നും ആയിരിക്കില്ല ഉള്ളിൽ വലിയ വലിയ ബംഗ്ലാവുകളും അല്ലെങ്കിൽ ഒരുപാട് ആഡംബര ജീവിതം നയിക്കുന്നവരുടെയും ഒക്കെ ജീവിതത്തിൽ ചിലപ്പം സന്തോഷം കാണണമെന്നില്ല. പക്ഷെ നമുക്കുള്ള വിജയം അല്ലെങ്കിൽ നമ്മൾ ഉള്ളത് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷകരമായിട്ട് പോകുമ്പോഴാണ് ആ ഒരു ലൈഫ് മനോഹരമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വലിയ വലിയ കാര്യങ്ങളോ ഒന്നും നടന്നില്ലെങ്കിൽ ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ സന്തോഷങ്ങളുണ്ടല്ലോ അതതിൻ്റെ പേരിൽ നഷ്ടപ്പെടുത്താതിരുന്നാൽ മാത്രം മതി. അതായിരിക്കും എപ്പോഴും നമുക്ക് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു പ്രചോദനമായിട്ട് നിൽക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട്, ഈ സംഭവം ഉണ്ടല്ലോ. അതായത് റെസ്പെക്ട്, ബഹുമാനം, അത് ചോദിച്ചാൽ കിട്ടുന്നതാണോ? ഒരിക്കലും അല്ല, അത് ഏൺ ചെയ്യേണ്ടതാണ്. നമ്മൾ ചിലപ്പോൾ ജോലി ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പറയും നമുക്ക് പൈസ കിട്ടണം അല്ലെങ്കിൽ ശമ്പളം കിട്ടണം എന്നൊക്കെ, നമ്മൾ വാശി പിടിക്കും. വാശിയല്ല, അത് നമ്മുടെ അവകാശമാണ്. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള റെസ്പെക്ട്. അതെന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് ഒരു പരിഗണന കൊടുക്കാതെയും ഒരു ബഹുമാനവും കൊടുക്കാതെയും സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കും അത് തന്നെ കിട്ടുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഒരാളോട് ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിച്ചിട്ട് തിരിച്ച് നമുക്ക് റെസ്പെക്റ്റ് വേണമെന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല അല്ലേ. എപ്പോഴും ഒരു കാര്യം കൂടി വളരെ ശ്രദ്ധിക്കണം. ഈ ഗിവ് റെസ്പെക്റ്റ് ടേക്ക് റെസ്പെക്റ്റ് എന്നത് ഒരു ചെറുതെ നമ്മൾ പറയുന്ന വാക്ക് മാത്രമല്ല, ജീവിതം എളുപ്പമാക്കുന്ന ഒരു ചെറിയ സീക്രട്ട് കൂടിയാണ്. അത് എവിടെ പോയാലും മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. അതിപ്പോൾ ഫാമിലി ലൈഫ് ആണെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും ഇനിയിപ്പം ഒരു പരിചയമില്ലാത്തവരെ നമ്മൾ കാണുമ്പോഴാണെങ്കിലും ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് ഒരു പരിഗണന കൊടുക്കാതെ ഒരാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ തിരിച്ചും നമുക്ക് ആ ഒരു വില തന്നെ കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ എപ്പോഴും നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതായിരിക്കും തിരിച്ചു കിട്ടുന്നത്. അപ്പം നല്ല രീതിയിൽ നമുക്കിത് തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്കും ഒരു റെസ്പെക്റ്റോടുകൂടി സംസാരിക്കണം. അപ്പൊ റെസ്പെക്ട് എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അല്ലെങ്കിൽ നമുക്ക് ലൈഫ് കുറച്ചും കൂടി സ്മൂത്ത് ആവാനുള്ള ഒരു സീക്രട്ട് തന്നെയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: പണം, പ്രശസ്തി, വിജയം, ഇത് മൂന്നും നമ്മളുടെ ഒക്കെ ലൈഫിൽ വേണം. അത്യാവശ്യം നമുക്ക് ക്യാഷ് വേണം, അല്ലെങ്കിൽ അത്യാവശ്യം പ്രശസ്തി വേണം, അത്യാവശ്യം വിജയം വേണം. ഇതൊക്കെ എല്ലാവരുടെ ലൈഫിൽ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്, വേണം അല്ലെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ കഷ്ടപ്പെടുന്നതാണ്. പക്ഷെ ഇതിനേക്കാളൊക്കെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമുണ്ട്, മനസ്സിന്റെ സമാധാനം. ഇപ്പൊ ഒരുപാട് പണം ഉണ്ടായിട്ട് സമാധാനം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പണം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. പ്രശസ്തിയുടെ നിറുകയിൽ നിൽക്കുക, പക്ഷെ നമുക്ക് സമാധാനം ഇല്ലെങ്കിലോ? അതും നമുക്ക് ആ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റില്ല. ഇനി നമുക്ക് ഒരുപാട് വിജയം, നമ്മൾ തൊടുന്നതെല്ലാം നമ്മൾ സക്സസിലേക്കാണ് പോകുന്നത്, അപ്പോഴും ജീവിതത്തിൽ സമാധാനം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യമല്ല അല്ലേ. ഈ മൂന്നും വേണം, പക്ഷെ അതിനേക്കാളും ഒക്കെ പ്രധാനമാണ് നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ സമാധാനം എന്ന് പറയുന്നത്. അങ്ങനെ സമാധാനത്തിലാണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ മതി സന്തോഷിക്കാനായിട്ട്. ഇപ്പൊ ഒരുപാട് നേടാൻ നമ്മൾ ഓട്ടപ്പാച്ചിൽ നടത്തുമ്പോൾ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിനെ ഒന്ന് സംരക്ഷിക്കാൻ മറന്നുപോകരുത്. പലപ്പോഴും പലർക്കും അങ്ങനെയാണ് സംഭവിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഒരുപാട് പൈസ ഉള്ളവര് എന്ത് സുഖമാണ്, രാത്രിയിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങാം, ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ പലരുടെയും കുറെ നാൾക്ക് ശേഷമായിരിക്കും അയ്യോ അവരെന്താ ഇങ്ങനെ, അവർക്ക് ഇങ്ങനെ ആയിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നതല്ലേ. പക്ഷെ ആ സമയത്തൊക്കെ നമുക്കൊന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം. ഒരു ഡേയുടെ അവസാനം നമുക്കൊന്ന് ഉറങ്ങുമ്പോൾ നമുക്കൊരു സമാധാനക്കേടെന്ന് പറയുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് വളരെ ഭീകരം തന്നെയാണ്. അപ്പോൾ ഒരുപാട് നേടുന്നതിലല്ല വിജയം എന്ന് പറയുന്നത്. ഒരു ജീവിതത്തിൽ ഒരു ദിവസം നമുക്ക് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുക, സമാധാനമായിട്ട് ജീവിക്കുക, അതാണ് ഒരാളുടെ ലൈഫിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും അങ്ങനെ സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മുഴുമുത്തിൽ നിന്ന് ഞാൻ യാത്ര പറയുന്നു. കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
2: Can you feel her? Is your heart speaking to her?

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.
1: സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
4: പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് പരിഭവങ്ങൾ കുറവാണ് എന്ന് പറയാറുണ്ട്. അവന് പരിഭവങ്ങൾ ഇല്ലാതെ വരും. ഒരു നല്ല ഉദാഹരണം വിശുദ്ധ ബൈബിളിൽ ഞാൻ കാണുന്നുണ്ട്. യഹൂദ പ്രമാണികൾ യേശുതമ്പുരാനെ ബന്ധിക്കുകയും അവനെ ശിക്ഷയ്ക്ക് വിധിക്കുവാനായിട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഗെത്സമനൻ തോട്ടത്തിലെ ഒരു സംഭവം. അതിനു തൊട്ടു മുമ്പ് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, എന്നാൽ അവരാവട്ടെ ഉറങ്ങിപ്പോയി. ഗുരു അതിതീവ്രമായ വേദനയോട് രക്തം വിയർത്ത് മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ബലിയാകുന്നതിന്റെ ആ ക്രിയയിലേക്ക് ഒരുങ്ങുന്ന വേളയിൽ ശിഷ്യന്മാര് ഉറങ്ങുകയാണ്. ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ലെന്ന് ആണയിട്ട് പറഞ്ഞ പത്രോസ് പോലും ഉറങ്ങിപ്പോയി. ഈ ഉറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിന്റെ പരിണിത ഫലം എന്താണ്? യേശുതമ്പുരാനെ പടയാളികൾ പിടിക്കുന്നു. പിടിക്കാനായിട്ട് സത്യത്തിൽ യേശു അനുവദിക്കുന്നില്ല. വചനം പറയുന്നത് അവരോട് ചോദിക്കുന്നു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അപ്പോൾ അവർ പറയുന്നു, നസ്രായനായ യേശുവിന്. അപ്പോൾ യേശു പറയുന്നു, അത് ഞാൻ തന്നെയാണ്. നിങ്ങൾ എന്തിനാണ് വാളും വടിയുമായിട്ട് ഒരു കൊലപാതകയെ പോലെ എന്നെ പിടിക്കാനായിട്ട് വരുന്നത്? അത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം പരമേൽപ്പിക്കുകയാണ്. കാരണം മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇപ്രകാരമുള്ള ഒരു യാഗം ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന യേശു കർത്താവ് അതിൽ നിന്ന് ഓടി ഒളിക്കുന്നില്ല. തന്നെ തന്നെ സന്തോഷത്തോടുകൂടി ഭരമേൽപ്പിക്കുകയാണ്. എന്നാൽ പത്രോസ് ചെയ്ത എന്താണ്? ഉറങ്ങിയ പത്രോസ്, പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് ഉറങ്ങിയ പത്രോസിന് എന്താ സംഭവിക്കുക? പത്രോസ് വാളെടുക്കുകയാണ്, വെട്ടുകയാണ്. സേനാധിപന്റെ ഭൃത്യന്റെ ചെവി ഭേദിച്ചുപോയി. വാളെടുക്കുക എന്നത്, വെട്ടുക എന്നുള്ളത്, അപകടം ഉണ്ടാക്കുക എന്നുള്ളത് ഉറങ്ങുന്നവരുടെ ശൈലിയാണ്. പ്രാർത്ഥിക്കാതെ ദൈവീകത ഹൃദയത്തിലും മനസ്സിലും ഇല്ലാതെ വരുമ്പോൾ അറിയാവുന്ന ഒരേ ഒരു പ്രയോഗം വാളിൻ്റേതാണ്, മുറിപ്പെടുത്തുന്നതിൻ്റേതാണ്. അത് കുടുംബത്തിലാവാം, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലാവാം, സഹോദരങ്ങൾ തമ്മിലാവാം, സമൂഹത്തിലാവാം, എല്ലായിടത്തും മുറിപ്പെടുത്തുന്ന വാക്കുകൾ, മുറിപ്പെടുത്തുന്ന ശൈലികൾ, അവയൊക്കെ ഉണ്ടാവുന്നത് പ്രാർത്ഥന കുറയുന്നതുകൊണ്ടാണ്. പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ എല്ലാ സാഹചര്യങ്ങളിലും ദൈവീകത മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുമോ? നമ്മുടെ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് നമ്മളെക്കാൾ വലിയവനായ, നമ്മുടെ കാര്യങ്ങളിൽ താല്പര്യമുള്ളവനായ ആ ദൈവത്തിൽ ആശ്രയം വെക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ യഥാർത്ഥമായ പ്രാർത്ഥന ഇല്ലാതാവും. അധര വ്യായാമങ്ങളുണ്ട്, ചടങ്ങുകളുണ്ട്, അതിൻ്റെ കൊഴുപ്പിൽ അന്തരാത്മാവിൻ്റെ പരിവർത്തനം മറന്നുപോകുന്നു എന്ന് പറയട്ടെ. നാം നമ്മുടെ മനംമാറ്റം സൗകര്യപൂർവ്വം മാറ്റിവെക്കുകയാണ്. എളുപ്പമായതിനെയാണ് നമ്മൾ പുൽകുന്നത്. ബാഹ്യമായ ആചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ നമ്മൾ അഭിരമിക്കുന്നു. വരുത്തേണ്ട മാറ്റങ്ങൾ നമ്മൾ വിസ്മരിച്ചു പോകുന്നു. വെളിച്ചം ദുഃഖമാണ്, തമസാണ് സുഖപ്രദം. പ്രാർത്ഥന നമ്മളെ ഒരു പുതിയ വ്യക്തിയാക്കും, പരിഭവങ്ങൾ ഇല്ലാതാക്കും. നമ്മളുടെ പ്രാർത്ഥനയുടെ മനുഷ്യരായി നമുക്ക് തീരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.
1: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-6661.
0: സീറോ ഡെലിവറി. എവരിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: മാക്ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് തിരുവല്ല. മാക്ഫാസ്റ്റ് കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത മാനേജ്മെന്റിന് കീഴിലുള്ള സ്ഥാപനം. NAC A+, UGC 2F, DSIR അക്രഡിറ്റേഷൻ, AICTE അംഗീകാരത്തോടെയും മികച്ച പ്ലേസ്മെന്റോടുകൂടിയും മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിൽ NIRF റാങ്കോട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനം. MBA, MCA, MSc വിഷയങ്ങളിൽ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. 4 വർഷ ഓണേഴ്സ് ബിരുദങ്ങളായ BCom, BCA, BSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസ് എന്നീ കോഴ്സുകൾ കൂടാതെ ഈ വർഷം മുതൽ BSc സൈക്കോളജിയിലേക്കും 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷനു വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് തിരുവല്ല. ിലും ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവും ഉള്ള 10 ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447 9491.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. നമസ്കാരം, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡി ടോക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. ഇന്ന് മെഡി ടോക്കിൽ നമ്മളോടൊപ്പം ചേരുന്നത് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ബോധി ബാബു. നമസ്കാരം.
2: നമസ്കാരം.
1: നമ്മള് പൊതുവെ കാണുന്ന ഒരു കാര്യമാണ് കുട്ടികളിലാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലും ചില തോൽവികൾ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം പല സിറ്റുവേഷൻസിലും നമ്മൾ സൂയിസൈഡ് ചെയ്യുന്നതിൽ വരെ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് വരുന്ന ഒരു കാര്യമാണ് ചില തോൽവികൾ. ശരിക്കും എന്താണ്, എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നത്?
2: ഇന്ന് ഞാൻ ഈ ഒരു ടോപ്പിക് എടുക്കാനുള്ള എൻ്റെ റീസൺ തന്നെ, നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരുപാട് കുട്ടികൾ, മെയിൻലി കോളേജ് പോകുന്ന പ്രായമുള്ള കുട്ടികൾ ഷെയർ ചെയ്യുന്ന കംപ്ലയിൻസിലൊരെണ്ണമാണ് ഈ പറയുന്ന ഫിയർ ഓഫ് ഫെയിലിയർ. അതായത് പറ്റില്ല, അല്ലെങ്കിൽ പണ്ടുണ്ടായ ഫെയിലിയേഴ്സിനെ പറ്റിയിട്ട് ഓർത്ത് ടെൻഷൻ ആവുക, അങ്ങനെ കുറേ കംപ്ലയിൻസ് അവർ ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ ഈ കുട്ടികൾ പഠിക്കാൻ പുറകോട്ടോ അല്ലെങ്കിൽ അത്രയും കഴിവില്ലാത്ത പിള്ളേരോ ആവണം എന്നില്ല. ചിലപ്പോൾ അവരായിരിക്കും ക്ലാസ്സിലെ ഏറ്റവും സ്മാർട്ട് ടോപ്പറായിട്ടുള്ള കുട്ടികൾ. പക്ഷെ എന്നാലും അവർക്ക് ഈ പറയുന്ന ഫെയിലിയർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ തന്നെ ഭയങ്കര പേടിയാണ്. അപ്പോൾ എന്താണ് ഫെയിലിയർ? ഇപ്പം നമ്മൾ ഗൂഗിളിൽ അടിച്ചു കൊടുക്കുകയാണ്, വാട്ട് ഡസ് ഫെയിലിയർ മീൻ, എന്താണ് ഫെയിലിയറിന് അടിച്ചു കൊടുത്താൽ അതിൽ വരുന്ന ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് സക്സസ് ഇല്ലായ്മ എന്നാണ് പറയുക. ഇപ്പോൾ അതായത് കുറച്ചുകൂടി മോഡിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ, നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു സക്സസ് കിട്ടാതെ വരുമ്പോൾ നമ്മളവിടെ ഫെയിലായി എന്ന് പറയും. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു പൊസിഷൻ കിട്ടിയില്ല എന്ന് വരുമ്പോൾ ഫെയിലിയർ സംഭവിച്ചു.

0: ഓൾമോസ്റ്റ് എല്ലാവരെയും കേരളത്തില് ഒരുപാട് സഫർ ചെയ്യിപ്പിച്ച ഒരു കാര്യമാണ്. ഓക്കെ, ഇപ്പൊ അതിൻ്റെ അകത്ത് തന്നെ ഇപ്പം ഏറ്റവും നല്ല രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നല്ല പൊസിഷൻ നല്ല നിലയിൽ നിന്ന ആൾക്കാർ പോലും പെട്ടെന്ന് കുറച്ച് ദിവസം കൊണ്ട് ഒന്നുമില്ലാത്ത സ്റ്റേറ്റിലേക്ക് പോയി.
1: അതെ,
0: ഇപ്പോഴും ആൾക്കാർക്ക് ഈ 2018 ഫ്ലഡിനെ പറ്റി സംസാരിക്കുമ്പോൾ ട്രോമയാണ്, അതിൽ നിന്ന് അവർ കയറി വന്നിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോ അത്രയും നമ്മളെ സഫർ ചെയ്യിപ്പിച്ച് ഒന്നുമില്ലാത്തൊരു സ്റ്റേറ്റിലേക്ക് ഉണ്ടാക്കിയ ആ ഒരു ഇൻസിഡന്റിൽ തന്നെ നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്.
1: അതെ,
0: ഉദാഹരണത്തിന് ഇപ്പം ഇന്ന് കേരളത്തിൽ അടുപ്പിച്ച് 2 ദിവസം മഴ പെയ്താൽ നമ്മള് കേരളത്തിലെല്ലാവരും പ്രിപ്പയർഡ് ആണ്.
1: അതെ
0: അല്ലെ, നമ്മള് അത്യാവശ്യമുള്ള സാധനങ്ങൾ മേടിച്ചു വെക്കാൻ നോക്കും, അത്യാവശ്യ പേപ്പറുകള് തുണികളെല്ലാം പാക്ക് ചെയ്ത് റെഡിയാണ്, ഏത് നിമിഷം നമുക്ക് മാറണം എന്നറിയില്ല. ചിലർ നേരത്തെ റിലേറ്റീവ്സിന്റെ അടുത്ത് പോവും, താഴത്തെ നിലയിൽ നിന്ന് സാധനങ്ങൾ മേളത്തെ നിലയിലേക്ക് മാറ്റി വെക്കും. ഇതൊക്കെ എവിടെ നമ്മൾ പഠിച്ചു?
1: അതെ,
0: ഈ എക്സ്പീരിയൻസിൽ നിന്ന് ഈ അറിവ് നമുക്ക് എവിടെ നിന്ന് കിട്ടി?
1: അതെ,
0: നമ്മുടെ പാസ്റ്റിലെ ആ ഒരു പ്രോബ്ലം അല്ലെ ആ ഫെയിലിയർ ആണ് നമ്മൾ ഇത്രയും
1: പഠിപ്പിച്ചത്.
0: ഇപ്പം അത് പോട്ടെ, വേറൊരു എക്സാമ്പിൾ. ഇപ്പൊ ഉദാഹരണത്തിന് എനിക്ക് ഇന്ന് രാവിലെ ഒരു സെമിനാർ ഉണ്ടെന്ന് വെച്ചോ, ഇന്ന് രാവിലെ പ്രസന്റേഷൻ ഇരിക്കുകയാണ്, ഫാക്കൾട്ടീസ് എല്ലാം വന്നു, കുട്ടികളെല്ലാം ഓഡിയൻസ് എല്ലാം റെഡിയായി, ഞാൻ ലാപ്ടോപ്പ് ഓൺ ആക്കി വെച്ച് പ്രസന്റേഷൻ സ്ക്രീനിൽ വരുന്നില്ല, എനിക്ക് ഭയങ്കര ടെൻഷനായി, കുറെ നേരം നോക്കി ലാപ്പ് സ്റ്റക്കാണ്, ടെൻഷനായിട്ട് മേശപ്പുറത്തിരുന്ന ഒരു ബോട്ടിൽ അറിയാതെ എന്റെ കൈ തട്ടി ഫ്രണ്ടിൽ വീണു, ഫുൾ വെള്ളമായി, മൊത്തം
1: പ്രശ്നങ്ങൾ.
0: ഞാൻ ഉദ്ദേശിച്ച എക്സ്പെക്ടേഷനിൽ ഒന്നും നടന്നില്ല, എല്ലാവരും വഴക്ക് പറഞ്ഞു, ടീച്ചേഴ്സിന്റെ മുമ്പിൽ നാണക്കേടായി, എനിക്കത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയി, ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. പക്ഷെ അടുത്ത സെമിനാറിൽ ഞാൻ ആദ്യം ചെയ്യുന്ന 2 കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? എന്റെ PPT അതിൽ വരുന്നുണ്ടോ നേരത്തെ ഞാൻ ചെക്ക് ചെയ്ത് വെക്കും, മേശപ്പുറമെല്ലാം ക്ലീൻ ആണോ. ഇത് എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ
1: പഠിച്ചതാണ്.
0: ഈ പറയുന്ന കാര്യം എനിക്ക് എവിടെ വേണേലും അപ്ലൈ ചെയ്യാം, അല്ലാതെ സെമിനാറിൽ മാത്രമല്ല, നാളെ എന്റെ കൂട്ടുകാരിക്കാണ് ഒരു പ്രസന്റേഷൻ പറഞ്ഞാലും ഞാൻ ആദ്യം പറഞ്ഞു കൊടുക്കാൻ പോകുന്ന ഈ 2 കാര്യങ്ങൾ. അപ്പൊ അതെന്റെ ഫെയിലിയർ ആണ് എന്നെ പഠിപ്പിച്ചത്. അപ്പം ഫെയിലിയർ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും വലിയൊരു പ്രശ്നക്കാരനാണോ, അതോ നമ്മൾ അതിനെ എടുക്കുന്ന രീതിയിലാണോ പ്രശ്നം?
1: അതെ, എടുക്കുന്ന രീതിയിലെ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ.
0: അതെ, അപ്പൊ നമ്മൾ അത് ചിന്തിക്കുന്നതിലാണ് പ്രശ്നം. പല ആൾക്കാരും നമ്മുടെ കൂട്ടത്തിലുള്ള, ചിലപ്പോൾ നമ്മുടെ പേരൻസ് ആയിരിക്കാം, നമ്മുടെ കൂട്ടുകാരായിരിക്കാം, റിലേറ്റീവ്സ് ആയിരിക്കാം, നമ്മളോട് പറയും നീ എന്തിനാ ഇത്രയും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നേ, നീ പോസിറ്റീവായിട്ട് ചിന്തിക്കേ, കിട്ടും എന്ന് പറ അപ്പൊ നിനക്ക് കിട്ടും. പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ ശരിക്കും ഈ പ്രോബ്ലംസ് എല്ലാം സോൾവ് ആവുമോ? ഇപ്പൊ പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് 10ാം ക്ലാസ്സിലെ കുട്ടികളോടൊക്കെ ഫുൾ A+ കിട്ടും, ഫുൾ A+ കിട്ടും, അങ്ങനെ പറ അപ്പൊ കിട്ടും എന്ന് പറയും. പക്ഷേ നമ്മൾ നമ്മുടെ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സിനെ പോസിറ്റീവ് ആക്കി കഴിഞ്ഞാൽ അത് പ്രോബ്ലത്തിനെ സോൾവ് ആക്കുകയാണോ അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകണോ ചെയ്യാ?
1: പോസിറ്റീവ് ആക്കുമ്പോൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യല്ലേ.
0: ഉദാഹരണത്തിന് ഇപ്പൊ നാളെ എനിക്ക് എക്സാം ആന്ന് വെച്ചു, എന്റെ മനസ്സിൽ ഞാൻ വിചാരിക്കുക എന്റെ പോർഷൻസ് കവറായില്ല, ഞാൻ ഫെയിലാവും, അല്ലെങ്കിൽ എനിക്ക് മാർക്ക് കിട്ടിയില്ല എന്നാണ് എന്റെ നെഗറ്റീവ് തോട്ട് എങ്കിൽ, ഇപ്പം എന്നെ കൊണ്ട് പറ്റും, ഞാൻ പഠിച്ചതെല്ലാം എഴുതും, എനിക്ക് 1st ക്ലാസ് കിട്ടും എന്നുള്ള പോലെ ഞാൻ ചെന്നു, പക്ഷെ ഞാൻ പഠിക്കാത്ത പോർഷനിൽ നിന്ന് വന്നു, ഞാൻ എന്ത് ചെയ്യും?
1: അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ.
0: അതെ, അപ്പോ ഞാൻ എന്റെ നെഗറ്റീവ് തോട്ട്സിനെ പോസിറ്റീവ് ആക്കുകയല്ല അതിനെ റിയലിസ്റ്റിക് ആക്കുക ചെയ്യണം
1: അല്ലേ.
0: അപ്പൊ ഞാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നുന്നിടത്ത് ഞാൻ എന്റെ ആ ചിന്തനെ റിയലിസ്റ്റിക് ആക്കി മാറ്റണം. ഞാനൊരു മനുഷ്യനാ, എന്നെ കൊണ്ട് 50% നന്നാവാനും ചാൻസ് ഉണ്ട്, ഇനി 50% എന്തേലും കാരണവശ മോശമാവാനും ഉണ്ട്, ചിലപ്പോ സമയം തികഞ്ഞില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം ചിലപ്പോ അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ നടക്കണമെന്നില്ല. പക്ഷെ എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന അത്രയുംക്കണമെന്നില്ല. പക്ഷെ എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും അവിടെ ഞാൻ പെർഫോം ചെയ്യാൻ ശ്രമിക്കും എന്ന് പറയുന്നത് കുറെ കൂടെ റിയലിസ്റ്റിക്.
1: അതെ അതെ,
0: അവിടെ ഞാൻ എന്ത് വന്നാലും സ്വീകരിക്കാൻ റെഡിയാ, അവിടെ മോശമായാലും നന്നായാലും സ്വീകരിക്കാൻ റെഡിയാ. അപ്പം നമ്മുടെ നെഗറ്റീവ് തോട്ട്സിനെ പോസിറ്റീവ് ആക്കുമല്ല അതിനെ റിയൽ ആയിട്ട് ചിന്തിക്കാനാണ് പഠിക്കേണ്ടത്.
1: ഓക്കെ ഓക്കെ, എല്ലാവരും ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ പറയും എന്തിനു നീ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു, എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് എടുക്കും. പക്ഷേ ഈ ഒരു കാര്യം ഇപ്പോഴാണ് ഞാനും മനസ്സിലാക്കുന്നത്, അതിനെ റിയലിസ്റ്റിക് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത് അല്ലേ. ശരിയാണ്. അപ്പോൾ ഡോക്ടർ, ഒരു തോൽവി നമുക്കിനി സംഭവിച്ചാൽ പല നമ്മൾ നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് എന്തായാലും പോകും, ഉറപ്പായിട്ടും പോകും. ശരിക്കും നമ്മുടെ ചിന്തയുടെ പ്രശ്നം തന്നെയാണോ എല്ലാം?

0: അതായത് ഫസ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ട കാരണം തോൽവി എനിക്ക് മാത്രം ഉണ്ടാവുന്ന കാര്യമല്ല. ഈ ലോകത്ത് എല്ലാവരുടെയും ലൈഫില് പ്രോബ്ലംസും ഫെയിലിയേഴ്സും ഉണ്ടാവുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും ഇതുപോലെ റിയാക്ട് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇത് താങ്ങാൻ പറ്റുന്നില്ല? അപ്പൊ എന്നിലുള്ള എന്തോ പ്രശ്നമാണ്, ഞാൻ അതിനെ കാണുന്ന രീതിയിലുള്ള പ്രശ്നമാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ അതിനെ കാണണ്ടേന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ മുമ്പേ പറഞ്ഞ പോലെ എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ പറ്റിയെന്ന് പേഴ്സണലൈസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യണം. നമ്മളിലെ പല ആൾക്കാരും എനിക്കങ്ങനെ പറ്റിയല്ലോ, അല്ലെങ്കിൽ എനിക്ക് ബ്രേക്കപ്പ് ഉണ്ടായല്ലോ, എന്തിനാ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്കിങ്ങനെ ഉണ്ടായത്, എന്നെ മാത്രം എന്തിനാ ദൈവം ഇങ്ങനെ ശിക്ഷിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറയുന്ന ഡയലോഗ്സ് നമ്മൾ കേൾക്കാറുണ്ട്. ശരിക്കും നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരുടെയും ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്, പക്ഷെ അവർ നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ പറയാണ്, ജനിച്ചിട്ട് ഒരു 90-80 വയസ്സ് വരെ ഒരു പ്രശ്നവും ഇല്ലാതെ പോയ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് കാണിക്കാൻ ആരുമില്ല. ഈവൻ എത്ര വലിയ അംബാനി എന്ന് പറഞ്ഞാൽ പോലും ആളുടെ ലൈഫിലും ഒരു പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്തു, ചിലപ്പോൾ അത് ഉദ്ദേശിച്ച പോലെ പോണോന്നില്ല. അപ്പൊ എല്ലായിടത്തും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ പേഴ്സണലൈസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക, അതൊരു നാച്ചുറൽ പാർട്ടാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചാല് ഓക്കെ, പ്രോബ്ലം വരാനുള്ളത് വന്നു, അല്ലെങ്കിൽ ഫെയിലിയർ ഉണ്ടാവേണ്ടടുത്ത് ഉണ്ടായി. ഇനി അവിടെ ഞാൻ അത് മാറാൻ വേണ്ടിയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് പാസ്റ്റിൽ പോയി അത് ചേഞ്ച് ചെയ്യാനോ അങ്ങനെ ഒരു ഓപ്ഷനും ഇല്ല. അപ്പം സംഭവിക്കേണ്ടത് സംഭവിച്ചു, ഇതിൽ നിന്ന് ഞാൻ എന്താ പഠിച്ചത്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എനിക്ക് എന്താ മനസ്സിലായത്, അതിനെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നെങ്കിൽ മേ ബി നെക്സ്റ്റ് ടൈം അതെന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പം പ്രോബ്ലത്തിനെ ഫോക്കസ് ചെയ്യാതെ സൊല്യൂഷൻസിനെ ഫോക്കസ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാല് നമ്മൾ റിയൽ ഫെയിലിയർ ഉണ്ടാവുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യത്തെ അറ്റംപ്റ്റ് കിട്ടിയില്ല, ഞാൻ എന്റെ ശ്രമം നിർത്തി, അവിടെ റിയൽ ഫെയിലിയർ ഉണ്ടാവും. അല്ലെങ്കിൽ ഓക്കെ അത് എന്നെ കൊണ്ട് പറ്റത്തില്ല, അത് ഞാൻ കൊളാക്കും എന്ന് പേടിച്ചിട്ട് ഞാൻ പിന്മാറുമ്പോൾ അവിടെ റിയൽ ഫെയിലിയർ ഉണ്ടാവും. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ആദ്യം തന്നെ കിട്ടണമെന്നില്ല, ചിലപ്പോൾ പല പ്രാവശ്യം ചെയ്യുമ്പോഴായിരിക്കും നമുക്കത് കിട്ടുക. അപ്പം എൻ്റെ ശ്രമം ഞാൻ പേടിച്ച് നിർത്തുവാണെങ്കിൽ അവിടെയാണ് റിയൽ ഫെയിലിയർ ഉണ്ടാവുക. എന്ന് വെച്ച് എല്ലാ കാര്യങ്ങളും ഞാനൊരു 10-15 പ്രാവശ്യം ചെയ്താൽ കിട്ടണമെന്നുമില്ല, ചില കാര്യങ്ങൾ നമ്മൾ എത്ര ശ്രമിച്ചാലും കിട്ടണമെന്നില്ല. അവിടെ ആ ആ ഫെയിലിയേഴ്സ് ശരിക്കും പറഞ്ഞാൽ എന്നെ തന്നെ മനസ്സിലാക്കാൻ ഒരു അവസരം തരുന്നതാണ്. എന്റെ കഴിവുകളും എന്റെ വീക്ക്നെസ്സും എവിടെയാന്ന് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. അപ്പൊ അതിനെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യണം. എല്ലാ ആൾക്കാർക്കും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഉണ്ട്. അപ്പൊ എന്റെ വീക്ക്നെസ്സിൽ ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്റെ എനർജി പോയി ഞാൻ ഡൗൺ ആയിക്കൊണ്ടിരിക്കും. അപ്പം ഓക്കെ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക, അതെനിക്ക് പറ്റില്ല. മനുഷ്യരായതുകൊണ്ട് എല്ലാവർക്കും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എന്റെ ലിമിറ്റേഷൻസിനെ ഞാൻ മനസ്സിലാക്കുക, അതും ഈ ഫെയിലിയേഴ്സ് നമുക്ക് പറഞ്ഞു തരും.
1: ഓ ശരി. അപ്പൊ ഡോക്ടർ പറഞ്ഞു വരുന്നത് നമ്മൾ ചില കാര്യങ്ങളിൽ നിന്നും പെട്ടെന്ന് പിന്മാറാതെ ട്രൈ ചെയ്യുക, എന്നിട്ടും നമുക്കത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വഴി എന്ന് പറയുന്നത് ഇതല്ല, മറ്റൊരു അല്ലേ വഴിയിലേക്കാണ് നമ്മൾ പോകേണ്ടത്, ചോയ്സ് നമുക്ക് മറ്റൊന്നാണ് എന്നുള്ളത് തിരിച്ചറിവ് അല്ലേ നമ്മളിലേക്ക് കൊണ്ടുവരിക. ഓക്കെ ഡോക്ടർ, നമ്മൾ തുടക്കം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, ഈ ചില തോൽവികൾ നമ്മുടെ മുതിർന്നവരിലും കൊച്ചു കുട്ടികൾ പോലും സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് പോകുന്ന രീതിയിലേക്ക് വരുന്നുണ്ടെന്ന്. അത് എനിക്ക് ചോദിക്കാനുള്ളത് അങ്ങനെയുള്ള കുറച്ചു പേരേ ഉണ്ടാവുള്ളൂ, പക്ഷെ അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് എങ്ങനെ അവരിലെ ഒരു ലക്ഷണങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും?
0: പൊതുവെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ പേടി, ഈ ഫെയിലിയേഴ്സിനോടുള്ള പേടി കൂട്ടാറുണ്ട്. അത് ചില ഫാക്ടേഴ്സ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, ചില ആൾക്കാരെ നമുക്കറിയാം എവിടെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ പറ്റില്ല എന്ന് തോന്നുന്നു അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. റിപ്പീറ്റഡ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്ന പല സിറ്റുവേഷൻസ്, അവരെ കൊണ്ട് പറ്റുമെന്നുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യുള്ളൂ. അങ്ങനെ കാര്യങ്ങൾ സിറ്റുവേഷൻസിനെ അവോയ്ഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന ഫെയിലിയേഴ്സിനെ നല്ല പേടിയായിരിക്കും. കാരണം അവര് ആ ഫെയിലിയർ അല്ലെ ആ ഫിയറിനെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുന്നില്ല, എപ്പോഴും അവരെ എസ്കേപ്പ് ചെയ്യുക. എസ്കേപ്പ് ചെയ്യാന്ന് വെച്ചാല് പേടിയെ മുന്നോട്ട് ക്യാരി ചെയ്യുക എന്നാണ് എൻ്റെ അർത്ഥം. ഞാൻ എന്നതിനെ നേരിടുവോ അതുവരേക്കും ഞാനിത് ചൊന്നുകൊണ്ട് ഫ്യൂച്ചറിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോ അവോയ്ഡിങ് പാറ്റേൺ ഈ ആൾക്കാരിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ പെർഫെക്ഷൻ്റെ ആൾക്കാർ, ചില ആൾക്കാർ നമ്മുടെ കൂട്ടത്തില് ഭയങ്കര പെർഫെക്ഷൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. എന്തും അവരുദ്ദേശിക്കുന്ന പോലെ പോകണം. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം മുന്നേ പ്ലാനിങ് ഓർഗനൈസിങ് ഇങ്ങനെ വേണം, ഈ മാസത്തിനുള്ളിൽ ഇത്രയും പോർഷൻ കവർ ചെയ്യണം, അല്ലെങ്കിൽ ഈ മാസം കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കണം. അപ്പൊ അങ്ങനെ പ്ലാനിങ് പോകുന്ന ആൾക്കാർക്കൊക്കെ ഈ ഫെയിലിയർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അവരുടെ പ്ലാനിങ്ങിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, ഒന്ന് സ്റ്റക്കായി, ആ രീതി പോയില്ല എങ്കിൽ അവർ കംപ്ലീറ്റ്ലി നിന്നു പോകും. ഈ പെർഫെക്ഷൻ ആൾക്കാരുടെ ഒരു തിങ്കിങ് പാറ്റേൺ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് എന്നാ പറയാം. അതായത് കംപ്ലീറ്റ് അവർ ഉദ്ദേശ പോലെ പോയാൽ അവർ സക്സസ് ആയി, ഇല്ല എങ്കിൽ അവർ കംപ്ലീറ്റ് ഫെയിലിയർ ആയിട്ടാണ് അവരെ തന്നെ കണക്കാക്കുന്നത്. അതായത് ആ ഗ്രേ ഷെയ്ഡ്സ് അവർക്ക് കാണാൻ പറ്റില്ല. ഇപ്പൊ അവർ എക്സ്പെക്ട് ചെയ്ത ഒരു 95% ആണെങ്കിൽ അവർ പെർഫോം ചെയ്തത് ഒരു 80 അല്ലെങ്കിൽ 75 ആണെങ്കിലും അവരവരെ ഫെയിലിയർ ആയിട്ടേ കാണുള്ളൂ. കാരണം അവരുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഗോൾ അച്ചീവ് ആയിട്ടില്ല. അപ്പൊ ഈ പെർഫെക്ഷനും ഇഷ്യൂസ് ഉണ്ടാക്കാറുണ്ട്. നമ്മൾ ഒരാളും പെർഫെക്റ്റ് ആവണം എന്നല്ല പഠിപ്പിച്ചു കൊടുക്കണ്ടേ, ഫ്ലെക്സിബിൾ ആവണം എന്നാ പറയാം. ഞാൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കണമെന്ന് വാശി പിടിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. പക്ഷെ എന്തൊരു സിറ്റുവേഷനെയും ഞാൻ ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പഠിക്കുകയാണ് ചെയ്യേണ്ടത്.
1: ഓക്കെ.
0: പിന്നെ ചില ആൾക്കാരെന്ന് പറഞ്ഞാലും മറ്റുള്ളവരെന്ത് ചിന്തിക്കും, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്കും ഈ ഫെയിലിയർ
1: ഒരുപാട് പേര്.
0: ഞാൻ എന്തെങ്കിലും പറയുന്നതിൽ പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഞാനത് ചെയ്തില്ല എങ്കിൽ അവരെന്ത് പറയും, എനിക്ക് മാർക്ക് കുറഞ്ഞ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി അമ്മയോട് ഒന്ന് ചോദിച്ചാൽ എനിക്ക് വിഷമാവില്ലേ, അമ്മയ്ക്ക് വിഷമാവില്ലേ, അങ്ങനെ ഒരുപാട് മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാർക്കും ഈ പറയുന്ന ഫെയിലിയേഴ്സ് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്,
1: അല്ലെ
0: ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടാവുന്ന തന്നെ അവർക്ക് പറ്റത്തില്ല. ഇതൊക്കെയാണ് ചില. പിന്നെ പേരന്റിങ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില പേരൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. അതൊരു അതോറിറ്റേറിയൻ പേരന്റിങ് സ്റ്റൈൽ എന്ന് പറയും. അവരെന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് എക്സ്പെക്ടേഷൻസ് കുട്ടികളിൽ വെക്കും. ഇപ്പം ചില ഒരു എക്സാമ്പിൾ, ഇപ്പം 50 ൽ 47 മാർക്കും കൊണ്ട് വന്നാൽ ചില പേരൻസ് ചോദിക്കും 3 മാർക്ക് ഇവിടെ പോയി. അപ്പൊ അവർ ആ എപ്പോഴും ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അവർ എത്ര പെർഫോം ചെയ്താലും ആ കിട്ടാത്തതിന് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനെ എപ്പോഴും ഹൈ ടോപ്പ് ലെവലിൽ എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെയുള്ള കുട്ടികൾക്കും ഈ പറയുന്ന പോലെ ഫീലിയേഴ്സ് ഭയങ്കര പേടിയാണ്.
1: പേടിയാണ്. ഓക്കെ ഡോക്ടർ, ഇത് ശരിക്കും ഒരു രോഗാവസ്ഥയാണോ?
0: ഇത് ഇനീഷ്യലി നമ്മളിതിൽ മാറ്റിയില്ല, ഈ ചിന്ത ചിന്തിക്കുന്ന രീതി മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അതൊരു രോഗമായി മാറും. കുഞ്ഞു പ്രായത്തില് നമ്മള് എല്ലാത്തിനെയും ഫേസ് ചെയ്യിപ്പിച്ചു, ഫെയിലിയേഴ്സും കുഴപ്പമില്ല, അതിനെ നോർമലൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകും തോറും നമുക്ക് ആൻസൈറ്റി, ഭയങ്കര എക്സ്ട്രീം ആൻസൈറ്റി ആയിരിക്കും. പിന്നെ ചിലപ്പോൾ ഡിപ്രഷൻ, പെട്ടെന്നൊരു സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഡൗൺ ആയി പോകാൻ വരെ സാധ്യതയാണ്.
1: സാധ്യതയുണ്ട്. നമുക്ക് ഇതിനെ എങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും?
0: നമ്മൾ യൂഷ്വലി സൈക്കോതെറപ്പി ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പം ചിന്തയില് കുറെ കാര്യങ്ങൾ മാറ്റം വരുത്താനുണ്ട്. അതേപോലെ ഇപ്പൊ ഈ പേടി എന്ന് പറയുന്ന കാര്യങ്ങൾ, ഇപ്പൊ മുമ്പേ പറഞ്ഞുള്ള നെഗറ്റീവ് തോട്ട്സ്, ആ ചിന്തകൾ, അതിനെ കംപ്ലീറ്റ്ലി അതേപോലെ ട്രസ്റ്റ് ചെയ്യാതെ എങ്ങനെ അതിനെ ചലഞ്ച് ചെയ്യണം, ചിന്തകൾ എങ്ങനെ ചലഞ്ച് ചെയ്യണം, പേടിയുള്ള കാര്യങ്ങളെ അപ്രോച്ച് ചെയ്ത് തന്നെ മാറ്റിയെടുക്കണം. അപ്പൊ അങ്ങനെ അങ്ങനെ നമ്മൾ സൈക്കോതെറപ്പി പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി, അങ്ങനെ പല തെറപ്പീസ് ഉണ്ട്, ഇതൊക്കെ ബെനിഫിറ്റ് ചെയ്യാറുണ്ട്.
1: ഓക്കെ ഡോക്ടർ, അപ്പൊ എന്തായാലും ഞാൻ ചിന്തിച്ചതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് ഡോക്ടർ എനിക്ക് ആൻസർ തന്നത്. എനിക്ക് മാത്രമല്ല എന്നെ പോലെ തന്നെ ഒട്ടുമിക്ക കേൾക്കുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. കാരണം നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നത് ഒരു പ്രശ്നം തന്നെയാണ് അല്ലേ. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഇരിക്കും നമ്മുടെ ഭാവി എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ഇത്രയും അല്ല, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇനിയും അല്ലേ നമുക്ക് പറയാനുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഇത്രയും ഈ ഒരു സമയത്തിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് നൽകിയതിന് നന്ദി അറിയിക്കുന്നു ഡോക്ടർ. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു.
1: റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിറ്റോക്ക് ആണ് ശ്രോതാക്കൾ കേട്ടത്. ഇന്ന് മെഡിറ്റോക്കിൽ നമ്മളോട് സംസാരിച്ചത് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ബോധി ബാബു. ഡോക്ടറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് മെഡിറ്റോക്കിൽ നിന്ന് വിട പറയുന്നു ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.
2: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ரெடி மேக்ஃபாஸ்ட் 90.4 டைம் சென்ட்
1: 10 o'clock.
2: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൌകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
3: ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. റേഡിയോ മേക്ക്ഫാസ്റ്റ് 90.4 കരിയർ കോമ്പസ്. ഇന്ന് കരിയർ കോമ്പസിൽ സാമ്പത്തിക ബോധവൽക്കരണം, എല്ലാവർക്കും പണം കൈകാര്യം ചെയ്യുന്നതിനുള്ള ലളിത പാഠങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് തിരുവല്ല മേക്ക്ഫാസ്റ്റ് ഓട്ടോണോമസ് കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഹെഡും ഫിനാൻസ് വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ കൂടിയായ ഡോക്ടർ ആശാലക്ഷ്മി ആർ കെ.
1: ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന സാമ്പത്തിക ബോധവൽക്കരണം, പണം കൈകാര്യം ചെയ്യാനുള്ള ലളിതമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. സാമ്പത്തിക ബോധവൽക്കരണം എന്നത് ശരിയായി എങ്ങനെ പണം കൈകാര്യം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് പ്രോഗ്രാമാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പണം എങ്ങനെ ശരിയായി കൈകാര്യം ചെയ്യാം എന്നുള്ളത് ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ട കാര്യമാണ്. പണം ഉണ്ടാക്കുക മാത്രമല്ല, ഈ ഉണ്ടാക്കുന്ന പണം എങ്ങനെ സംരക്ഷിക്കാം, എങ്ങനെ ചെലവഴിക്കാം, എങ്ങനെ വളർത്താം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശരിക്കും പണം മാനേജ് ചെയ്യുന്നത് ഒരു സ്കില്ല് തന്നെയാണ്. ആ സ്കില്ല് നമ്മൾ വലിയൊരു എക്കണോമിക്സ് പഠിക്കുന്നത് പോണോ, ഒരു സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്നതോണോ ഒന്നും വളരെ ഡീപ്പായിട്ട് കുറെ തിയറീസ് ഒക്കെ മനസ്സിലാക്കി ചെയ്യേണ്ടതല്ല. ഏറ്റവും ബേസിക് ആയിട്ട് എങ്ങനെ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ ബജറ്റ്, വരവ് ചിലവുകൾ ഒക്കെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം മാത്രമാണ്. നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് വരുമാനം, ചെലവ്, സേവിങ്സ്, കടം, നിക്ഷേപം ഇത് മനസ്സിലാക്കി ഒരാളുടെ ജീവിതം, ഒരു വ്യക്തിയുടെ ജീവിതം, അതിൽ കൂടെ ഒരു കുടുംബത്തിന്റെ ബോധവൽക്കരണം സാമ്പത്തികത്തിന് വേണ്ടി ചെയ്യുക എന്നുള്ളതിനെയാണ് ഉദ്ദേശിക്കുന്നത്. പലരും നമ്മുടെ നാട്ടിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, പണം വരുന്നുണ്ട് പക്ഷേ എവിടെ പോകുന്നു എന്ന് അറിയില്ല. ഇത് തീർച്ചയായിട്ടും നമ്മുടെ ചെലവും വരവും തമ്മിൽ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ പണം എവിടെ പോകുന്നു എന്നറിയില്ല എന്ന് മിക്കവാറും പറയുന്നത്. ഇതിനുവേണ്ടി നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് നേരത്തെ തന്നെ പറഞ്ഞോണം, ഒരു ബജറ്റ് പ്ലാൻ, അതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. അപ്പോൾ എന്താണ് ഒരു ബജറ്റ് പ്ലാൻ? പെട്ടെന്ന് നമ്മൾ ഈ ബജറ്റ് എന്നൊക്കെ കേൾക്കുമ്പോഴത്തേനും നമ്മൾ ഓർക്കുന്നത് പാർലമെന്റിൽ അല്ലെങ്കിൽ നിയമസഭയിൽ ധനമന്ത്രിമാർ കൊണ്ടുവരുന്ന വലിയ തുകൽ പെട്ടിക്കകത്തുള്ള കുറെ ബണ്ടിൽ ഓഫ് പേപ്പേഴ്സ്, ഇങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് ബജറ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഓർക്കുന്നത്. ഇവിടെ നമ്മൾ പറയുന്ന ബജറ്റ് വളരെ ബേസിക് ആയിട്ട് വരുമാനവും ചെലവും എങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് ഒരു കുടുംബത്തിന്റെ ധനം കൈകാര്യം ചെയ്യാം എന്ന് മാത്രമാണ്. എന്താണ് വരുമാനം? വരുമാനം എന്നത് ശമ്പളം മാത്രമല്ല, വാടക, ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം, ഫ്രീലാൻസ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ജോലി, ശമ്പളം കൂടാതെ എന്തെങ്കിലും ഫ്രീലാൻസ് ജോലി, ഇപ്പോൾ ഒരുപാട് ജോലികൾ ചെയ്യാൻ കഴിയുന്ന, ഓൺലൈനായിട്ടൊക്കെ ഒരുപാട് ജോലികൾ ചെയ്യാൻ കഴിയുന്ന സാഹചര്യം എല്ലാവർക്കും ഉണ്ട്, ഇങ്ങനെയുള്ള ജോലികൾ. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡെപ്പോസിറ്റുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന പലിശ, അല്ലാതെ സൈഡ് ഇൻകം ആയിട്ട് എന്തെങ്കിലും വീട്ടിൽ തന്നെ ഇപ്പം കാട വളർത്തൽ, കോഴി വളർത്തൽ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കോട്ടേജ് ഇൻഡസ്ട്രി ആയിട്ടൊക്കെ ആളുകൾ നടത്തുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സ്റ്റിച്ചിങ്, ചെറിയ സ്റ്റിച്ചിങ് യൂണിറ്റുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെല്ലാം സൈഡ് ഇൻകം ആയിട്ടുള്ള വരുമാനത്തിന്റെ കൂട്ടത്തിൽ വരും. അപ്പോൾ ഇതെല്ലാം വരുമാനമാണ്. ഇതെല്ലാം നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യാൻ സാധിക്കണം, എന്തൊക്കെയാണ് ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്കുള്ള വരുമാനങ്ങൾ. അതുപോലെ തന്നെ ചെലവുകൾ, എക്സ്പെൻസുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കണം. ചെലവുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, ആവശ്യമുള്ള ചെലവ്. ആവശ്യമുള്ള ചെലവ് എന്ന് ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം, നീഡ്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യമുള്ള ചെലവ്, നമുക്ക് ഈ ചെലവുകളൊന്നും മാറ്റിവെക്കാനായിട്ട് സാധിക്കില്ല. ഇതിനകത്ത് നമുക്ക് ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ ഭക്ഷണം, വീട്ടുവാടക, ചിലപ്പം നമ്മൾ ഹൗസിംഗ് ലോൺ എടുത്തായിരിക്കും വീട് പണിഞ്ഞേക്കുന്നത്, അതിന്റെ പലിശ കൊടുക്കണം, അതിന്റെ മുതല് തിരിച്ചടയ്ക്കണം, കുട്ടികളുടെ എഡ്യൂക്കേഷൻ, മെഡിക്കൽ എക്സ്പെൻസസ്, യാത്രാ ചെലവ്. ഇപ്പൊ നമുക്ക് ജോലിക്ക് പോകണമെങ്കിൽ യാത്ര ചെയ്യാതെ ജോലിക്ക് പോകാൻ പറ്റില്ല. അത് നമ്മൾ പൊതുഗതാഗതമാണെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ളൊരു വാഹനമാണെങ്കിലും നമുക്ക് അതിനകത്ത് ഇന്ധന ചെലവ് വരും. അപ്പൊ ഇതൊന്നും നമുക്ക് മാറ്റി നിർത്താൻ കഴിയുന്നതല്ല. ഇതെല്ലാം അത്യാവശ്യങ്ങളാണ്, ഇതൊക്കെ നീഡ്സ് ആണ്. ഈ ചെലവുകളെല്ലാം കൃത്യമായി തന്നെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇനി കുറച്ച് ചെലവുകളെ നമുക്ക് ആഗ്രഹങ്ങൾ എന്നുള്ള കൂട്ടത്തിലേക്ക് പെടുത്താം. അത്യാവശ്യങ്ങളല്ല, ആവശ്യങ്ങളാണോ എന്ന് ചോദിച്ചാൽ വാണ്ട്സ് ആണ്. പക്ഷേ ഇതൊക്കെ നമ്മൾക്കുള്ള ആഗ്രഹങ്ങളാണ്, കുറച്ചും കൂടെ നമ്മുടെ ലൈഫ് ഒന്ന് അപ്ഗ്രേഡ് ആയി കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കുള്ള ആഗ്രഹങ്ങൾ. അതിനകത്ത് വരുന്ന ചെലവുകൾ നമുക്കൊരു ബ്രാൻഡഡ് ഷോപ്പിംഗ്, നമുക്ക് എല്ലാ ദിവസവും ബ്രാൻഡഡ് ഷോപ്പിംഗ് നടത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ വരുമാനം നോക്കാതെ, വരുമാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് നടക്കുന്ന കാര്യമല്ല. ബ്രാൻഡഡ് ഷോപ്പിംഗ്, അധികമായിട്ടുള്ള ഫുഡ് ഡെലിവറികൾ, ഓരോ മാസവും പുതിയ ഗാഡ്ജറ്റ്. നമ്മൾ ഗാഡ്ജറ്റ് വാങ്ങിക്കേണ്ടെന്നല്ല, പുതിയ ടെക്നോളജിക്ക് അനുസരിച്ചൊക്കെ വാങ്ങിക്കും. പക്ഷേ എല്ലാ മാസവും വാങ്ങിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബഡ്ജറ്റിനെ താളം തെറ്റിക്കുന്ന കാര്യമാണ്. വിനോദയാത്രകൾ, പ്ലാൻ ചെയ്യാതെ നടത്തുന്ന വിനോദയാത്രകൾ, ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് ഇതൊക്കെ നമ്മൾ ഒരു വാണ്ട്സ് ആയിട്ട് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചെലവുകളാണ്. ഇതിനെയൊക്കെ നമുക്ക് ഒന്ന് ഒഴിവാക്കാൻ പറ്റുന്നതാണ് ശ്രമിച്ചാൽ. പക്ഷെ നീഡ്സിനെ നമുക്ക് ഈ അത്യാവശ്യ ചെലവുകളെ ഒന്നും ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് പലരും സാമ്പത്തിക പ്രശ്നത്തിലാകുന്നത് വരുമാനം കുറവായതുകൊണ്ടല്ല, പലപ്പോഴും വാണ്ട് ബേസ്ഡ് ആയിട്ടുള്ള സ്പെൻഡിങ് നിയന്ത്രിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ആളുകൾ ധനകാര്യത്തിൽ പ്രശ്നമുണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പണം ചെലവായി പോയി കയ്യിലില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുന്നത്. ഇനി നമ്മൾക്ക് നോക്കേണ്ടത്, നമ്മളൊരു ബഡ്ജറ്റ് എന്താണെന്ന് മനസ്സിലാക്കി, അതിനകത്ത് ചെലവുണ്ട് വരവുണ്ടെന്നൊക്കെ മനസ്സിലാക്കി, ഇനി നമ്മൾ അറിയേണ്ടത് ഈ ബഡ്ജറ്റ് ചെയ്യാൻ എന്തെങ്കിലും എളുപ്പ വഴിയുണ്ടോ, അതോ കൃത്യമായിട്ട് കണക്കൊക്കെ കൂട്ടാൻ അറിയാവുന്നവർക്ക് മാത്രമേ ബഡ്ജറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ബഡ്ജറ്റ് ചെയ്യാനായിട്ട് എളുപ്പ വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും ഒരു വലിയ ഒരു സ്ഥാപനത്തിന്റെ ബജറ്റോ ഒന്നുമല്ല ചെയ്യുന്നത്, നമ്മുടെ കുടുംബത്തിന്റെ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ളൊരു ബജറ്റാണ് ചെയ്യുന്നത്. ഇത് ചെയ്യാനായിട്ട് വലിയൊരു ഫോർമുലയൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു കുടുംബത്തിനോ ഒരു വ്യക്തിക്കോ ഒരു മാസത്തേക്ക് പണം എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് തീരുമാനിക്കുന്ന ഒരു പ്ലാൻ മാത്രമാണ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പറയാൻ കഴിയുന്ന ഒരു ഏറ്റവും ലളിതമായ ഒരു റൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ 50:30:20. ഈ റൂളിനകത്ത് ഉദ്ദേശിക്കുന്നത് നമുക്ക് എത്ര വരുമാനം ഉണ്ടെങ്കിലും ആ വരുമാനത്തിന്റെ ഒരു 50% തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ അത്യാവശ്യങ്ങൾ, നീഡ്സ് എന്നതിലേക്ക് പോകും. ആ നീഡ്സിനകത്തുള്ളത് നമ്മുടെ വീട്ട് വാടകയായിരിക്കാം, അല്ലെങ്കിൽ ലോൺ എടുത്തു വെച്ച വീടായിരിക്കും, എങ്കിൽ അതിന്റെ പേയ്മെന്റ് ആയിരിക്കാം, ഭക്ഷണ ചെലവായിരിക്കും, യാത്രാ ചെലവുകളായിരിക്കും, ബില്ലുകളായിരിക്കാം, മെഡിക്കൽ ബില്ലായിരിക്കാം, അല്ലെങ്കിൽ അനുബന്ധമായിട്ട് വരുന്ന മറ്റു ബില്ലുകളായിരിക്കാം. അപ്പോൾ ഈ 50% തീർച്ചയായിട്ടും നമ്മുടെ വരുമാനം ഈ അത്യാവശ്യ ചെലവുകളിലേക്ക് മാറ്റിവെച്ചേ പറ്റൂ. ഇനി നമ്മൾ പറഞ്ഞു 50:30:20 എന്നാണ് പറഞ്ഞത്. ഇനി എന്താണ് 30%? 30% ഞാൻ നേരത്തെ പറഞ്ഞ വാണ്ട്സ്, നമ്മുടെ ആഗ്രഹങ്ങൾ. ആഗ്രഹങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ, ഒരു സംതൃപ്തമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ 30% നമ്മൾ വാണ്ട്സിന് വേണ്ടി, നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അത്രേ അത്യാവശ്യം ഇല്ലാത്തതിനും വേണ്ടി മാറ്റിവെക്കുക കിട്ടുന്ന വരുമാനത്തിൽ നിന്ന്. ആ അതിനകത്ത് വിനോദങ്ങൾ വരാം, ഷോപ്പിംഗ് വരാം, ഔട്ടിങ്ങിന് പോകുന്നവരാം, നമുക്ക് ഈ പറയുന്ന ഗാഡ്ജറ്റ്സ് ഒക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു തോന്നലുണ്ടായി, അതൊക്കെ അതിനകത്ത് വരാം. പക്ഷെ അത് 30% നിൽക്കണം. പിന്നെ നിർബന്ധമായിട്ടും ബാക്കി 20% നമ്മുടെ വരുമാനത്തിൽ നിന്ന് സേവിങ്സിലും ഇൻവെസ്റ്റ്മെന്റിലേക്കും മാറ്റിവെച്ചിരിക്കണം. അത് സേവിങ്സ് എന്ന് വെച്ചാൽ സേവിങ് അക്കൗണ്ടുകളിൽ ഇടുന്ന ഇൻവെസ്റ്റ്മെന്റ് ആകാം, ഇൻഷുറൻസ്. ഇപ്പം പല ഇൻഷുറൻസുകളും സേവിങ്സ് എന്നുള്ള ഒരു കാര്യവും കൂടെ നോക്കിയിട്ടാണ് പല ഇൻഷുറൻസുകളും നിൽക്കുന്നത്. മ്യൂച്വൽ ഫണ്ടിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളാകാം, എമർജൻസി ഫണ്ടുകളിൽ അങ്ങനെ മാറ്റിവെക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് കാറ്റഗറി ആകാം. അപ്പോൾ ഇതെല്ലാം രീതിയിൽ ഈ 20% നിർബന്ധമായിട്ടും മാറ്റിവെച്ചിരിക്കണം. ഇനി നമ്മൾ കറക്റ്റ് ഒരു ഉദാഹരണം, ഒരു വ്യക്തിയുടെ ശമ്പളം വെച്ച് നമ്മൾ പറയുവാണെങ്കിൽ, ഇപ്പം 30,000 രൂപ മാസ ശമ്പളം ഉള്ളൊരു വ്യക്തി ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ 50% നമ്മൾ നീഡ്സിലേക്ക് മാറ്റുന്നു, 15,000 രൂപ നീഡ്സിലേക്ക് മാറ്റിവെക്കുന്നു, 30% വാണ്ട്സിലേക്ക് മാറ്റുന്നു, അതായത് 9,000 രൂപ വാണ്ട്സിലേക്ക് മാറ്റുന്നു, 20% നമ്മൾ സേവിങ്സിലേക്ക് മാറ്റിവെക്കുന്നു, 6,000 രൂപ സേവിങ്സിലേക്ക് മാറ്റിവെക്കണം. അപ്പൊ ഓരോരുത്തരെയും വരുമാനം നോക്കി ഈ 30:20 എന്നുള്ള റൂളിലേക്ക് നമ്മൾ കൃത്യമായിട്ട് വരണം. അങ്ങനെ തന്നെ ബജറ്റ് പ്ലാൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ഈ 20% അവസാനം വരുന്ന 20% കാര്യം വരുമ്പോൾ അവസാനം ഉണ്ടെങ്കിൽ മാറ്റിവെക്കാം, മാസം അവസാനം നോക്കാം, അപ്പോഴും സേവ് ചെയ്യാം. പക്ഷെ അങ്ങനല്ല, ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഗോൾഡൻ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പേ യുവർ സെൽഫ് ഫസ്റ്റ്. ആദ്യം നമ്മൾ ശമ്പളം കിട്ടിയാൽ ഉടനെ തന്നെ ഈ പറഞ്ഞ 20% സേവിങ്സിലേക്ക് മാറ്റി വെച്ചിട്ട് വേണം ബാക്കി 50% 30% ഒക്കെ ആവശ്യമുള്ളവയും അത്യാവശ്യമായവയും ആഗ്രഹങ്ങളും ഒക്കെ മീറ്റ് ചെയ്യാൻ. ഇനി നമുക്ക് നോക്കേണ്ടത് സേവിങ്സിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ സേവിങ്സിന്റെ ഭാഗമായി എമർജൻസി ഫണ്ട് എന്നൊരു കാര്യം ഞാനിപ്പം പറഞ്ഞായിരുന്നു. സേവിങ്സില് മ്യൂച്വൽ ഫണ്ട് ആകാം, ഇൻഷുറൻസ് ആകാം, എമർജൻസി ഫണ്ട് ആകാം. എന്താണ് ഈ എമർജൻസി ഫണ്ട് എന്ന്? പെട്ടെന്ന് നമ്മൾ ഈ എമർജൻസി ഫണ്ട് എന്ന് കേൾക്കുമ്പോഴത്തേനോ എന്തോ എമർജൻസി, വളരെ അടിയന്തരമായിട്ട് എന്തോ കാര്യം എന്നുള്ളത് വരാം. ഇപ്പൊ ജീവിതം നമുക്ക് പലപ്പോഴും അൺസർട്ടനിറ്റി ഉണ്ട്, അനിശ്ചിതാവസ്ഥ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട്. നമുക്കത് പറയുമ്പോൾ നെഗറ്റീവ് തോട്ടായിട്ട് തോന്നാം, പക്ഷെ അങ്ങനെയല്ല. ഇപ്പൊ LIC പോലെയുള്ള ഒരു സ്ഥാപനത്തെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി, ആ സ്ഥാപനത്തിന്റെ വളർച്ച, ഈ അൺസർട്ടനിറ്റി നിലനിൽക്കുന്നത് കൊണ്ടാണ് ആ സ്ഥാപനം ഇത്രയേറെ വളർന്ന് രാജ്യത്ത് നമുക്ക് പറയപ്പെടും അഭിമാനിക്കാവുന്ന രീതിയിൽ നേട്ടം ഉണ്ടാകുന്ന ഒരു സ്ഥാപനമായിട്ട് നിൽക്കുന്നത്. ആ അങ്ങനെയുള്ള ഒരു എമർജൻസി അല്ലെങ്കിൽ അൺസർട്ടനിറ്റി ഉണ്ടായാൽ എന്ത് ചെയ്യും? അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്കൊരു കരുതലൊക്കെ ഉണ്ടായിരിക്കണം. ഇൻഷുറൻസ് ആണ് അതിന്റെ ഒരു കരുതൽ എന്ന് പറയുന്നത്. അതല്ലാതെ താൽക്കാലികമായിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ജോലി നഷ്ടപ്പെടാം, അല്ലെങ്കിൽ പെട്ടെന്നൊരു അസുഖം വന്നു, നമ്മുടെ വാഹനം നമ്മൾ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനം കേടായി, അല്ലെങ്കിൽ വീട്ടിൽ പെട്ടെന്നൊരു അടിയന്തരമായിട്ടൊരു ചിലവ് വന്നു, ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ യൂഷ്വലി എന്താണ് ചെയ്യുന്നത്? പെട്ടെന്നൊരു ലോൺ എടുക്കും, അല്ലെങ്കിൽ നമ്മുടെ കൈ ഗോൾഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കൊണ്ടുപോയി പ്ലെഡ്ജ് ചെയ്യും. ഇത് രണ്ടും ശരിക്കും ഈ പെട്ടെന്ന് പോയി എടുക്കുന്ന ലോണുകൾ അല്ലെങ്കിൽ ഈ പ്ലെഡ്ജ് ചെയ്യുന്നത് രണ്ടും വലിയ പ്രശ്നമാണ്. പിന്നെ അങ്ങോട്ട് നമ്മൾ നോക്കുമ്പം ഇതെല്ലാം വലിയ പ്രശ്നമാണ്. തന്നെയുമല്ല, ഇന്നത്തെ കാലത്ത് നമ്മൾ നേരത്തെ ലോൺ എടുത്ത ഒരു സാഹചര്യത്തിലൂടെ അല്ല ലോണുകൾ ഒന്നും എടുക്കുന്നത്. നമ്മളിപ്പം പലപ്പോഴും ന്യൂസിലൊക്കെ കേൾക്കുന്നതാണ് ലോൺ ആപ്പ് കാരണം സൈബർ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ടാണ് ലോണുകൾ ഇപ്പം കൊടുക്കുന്നത്. എന്താണോ ആരാണ് തരുന്നത് പോലും ഇല്ല, ഏത് വ്യക്തിയാണ്, ഇവർ രജിസ്റ്റേർഡ് ആണോ, ഇതൊന്നും നമ്മൾ കൃത്യമായിട്ട് ഗവൺമെന്റ് അതിന്റെ ഗൈഡ് ലൈൻസ് ഒക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും പൊതുജനങ്ങൾക്ക് അതിനകത്ത് അബദ്ധം പറ്റുക സാധാരണമാണ്. അപ്പോൾ അവർ എവിടെ നിന്നാണ് ഈ ലോൺ കിട്ടുന്നതിന്റെ പലിശ എത്രയാണ്, ഇതിന്റെ തിരിച്ചടച്ചു കഴിഞ്ഞാൽ രേഖകളുണ്ടോ, ഇതൊന്നും നമുക്ക് കൃത്യമായ അറിവില്ലാതെ പെട്ടെന്ന് ചെന്നൊരു ലോൺ എടുക്കുന്നത് ചിലപ്പോൾ ഒരു കുടുംബത്തിന്റെ തന്നെ ജീവൻ എടുക്കാനായിട്ട് കാരണമാകും. അതുകൊണ്ട് ഇത് വളരെ സൂക്ഷിച്ച് ഇങ്ങനൊരു എമർജൻസി ഫണ്ട് വെക്കാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതെപ്പോഴും ഒരു കുടുംബത്തിന്റെ ആവശ്യങ്ങൾ, അടിയന്തരമായിട്ടുള്ള ചെലവുകൾ മീറ്റ് ചെയ്യാനായിട്ട് സഹായകമായിരിക്കും. ഇത് തന്നെ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ എത്ര വേണം എമർജൻസി ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലി നമുക്ക് നഷ്ടപ്പെട്ടാൽ 3 മാസം മുതൽ 6 മാസം വരെ നമ്മുടെ ജീവിത ചെലവിനുള്ള ക്യാഷ്, അതാണ് ഉദ്ദേശിക്കുന്നത് എമർജൻസി ഫണ്ട് എന്ന്. ഇപ്പൊ നമ്മുടെ 1 മാസത്തെ ഒരു വീട്ടിലെ ഒരു കുടുംബത്തിന്റെ ചെലവ് 25,000 രൂപയാണെന്നുണ്ടെങ്കിൽ അവരുടെ 3 മുതൽ 6 മാസം എന്നുള്ള ചെലവ് ഉദ്ദേശിക്കുന്നത് 75,000 രൂപ മുതൽ 150,000 രൂപ വരെ എമർജൻസി ഫണ്ടായിട്ട് ഒരു സേവിംഗ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പിൻവലിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്കോ സൂക്ഷിക്കണം. നേരത്തെ ഞാൻ ഈ ലോണിനെ കുറിച്ചും കടത്തിന്റെ കാര്യത്തിനെ കുറിച്ചും പറഞ്ഞുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇത് നിയന്ത്രിക്കുന്നത്? കടം അല്ലെങ്കിൽ ബാധ്യതകൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ആർക്കും ഒഴിവാക്കാൻ പറ്റുന്നതല്ല, ബാധ്യതകൾ പലപ്പോഴും ഉണ്ടാവും ആവശ്യങ്ങൾക്കനുസരിച്ച്. പക്ഷേ ഇതൊന്ന് നിയന്ത്രിക്കാൻ പറ്റണം, ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിലും എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതാണ്. കടം എടുക്കുന്നതൊന്നും ഒരു തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കടം നിയന്ത്രിക്കാതെ പോകുമ്പോഴാണ് നമ്മൾ ഡെറ്റ് ട്രാപ്ഡ് എന്നുള്ള സിറ്റുവേഷൻ സംഭവിക്കുന്നത്. അതിനുവേണ്ടി എന്താ ഓരോ വ്യക്തികളും ചെയ്യേണ്ടത്? എന്താണ് ഗുഡ് ഡെറ്റ് എന്നും എന്താണ് ബാഡ് ഡെറ്റ് എന്നും നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. ഇപ്പം നമ്മൾ ഗുഡ് ഡെറ്റിനെ കാര്യം പറയുവാണെങ്കിൽ വിദ്യാഭ്യാസ ലോൺ അതൊരിക്കലും ഒരു ബാഡ് ഡെറ്റ് അല്ല, അതൊരു ഗുഡ് ഡെറ്റ് തന്നെയാണ്. കാരണം അത് കരിയർ ഗ്രോത്തിന് വേണ്ടിയാണ്. എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നത് ഒരു കുട്ടി പഠിക്കാനും അതുവഴി ജോലി നേടാനും, അപ്പോൾ കരിയർ ഗ്രോത്ത് തന്നെയാണ് ഒരു എഡ്യൂക്കേഷൻ ലോൺ. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഡെറ്റ് അല്ല, അത് ആവശ്യമായതാണ് എപ്പോഴും. ദെൻ ഹൗസിംഗ് ലോൺ, അതും നമുക്ക് ആവശ്യമായ ഒരു ഗുഡ് ഡെറ്റ് എന്ന് കാറ്റഗറൈസ് ചെയ്യാവുന്നതാണ്. കാരണം അതൊരു അസറ്റ് ക്രിയേഷൻ ആണ്. ഒരു വീട് വെക്കുന്നത് അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങുന്നത് ഇതെല്ലാം അസറ്റ് ക്രിയേഷന്റെ ആസ്തികൾ ഉണ്ടാവുന്നതാണ്, അത് നല്ല ഡെറ്റാണ്. ഇനി ബിസിനസ് ലോൺ, ഇപ്പോൾ ഒരു വ്യക്തി കുറച്ച് ലോൺ എടുത്തിട്ട് ഒരു ബിസിനസ് സംരംഭം തുടങ്ങും, അതിൽ നിന്ന് എന്താണ് വരുന്നത്? ഇൻകം ജനറേഷൻ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും. ആ ഇൻകം ജനറേഷൻ എപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ട് കാണുന്ന ഒരു ഗുഡ് ഡെറ്റ് കാറ്റഗറിയിലേക്ക് നമുക്ക് ബിസിനസ് ലോണിനെ വരുത്താം. ഇനി എന്താണ് ഈ ബാഡ് ഡെറ്റ്? ആ ഡെറ്റുകളെയാണ് നമ്മൾ വളരെ കരുതിയിരിക്കേണ്ടത്. അതിൽ ഒന്നാമത്തത് ക്രെഡിറ്റ് കാർഡ് ഡെറ്റ്. ക്രെഡിറ്റ് കാർഡാണ് ഇതിൽ ഏറ്റവും, നമ്മൾ കുറെ ബാഡ് ഡെറ്റ് പറയുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ക്രെഡിറ്റ് കാർഡ് ഡെറ്റാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു കോളെങ്കിലും റിസീവ് ചെയ്യാത്തവരില്ല ക്രെഡിറ്റ് കാർഡ് വേണോന്നൊക്കെ ചോദിച്ചുകൊണ്ട് പല സ്ഥാപനങ്ങളിൽ നിന്നും നമ്മളെ വിളിച്ച് നമ്മൾ അതിന് മറുപടി പറയാത്തവരായിട്ടുള്ളവർ വളരെ ചുരുക്കമാണ്. ക്രെഡിറ്റ് കാർഡ് ഡെറ്റ്, അതുപോലെ തന്നെ ആവശ്യമില്ലാതെ നമുക്ക് പെട്ടെന്ന് തോന്നിയാന്ന ഒരു പേഴ്സണൽ ലോൺ അങ്ങ് എടുക്കാം, ഇങ്ങനെ എടുക്കുന്ന പേഴ്സണൽ ലോൺ, അതുപോലെ നമുക്ക് ഗാഡ്ജറ്റ് ലോണുകളുണ്ട്. ഇപ്പം EMIയിൽ എന്ത് വേണമെങ്കിലും വാങ്ങി അടയ്ക്കാം, പാർട്ടി ലോണുണ്ട്, ട്രാവൽ ലോണുണ്ട്, പല രീതിയിലാണ് ഇപ്പൊ ലോണുകൾ. ഇതിങ്ങനെയൊക്കെയുള്ളത് നമുക്ക് ബാഡ് ഡെറ്റായിട്ട് നമ്മൾ കരുതണം. അതിൽ ക്രെഡിറ്റ് കാർഡ് തന്നെ പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാൽ അവർ പല സ്ഥാപനങ്ങളും പറയുന്നത് പൂർണ്ണമായിട്ടും ഈ മാസത്തെ എടുത്ത ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്തതിന്റെ പേയ്മെന്റ് പൂർണ്ണമായും കൊടുക്കേണ്ട, പകരം നിങ്ങൾ മിനിമം അടച്ചിട്ട് ബാക്കി അവിടെ ഇട്ടേക്കുക, വീണ്ടും പർച്ചേസ് ചെയ്യുക, വീണ്ടും മിനിമം അടയ്ക്കുക. ഇങ്ങനെ വരുമ്പോൾ മാസാമാസം ഇത് ചേർന്ന് ഒരു വർഷത്തിനുള്ളിൽ വലിയൊരു കടം എന്നുള്ള രീതിയിലേക്ക് ചെല്ലും. അത് തന്നെയുമല്ല, ക്രെഡിറ്റ് കാർഡിന്റെ പലിശ എന്ന് വെച്ചാൽ 30% അതിനു മുകളിലോട്ടാണ്. ഈ പലിശയും കൂടെയൊക്കെ ചേർന്ന് കഴിയുമ്പോൾ ഈ ഡെറ്റിനെ മാനേജ് ചെയ്യാൻ പറ്റില്ല, ഇത് വലിയ നഷ്ടമുണ്ടാക്കും. ക്രെഡിറ്റ് കാർഡ് പോലെയുള്ളത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മൾ എടുക്കുന്നുണ്ടെങ്കിലും ഫുൾ എമൗണ്ട് ഓരോ മാസവും അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. മിനിമം എമൗണ്ട് ട്രാപ്പിലേക്ക് നമ്മൾ ഒരു കാരണവശാലും പോകരുത്. ഇനി നമുക്ക് ഇൻഷുറൻസ്, ഈ കുറച്ചു മുമ്പേ ഇൻഷുറൻസ് എന്നുള്ളൊരു കാര്യം പറഞ്ഞായിരുന്നു, എമർജൻസി ഫണ്ട് പറഞ്ഞപ്പോൾ. ഇൻഷുറൻസ് എന്താണ്, ഇൻഷുറൻസ് എന്തൊക്കെയാണ്? മിക്കവാറും നമ്മളൊക്കെ കാണുന്നത് ഇൻഷുറൻസിനെ ഒരു സേവിങ് അങ്ങനെയാണ്, പലരും ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലാണ് പലരും ഇൻഷുറൻസിനെ കാണുന്നത്. ഇപ്പം മിക്കവാറും ഉള്ള ഇൻഷുറൻസ് പോളിസികളെല്ലാം ഇൻകം ജനറേഷനും സേവിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതുമാണ്. പക്ഷേ ഇൻഷുറൻസിന് അതിൻ്റെതായിട്ടുള്ളൊരു നിലനിൽപ്പുണ്ട്. ഇൻഷുറൻസ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് റിസ്ക് പ്രൊട്ടക്ഷനാണ്. ഒരു അപകടമോ അല്ലെങ്കിൽ ഒരു അസുഖമോ വന്നാൽ കുടുംബം സാമ്പത്തികമായി തകരാതിരിക്കുക എന്നുള്ളതാണ് ഇൻഷുറൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. രണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ, രണ്ട് ഇൻഷുറൻസുകളാണ് ഒരു വ്യക്തി നിർബന്ധമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത്. ഒന്ന് ഹെൽത്ത് ഇൻഷുറൻസ്, അതിന്റെ പേര് പോലെ തന്നെ അത് ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു ചികിത്സാ ചെലവൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽത്ത് ഇൻഷുറൻസ്. ടേം ലൈഫ് ഇൻഷുറൻസ് എപ്പോഴും ഏണിംഗ് മെമ്പറിന്, ഒരു കുടുംബത്തിലെ ഏണിംഗ് മെമ്പർ ആരാണോ, വരുമാന സ്രോതസ് ആരാണോ, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആ കുടുംബം പിന്നെ മുന്നോട്ട് പോകും, അതാണ് നമുക്ക് ടേം ലൈഫ് ഇൻഷുറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും, ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും, ഒരേപോലെ തന്നെ പ്രയോജനമാണ്. അത് വ്യക്തികൾക്ക് ഒരു കുടുംബത്തിന് വേണ്ടി എടുക്കുന്നതും ഒക്കെ വളരെ വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും പലർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ് സേവിങ്ങും ഇൻവെസ്റ്റ്മെന്റും ഒന്നാണോ, തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ. സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളത്, സേവിങ്സ് വളരെ സുരക്ഷിതമാണ്. നമ്മളൊരു സേവിങ് അക്കൗണ്ട്, ഒരു ബാങ്കിൽ ഒരു സേവിങ് അക്കൗണ്ട്, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ ഒരു റെക്കറിംഗ് ഡെപ്പോസിറ്റ്, ബാങ്കിൽ ഒരു റെക്കറിംഗ് ഡെപ്പോസിറ്റ്, FD, ഇതെല്ലാം നമുക്ക് സേവിങ്സിന്റെ കൂട്ടത്തിൽ കൊണ്ടുവരാവുന്നതാണ്. സേവിങ്സ് വളരെ സുരക്ഷിതവുമാണ്, പക്ഷെ ലാഭം കുറവാണ്. നമുക്കറിയാം FDയുടെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, സേവിങ്സിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, RDയുടെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്. അതൊക്കെ കുറച്ചും കൂടെ ഏണിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ ഏണിംഗ് ഇല്ല, പക്ഷെ അങ്ങേയറ്റം സുരക്ഷിതമാണ്. ഇൻവെസ്റ്റ്മെന്റിലേക്ക് വരികയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റുകൾക്ക് റിസ്ക് കൂടുതലാണ്. അത് മ്യൂച്വൽ ഫണ്ട് ആയാലും യൂണിറ്റ് ലിങ്ക്ഡ്, അതായത് ഷെയറുകൾ പോലെയുള്ളതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻഷുറൻസുകളാണെങ്കിൽ പോലും അതെല്ലാം റിസ്ക് കൂടിയതാണ്. അതേപോലെ തന്നെ ഇതെല്ലാം മാർക്കറ്റ് ലിങ്ക്ഡ് ആയതുകൊണ്ട് റിട്ടേണും കൂടുതലാണ്. അതുകൊണ്ട് ഏത് തരമാണ് നമ്മൾക്ക് വേണ്ടത്, സേവിങ്സ് ആണോ ഇൻവെസ്റ്റ്മെന്റ് ആണോ എന്നുള്ളത് ഓരോ വ്യക്തികളും നോക്കണം. സേവിങ്സ് ആണെങ്കിൽ നമുക്ക് കുറച്ച് മാത്രമേ അതിൽ നിന്നുള്ള വരുമാനം ലഭിക്കൂ, പക്ഷെ റിസ്ക് ഒന്നും തന്നെ ഇല്ല. ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ കോമ്പൗണ്ടിങ് എഫക്ട് കാരണം അതിനകത്ത് നിന്ന് വരുമാനം കൂടുതലായിട്ട്, റിട്ടേൺ കൂടുതലായിട്ട് ലഭിക്കും. പക്ഷേ മാർക്കറ്റിൽ എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടോ, ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു ഇൻസ്റ്റെബിലിറ്റി വന്നാൽ, അല്ലെങ്കിൽ വാർ പോലെയുള്ളൊരു കേസ് വന്നാൽ, ഒരു പാൻഡമിക് സ്പ്രെഡ് ചെയ്താൽ, ഇതെല്ലാം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ ബാധിക്കും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഈ പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപ് കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ടിപ്സ്, എങ്ങനെയാണ് കറക്റ്റായിട്ട് നമുക്ക് ഈ പറഞ്ഞ സേവിങ്സും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുകളും വരുമാനവും എക്സ്പെൻസും ഒക്കെ എങ്ങനെ നമുക്ക് ഈ പണം എങ്ങനെ ഒന്ന് മാനേജ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞു നിർത്താം. ഇതിനകത്തുള്ള കുറച്ച് പ്രാക്ടിക്കൽ ടിപ്സിനകത്ത് നമ്മൾ എല്ലാ വ്യക്തികളും, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരാള് എല്ലാ ചെലവും ഒരു നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്പിലോ നമ്മളത് കുറിച്ച് വെക്കുക തന്നെ വേണം. നമുക്ക് ഈ UPI വഴിയുള്ള സ്പെൻഡിങ്, അതായത് ഡിജിറ്റൽ പേയ്മെന്റ്സുകൾ കൂടിയ ഒരു കാലഘട്ടത്തിൽ, ഇപ്പോൾ അതിന്റെ കാലഘട്ടമാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാഷ് പോകുന്ന വഴി നമ്മൾ അറിയാറില്ല. ക്യാഷ്ലെസ് സ്പെൻഡിങ് വന്നപ്പോൾ, ഡിജിറ്റൽ പേയ്മെന്റ് വന്നപ്പോഴത്തേന് പണം പോയാൽ ചിലപ്പോഴൊക്കെ ശ്രദ്ധിക്കാതെ പോകും. ഇത് നമ്മൾ വളരെ സൂക്ഷിക്കണം. അക്കൗണ്ടിൽ നിന്നാണെങ്കിലും ക്യാഷ് തന്നെയാണ് പോയതെന്നുള്ളത് നമുക്കൊരു ഓർമ്മ ഉണ്ടായിരിക്കണം. ഇമ്പൾസ് ബൈ, അത് ഒഴിവാക്കാൻ മാക്സിമം നമ്മൾ ശ്രമിക്കണം. അതായത് ഒരു ഐറ്റം നമുക്കൊരു വില കൂടിയ ഒരു ഐറ്റം വാങ്ങണം എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ അത്രയ്ക്ക് അത്യാവശ്യം കാണില്ല ആ ഐറ്റം കൊണ്ട്. അതിനെക്കാട്ടിയും പ്രധാനപ്പെട്ട ഒരു കാര്യം വേറെ വാങ്ങിക്കാൻ കാണും. അതുകൊണ്ട് 24 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ഇമ്പൾസ് ബൈയിങ് ചെയ്യാതെ വേണോ വേണ്ടേ എന്നൊക്കെയൊന്ന് ആലോചിച്ച് അതൊരു വാണ്ടാണ്, വളരെ ആവശ്യമില്ലാത്തതൊക്കെയാണ്, നമ്മുടെ ആഗ്രഹമാണ്, മാറ്റിവെക്കാൻ കഴിയുന്നതാണെങ്കിൽ മാറ്റിവെച്ചാൽ ആ മാസത്തെ ബജറ്റ് കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായി സാധിക്കും. ഇനി എല്ലാ മാസവും ഒരു 15 മിനിറ്റ് എടുത്ത് ഫിനാൻഷ്യൽ റിവ്യൂ നടത്തണം. നമുക്ക് 10,000 രൂപ വരുമാനം ഉള്ളെങ്കിൽ പണം എവിടെ പോയി, എത്ര വന്നു, ഇതൊക്കെ ഒന്ന് പരിശോധിക്കാനായിട്ട് സാധിക്കണം. എല്ലാ ഒരു ഫാമിലിയിലെ ഫിനാൻഷ്യൽ ഡിസിഷൻ ഡെഫിനറ്റ്ലി ആ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സുമായിട്ടും ഡിസ്കസ് ചെയ്തിരിക്കണം. ഇപ്പം ചിലയിടത്ത് അച്ഛൻ മാത്രം അറിയും, അല്ലെങ്കിൽ അമ്മ മാത്രം അറിയും, കുട്ടികളുടെ അടുത്ത് ഇതൊന്നും പറയില്ല, കാരണം ഒരു കുട്ടികളാണല്ലോ, അവരിതൊന്നും അറിയണ്ട. അങ്ങനല്ല, പണത്തെക്കുറിച്ച് വീട്ടിൽ തുറന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കണം. ഇപ്പം ഇത്രയാണ് ഇന്നത്തെ ലളിതമായി സാമ്പത്തിക കൈകാര്യം ചെയ്യാനുള്ള ഒരു പോയിന്റ്സ് ആയിട്ട് പറയാനുള്ളത്. നന്ദി.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കരിയർ കോമ്പസ്. സാമ്പത്തിക ബോധവൽക്കരണം എല്ലാവർക്കും, പണം കൈകാര്യം ചെയ്യുന്നതിനുള്ള ലളിത പാഠങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മളോട് സംസാരിച്ചത് തിരുവല്ല മാക്ഫാസ്റ്റ് ഓട്ടോണോമസ് കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഹെഡും ഫിനാൻസ് വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ കൂടിയായ ഡോക്ടർ ആശാലക്ഷ്മി ആർ കെ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

കൊച്ചി 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447994411.
2: സീറോ ഡെലിവറി.
3: യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
3: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012586661.
3: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
4: Look, Achu, I make chapati, you make vegetable curry. 50-50, nothing. Take some mandakas, cut small pieces, take onion, cut small pieces, put chini chatti, put it in the adupu, put some coconut oil, put some kadugamanis, little karivepillas, kaduvara. Take vegetables, put it in. Little chili powder, little malli powder.
5: എന്റെ പൊന്നേജി ഇങ്ങനെ ഒന്നുണ്ടെങ്കിൽ കറിയാവത്തില്ല. നല്ല കറികൾ വേണമെന്നുണ്ടെങ്കിലേ ഒരു വഴിയുണ്ട്, രുചിക്കൂട്ട്.
1: രുചികരമായ വെറൈറ്റി ഡിഷസിന് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കും രാത്രി 8:15 കേൾക്കാം. രുചിക്കൂട്ട്.
4: ക്ലോസ് ഇറ്റ്. കറി റെഡി. ഗോ.
3: രുചിക്കൂട്ട് വിത്ത് RJ ദീപ.

കൾക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

0: രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച
2: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്ക് പറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444776472. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

പക്ഷികൾക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച പോ
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
3: 11 o'clock.
0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ിലും ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447-99-2491. കാവ്യസഞ്ചാരം. കവികൾ സ്വന്തം ശബ്ദത്തിൽ കവിത അവതരിപ്പിക്കുന്ന പ്രത്യേക റേഡിയോ പരമ്പര. വാക്കുകൾ ചിലപ്പോൾ കേൾക്കപ്പെടുന്നതല്ല, അവ അനുഭവിക്കപ്പെടുന്നതാണ്. ഒരു കവിയുടെ ഹൃദയത്തിൽ ജനിച്ച വരികൾ അവരുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളിലേക്കെത്തുന്ന അപൂർവ നിമിഷങ്ങൾ. കവിതയുടെ ഉള്ളറകളിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തിക്കുന്ന ഒരു ആത്മീയ കാവ്യസഞ്ചാരം. ഏവർക്കും കാവ്യസഞ്ചാരത്തിലേക്ക് സ്വാഗതം. ഓരോ ആഴ്ചയും മലയാളത്തിന്റെ പ്രിയ കവികൾ അവരുടെ സ്വന്തം കവിതകൾ സ്വന്തം ശബ്ദത്തിൽ അവതരിപ്പിക്കുന്നു. ഇത് കവിത കേൾക്കുന്ന സമയം മാത്രമല്ല, ഒരു മനുഷ്യന്റെ ഉള്ളം കേൾക്കുന്ന സമയം കൂടിയാണ്. ഇന്നത്തെ കാവ്യസഞ്ചാരത്തിൽ നമ്മോടൊപ്പം സഞ്ചരിക്കുന്നത് സമകാലിക മലയാള കവിതയിലും ഗാനരചനയിലും സ്വന്തം ശബ്ദം സൃഷ്ടിച്ച ശ്രീ PK ഗോപി. കവിതയെ ജീവിതത്തിന്റെ ലാളിത്യത്തോടും മനുഷ്യസ്നേഹത്തോടും ചേർത്ത് മലയാളിക്ക് സമ്മാനിച്ച കവിയാണ് ശ്രീ PK ഗോപി. കവിയായും ഗാനരചയിതാവായും അദ്ദേഹം മലയാള സാഹിത്യ ലോകത്ത് വേറിട്ട സാന്നിധ്യമാണ്. നിരവധി ലളിതഗാനങ്ങളും ചലച്ചിത്ര ഗാനങ്ങളും എണ്ണമറ്റ കവിതകളും അദ്ദേഹം മലയാളത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. കവിതയും ബാലസാഹിത്യവും അനുഭവ സ്മരണകളുമായി 50 പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്ന് പിറന്നു. 60 പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. മഹാകവി P. കുഞ്ഞിരാമൻ നായരെ സ്മരിച്ചുകൊണ്ട് ശ്രീ PK ഗോപിയുടെ കാവ്യസഞ്ചാരം.
3: മാന്യ സുഹൃത്തുക്കൾക്കെല്ലാം നമസ്കാരം. ഞാൻ സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം PK ഗോപി. ഇങ്ങനെ ഒരു കവിത എഴുതാനുള്ള സാഹചര്യം ഡോക്ടർ ദീപേഷ് കരിമ്പുങ്കരയുടെ കാവ്യരൂപന്റെ കാൽപ്പാടുകൾ എന്ന ഗ്രന്ഥം വായിച്ചതാണ്. അതിനു മുൻപ് ഞാൻ ആലങ്കോട് ലീലാകൃഷ്ണന്റെ P.യുടെ പ്രണയപാപങ്ങൾ വായിച്ചിരുന്നു. അന്ന് മനസ്സിൽ തോന്നിയ ഒരു കവിത മധുര കയ്പ് എന്ന പേരിൽ എഴുതുകയും അത് മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ചു വരികയും ചെയ്തിരുന്നു. P. എന്റെ കാവ്യാവബോധത്തിൽ എവിടെയോ മറഞ്ഞ് ലയിച്ച് നിശബ്ദമായി കിടപ്പുണ്ട് എന്നത് എനിക്ക് ബോധ്യമുള്ള കാര്യം. അതുകൊണ്ടായിരിക്കാം ഒരു പുസ്തകം, ശ്രീ ദീപേഷിന്റെ പുസ്തകം വായിച്ചപ്പോൾ ഇങ്ങനെ ഒരു കവിതയായി അത് ലയിച്ചു ചേർന്ന് ഒഴുകിയത്. കവിത ആസ്വാദകർക്ക് സമർപ്പിക്കുകയാണ്. ആദ്യത്തെ ചൊല്ലലാണ്, ശിലാപാകതകൾ വന്നേക്കാം, ക്ഷമിക്കണം. കവിതയ്ക്ക് പേരിട്ടത് അനശ്വരന്റെ ആത്മസത്രങ്ങൾ എന്നാണ്. കഴിവതും കവിത ആവർത്തിക്കാതെ സമയം ലാഭിച്ച് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. സദയം കേട്ടാലും അനശ്വരന്റെ ആത്മസത്രങ്ങൾ.

വലിച്ചു ബന്ധിച്ചവൻ തണിറങ്ങും കഴുകന്റെ ചുണ്ടത്തു കോകിലങ്ങളെ പാർപ്പിച്ചു പോയവൻ ശ്വാസനിശ്വാസ താളമാഴത്തിലെ സാഗരങ്ങൾ കടഞ്ഞു കൈകൂപ്പിയോൻ ധ്യാനവൽമീകമെന്നു മുടച്ചവൻ രാമകാനനം തേടി നടന്നവൻ നൂറുനൂറഗ്നിശിക്ഷയിൽ

കാക്കപൂച്ചകൾക്കെല്ലാം വസിക്കുവാൻ നോക്കുകുത്തിയെ പോലെ കിടന്നവൻ ചേക്ക പറ്റുന്നിടം സ്വയം കത്തിച്ചു ചപ്പകുത്തി കുനിഞ്ഞു ചിരിച്ചവൻ ആത്മഭീരുത്വമെല്ലാം ഉപേക്ഷിച്ച് സ്വാസ്ഥ്യകാമന പാമ്പിനെ ചുറ്റിയോൻ കടുകേറി കലമാൻ്റെ കൊമ്പ്

തീർന്നവൻ മേൽവിലാസങ്ങൾ മാറിയിട്ടും ഒരേ കാവ്യശാലയിൽ പേരൊപ്പു ചാർത്തിയോൻ. നാലുദിക്കിലും നൂലുകെട്ടിച്ചുറ്റി മോചനത്തിന്റെ ഭോഗച്ചിലന്തിയായി രാവിലെങ്ങോ പറന്നു കുടുങ്ങുന്ന പ്രാണിയോട് പ്രണയമുണ്ടായവൻ. ഏതുപോരിലും തോൽക്കാനൊരുമ്പെട്ടു വേദനച്ചോര ഉറ്റി

മുന്നിൽ വെച്ചു ചേറിൽ മുങ്ങിക്കുളിച്ചു കയറിയോൻ സാരസർവം ചവച്ചു തുപ്പി വെറും പാരവശ്യ പരം ജ്യോതിയായവൻ ഭാഗ്യ നിർഭാഗ്യ നിർവാണ യുക്തിയിൽ പാനപാത്രം നിറച്ച മഹാസുരൻ.

0: ജപിക്കുന്ന മേഘരൂപൻ അനശ്വരൻ നമ്മളിൽ.
1: കവിത വായിക്കുമ്പോൾ നമ്മൾ അർത്ഥം മനസ്സിലാക്കും, പക്ഷേ കവി വായിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത് ആത്മാവാണ്. ഇന്നത്തെ കാവ്യസഞ്ചാരം ഇവിടെ അവസാനിക്കുന്നു. ഇത്രയും നേരം കാവ്യസഞ്ചാരത്തിൽ കവിതയുമായി എത്തിയത് ശ്രീ പി കെ ഗോപി. അടുത്ത ആഴ്ച മറ്റൊരു കവിയുമായി മറ്റൊരു കവിതയുമായി വീണ്ടും കേൾക്കാം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി. തിരുവല്ല, ക്രോംപ്ടൺ പേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിംടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, OBG, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: വെരിക്കോസ്വേന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
2: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ്വേൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: பாட்காஸ்ட் மார் அத்தனாசியோஸ் காலேஜ் ஃபார் அட்வான்ஸ் ஸ்டடீஸ் ஆட்டோனமஸ் காலேஜ் திருவல்லா மேக்ஃபாஸ்ட் காலேஜிலே விவித கோர்ஸுகளிலேக்குள்ள அட்மிஷன் ஆரம்பிச்சிருக்கிறது. மலங்கர சுரியானி கத்தோலிக்க சபா திருவல்ல அதிரூபத மேனேஜ்மெண்டின் கீழிலுள்ள ஸ்தாபனம். NAC A+, UGC 2F, DSIR அக்ரெடிடேஷன், AICTE அங்கீகாரத்தோடையும் மிகச்ச பிளேஸ்மெண்டோடு கூடியும் மகாத்மா காந்தி சர்வகலாசாலையுடைய கீழில் NIRF ராங்கோடு பிரவர்த்திக்கின்ற கேரளத்திலே பிரசஸ்த வித்யாபியாச ஸ்தாபனம். MBA, MCA, MSc விஷயங்களில் கழிஞ்ஞ 25 வருஷங்கள்க்கிடையில் 200 ராங்குகൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. 4 ഓണേഴ്സ് ബിരുദങ്ങളായ BCom, BCA, BSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ് എന്നീ കോഴ്സുകൾ കൂടാതെ ഈ വർഷം മുതൽ BSc സൈക്കോളജിയിലേക്കും 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷനു വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് തിരുവല്ല.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ് 12 o'clock.

0: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
1: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.

0: കാട് തേടി, കടല് താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി, ഒരു സഞ്ചാരം.
1: ശുഭയാത്ര എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. ആർ ജെ അമൃത കാർത്തിയയ്ക്കൊപ്പം ശുഭയാത്ര.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. ജിയോ ഏജൻസി തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.
1: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. തുടർച്ചയായി 4,399 ദിവസം പ്രധാനമന്ത്രി പദത്തിൽ. പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകനും നടനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ ഭാരതി രാജ ചെന്നൈയിൽ അന്തരിച്ചു. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി സതീശൻ. വയനാട്ടിൽ ഷിഗല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 3 12 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 3 ദിവസത്തേക്ക് അവധി നൽകി. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കാൽപന്ത് കളിയുടെ ആർപ്പുവിളികൾക്ക് കാതോർത്ത് ആരാധകർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്ക് ഓഫ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി പദത്തിൽ തുടർച്ചയായി 4,399 ദിവസം പൂർത്തിയാക്കിയ അദ്ദേഹം പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. 2014 മെയ് 26 ശ്രീ മോദി ആദ്യമായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചു. വിവിധ ലോക നേതാക്കളും ആശംസകൾ അറിയിച്ചു. പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകനും നടനുമായ ഭാരതി രാജ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ ചെന്നൈയിലായിരുന്നു അന്ത്യം. സംസ്ഥാന ദേശീയ അവാർഡുകൾ നേടിയിട്ടുള്ള ഭാരതി രാജയെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ചെന്നൈയിലെ വസതിയിലെത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ഈ മാസം 15 മുതൽ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം.
1: പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി KSRTC ബസ്സിലെ ഓർഡിനറി സർവീസുകളിലെ ബസ്സുകളിൽ സൌജന്യ യാത്രാ സ്കീം ജൂൺ 15 മുതൽ നടപ്പിലാക്കുന്നതിന് അതിനുള്ള അംഗീകാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ഇന്ദിരാ ഗ്യാരണ്ടിയിലുള്ള ഈ പദ്ധതി പ്രിയദർശിനി എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്.
0: അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി OJ ജനീഷ് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ചു. നീതിക്കായുള്ള പുരാരേഖകൾ, അവകാശങ്ങൾ, ഓർമ്മ, ഭാവി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സാമൂഹിക വികാസത്തിന്റെ ഭാഗമായി എഴുത്തുകളുടെയും രേഖകളുടെയും ശേഖരണവും സംരക്ഷണവും ഉറപ്പാക്കുന്നതിനാണ് ദിനാചരണം. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ചു. അടുത്ത മാസം 1 മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. ഒരു റിപ്പോർട്ട്.
2: കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ബജറ്റ് വിഹിതത്തെക്കുറിച്ച് പ്രഖ്യാപനം നടത്തിയത്. പുതിയ ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്താൻ സർക്കാർ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു സംസ്ഥാനത്തിന്റെ വിഹിതവും കുറച്ചിട്ടില്ലെന്നും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ബജറ്റ് 40% വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഗ്രാമീണ വികസനം ത്വരിതപ്പെടുത്തുകയും തൊഴിലാളികൾക്ക് തടസ്സമില്ലാതെ തൊഴിൽ നൽകുകയും ചെയ്യുക എന്നതാണ് VB ജയറാംജിയുടെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പൈപ്പ് വഴിയുള്ള പ്രകൃതി വാതക വിതരണം വ്യാപിപ്പിക്കുകയാണെന്നും

കഴിഞ്ഞ 12 വർഷമായി രാജ്യത്തിന്റെ യുവശക്തിയെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വികസിത ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിലും രാജ്യത്തിന്റെ ഭാവി വിവിധ മേഖലകളിൽ രൂപപ്പെടുത്തുന്നതിലും കേന്ദ്ര ബിന്ദുവാണ് രാജ്യത്തെ യുവജനങ്ങൾ. തൊഴിലും സ്വാശ്രയത്വവും വർദ്ധിപ്പിക്കുന്നതിനായി 12 കോടിയിലധികം പുതിയ സംരംഭകർക്ക് പ്രധാനമന്ത്രി മുദ്രാ യോജന വായ്പകൾ ലഭ്യമാക്കി. പ്ലസ് വൺ അപേക്ഷയിലെ തെറ്റുകൾ തിരുത്താനും ഓപ്ഷനുകളിൽ മാറ്റം വരുത്താനുമുള്ള അവസരം ഇന്ന് വൈകിട്ട് 5 മണിവരെ. ഈ മാസം 15-നാണ് മുഖ്യതെരഞ്ഞെടുപ്പിലെ ആദ്യ അലോട്ട്മെന്റ്. സ്പോർട്സ് ക്വാട്ട പ്രവേശനത്തിന് വയനാട് കോളേജ് സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ കുട്ടികളുടെ എണ്ണം 3 ആയി. ആരോഗ്യമന്ത്രി മുരളീധരൻ സ്കൂൾ സന്ദർശിച്ചു. സ്കൂളിലെ ഇന്ന് മുതൽ ആകാശവാണിയിൽ നിന്നാണ്.

0: വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോഴിക്കോട്.
1: തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം, കോവളം, അഞ്ചുതെങ്ങ്, വർക്കല ഭാഗങ്ങളിലാണ് കപ്പലിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യം വലിയ തോതിൽ കരക്കടിയുന്നതായി കണ്ടെത്തിയത്. സമുദ്ര പരിസ്ഥിതിക്ക് കടുത്ത ഭീഷണി ഉയർത്തുന്നതാണ് പ്ലാസ്റ്റിക് പെല്ലറ്റ്. ഒരു വർഷം മുൻപ് കടലിൽ കലർന്ന പ്ലാസ്റ്റിക് പെല്ലറ്റുകളിലെ തരികളിലെ വലിപ്പത്തിലും നിറത്തിലും ഇപ്പോൾ പ്രകടമായ മാറ്റം വന്നിട്ടുണ്ടെന്ന് ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ് എന്ന സംഘടന വ്യക്തമാക്കി. ഇത് സമുദ്ര ആവാസ വ്യവസ്ഥയെയും മത്സ്യബന്ധനത്തിനെയും ഗുരുതരമായി ബാധിക്കുമെന്നാണ് സമുദ്ര ഗവേഷകർ പറയുന്നത്.
0: തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് നടൻ സലീംകുമാർ അനുസ്മരണം നടന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിലുടനീളം ഉജ്ജ്വലമായ കഥാപാത്രങ്ങളെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച വ്യക്തിയാണ് സലീംകുമാറെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. ലോകത്തിലെ ചരിത്രത്തിൽ ആദ്യമായി

ഫിഫ ലോകകപ്പിന് തലസ്ഥാനത്ത് സംഘടിപ്പിച്ച ഫുട്ബോൾ ആരാധകരുടെ സംഗമം ആവേശമായി. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയ പരിപാടികളുടെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. കേരളത്തിലെ കായിക പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിന്റെ മൂന്നാം സീസൺ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ തിരുവനന്തപുരത്ത് നടക്കും. ജൂലൈ ആദ്യവാരം നടക്കുന്ന താരലേലത്തിന്റെ വിവരങ്ങളും കെസിഎ പുറത്തുവിട്ടു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 362 കോടി

0: കാൽപന്ത് കളിയുടെ ആർപ്പുമുഴക്ക് കാതോർത്ത് ആരാധകർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്ക് ഓഫ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ

0: റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: യോഗത്തിൽ എടുത്ത തീരുമാനം അനുസരിച്ച് ജൂൺ 15-ാം തീയതി മുതൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി KSRTC ഓർഡിനറി സർവീസുകളിലെ ബസ്സുകളിൽ സൗജന്യ യാത്രാ സ്കീം നടപ്പിലാക്കുന്നതിന് അതിനുള്ള അംഗീകാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ആദ്യം ഓർഡിനറി ബസ് സർവീസിലാണ് ഈ പദ്ധതി സൗജന്യ യാത്ര തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സർക്കാരിന് ഒരു മാസം 65-70 കോടിയോളം ബാധ്യത വരും. 800 കോടി രൂപയിലധികം ഒരു വർഷത്തിൽ KSRTC അതിന്റെ വരുമാന കുറവ് വരും. ആ പണം സർക്കാർ KSRTC നൽകും.
1: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രശസ്ത തമിഴ് സിനിമ

0: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം ചെക്ക്.
2: 1 o'clock.
3: തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാല നര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: ിലും ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10-ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447-9924-91.
0: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
3: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെ ഉള്ളത് ദീപ. ഇന്ന് നമുക്ക് 4 മണിക്ക് ഒന്ന് ഉഷാറാക്കിയാലോ? നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു വെർമിസല്ലി ഉപ്പുമാവ് ഉണ്ടാക്കാം. ഉപ്പുമാവെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുച്ഛിക്കണ്ട, അത്ര വെറൈറ്റി ആയിട്ടാണ് ഈ വെർമിസല്ലി ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടിയിട്ട് 1/2 കപ്പ് എണ്ണ, പിന്നെ വെർമിസല്ലി അതായത് സേമിയ ഒരു 250 ഗ്രാം, അത് കുറച്ച് നമ്മൾ നോർമൽ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് പീസ് ആക്കുമല്ലോ അങ്ങനെ എടുക്കുക. കടുക് 1/2 സ്പൂൺ, ഉഴുന്നുപരിപ്പ് 2 സ്പൂൺ, കടലപ്പരിപ്പ് 2 സ്പൂൺ, പിന്നെ കാഷ്യൂ നട്ട്സ് നുറുക്കിയത് 2 സ്പൂൺ, സവാള ചെറിയ ചതുര കഷ്ണങ്ങളാക്കിയത് 1 കപ്പ്, പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് 1 വലിയ സ്പൂൺ, ഇഞ്ചി കനം കുറച്ച് ഒരു ചെറിയ സ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, വെള്ളം 3 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്. ഇത്രയാണ് നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ്. വെർമിസല്ലി ഉപ്പുമാവിന് വേണ്ടിയിട്ടുള്ളതാണ് എണ്ണ, വെർമിസല്ലി, കടുക്, ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, കാഷ്യൂ നട്ട്സ്, സവാള, ഇഞ്ചി, കറിവേപ്പില, വെള്ളം, ഉപ്പ്, പച്ചമുളക്. ആദ്യം നമ്മൾ പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് വെർമിസല്ലി കുറേശ്ശെ ചേർത്തിട്ട് ഇളം ബ്രൌൺ കളറ് വരുന്നത് വരെ നമ്മളൊന്ന് വറുത്തൊന്ന് മാറ്റിവെക്കുക. അതുപോലെ എണ്ണയിൽ പിന്നെ നമ്മൾ പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുകും ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും കാഷ്യൂ നട്ടും ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു ഇളം ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തിട്ട് അത് മാറ്റിവെക്കണം. അടുത്തതായിട്ട് വെള്ളവും ഉപ്പും ചേർത്തിട്ട് തിളയ്ക്കുന്ന സമയത്ത് വെർമിസല്ലി ഓരോ പിടിവീതം വിതറിക്കൊടുക്കുക. അതായത് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, കടുകും ഉഴുന്നുപരിപ്പും എല്ലാം കൂടി, അതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമ്മൾ വെള്ളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തിളയ്ക്കുന്ന സമയത്ത് വെർമിസല്ലി ഓരോ പിടിവീതം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ മുഴുവനും ചേർത്ത് വെള്ളം മുഴുവൻ വറ്റിയ ശേഷം കട്ട കെട്ടാതെ മെല്ലെ ഇളക്കി കൊടുക്കണം. ഈ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന്റെ ഏറ്റവും വലിയ പ്രശ്നം കട്ട കെട്ടി പോവുക എന്നുള്ളതാണല്ലേ. അപ്പൊ ഒരുപാട് വെള്ളം വേണ്ട, ആവശ്യത്തിനും കുറേശ്ശെ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. നല്ല തിളച്ച വെള്ളം നമ്മൾ കുറച്ച് മാറ്റി വെക്കുന്നത് നല്ലതാണ്. കുറച്ചുകൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് യൂസ് ചെയ്യാം. എന്നിട്ട് ചൂടോടെ കഴിക്കാം. പിന്നെ അതുപോലെ ഇപ്പൊ ആവശ്യമുണ്ടെങ്കിൽ സവാള നമ്മൾ വഴറ്റുന്ന സമയത്ത് പൊടിയായിട്ട് അരിഞ്ഞ പച്ചക്കറികൾ 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. അത് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് കഴിക്കുന്നതും ഇഷ്ടമായിരിക്കും. ഇഷ്ടമായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഹെൽത്തി ആയിരിക്കും. അല്ലാതെ ക്യാരറ്റ് കൊടുത്താൽ ചിലപ്പോൾ കഴിക്കണമെന്നില്ല. അപ്പൊ ക്യാരറ്റൊക്കെ നമ്മൾ ചെറുതായിട്ട് അതായത് അറിയാത്ത രീതിയിൽ നമ്മൾ പൊടി പൊടിയായിട്ട് അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഉപ്പുമാവ് കുട്ടികളെ കൊണ്ടും കഴിപ്പിക്കാം, ഇഷ്ടമല്ലാത്തവരെ കൊണ്ടൊക്കെ കഴിപ്പിക്കാൻ പറ്റും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പൊ ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
1: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

കറുത്തിരുണ്ട് നീളമുള്ള മുടി ഇഷ്ടപ്പെടാത്തതായിട്ട് ആരുണ്ടല്ലേ? എന്നാൽ എന്തൊക്കെ ചെയ്തിട്ടും മുടി വളരുന്നില്ല എന്ന് പറയുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള കുറച്ച് ടിപ്സ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. വെൽക്കം ടു ചമയം വിത്ത് മീ ആർ ജെ അപർണ. നമ്മുടെ മുടിയുടെ ലെങ്ത്, അതിന്റെ ശൈലി, അതിന്റെ ആരോഗ്യം എന്നിവയൊക്കെ കൂടുതലും നമ്മുടെ ജനിതക ഘടനയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. എങ്കിലും ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയുടെ ആരോഗ്യം ഒന്നുകൂടി വർദ്ധിക്കുന്നതാണ്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് മുടി ഹീറ്റ് ചെയ്യുക എന്നത്. ഈ ബിസി ലൈഫിൽ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മുടി ഹീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മുടി സ്ട്രെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് പല രീതിയിൽ നമ്മുടെ മുടിയിൽ ചൂട് തട്ടുന്ന ഒരു പ്രവണതയുണ്ട് അല്ലെ. ഇത് നമ്മുടെ മുടിയെ കൂടുതൽ ദോഷമായിട്ടാണ് ബാധിക്കുന്നത്. ഇനി അഥവാ നിങ്ങൾക്ക് ഹീറ്റ് ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും മുടി ഹീറ്റ് ചെയ്യരുത്. ഇനി നമ്മളൊക്കെ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്കാണ് നനഞ്ഞ മുടി ചീകുക, അല്ലെങ്കിൽ നനഞ്ഞ മുടി ചീകി കെട്ടിവെക്കുക എന്നത്. നനഞ്ഞ മുടി കൂടുതൽ ദുർബലമായിരിക്കും. അപ്പൊ ഈ സമയത്ത് നമ്മൾ ടൈറ്റായിട്ട് ചീപ്പ് ഉപയോഗിച്ച് ചീകുക, മുടി ടൈറ്റായിട്ട് കെട്ടിവെക്കുക, ഇതൊക്കെ നമ്മുടെ മുടിയെ ദോഷമായിട്ട് ബാധിക്കും. കൂടുതലും ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ വർക്കിന് പോകുന്നവരൊക്കെയാണ്. രാവിലെയുള്ള ധൃതിയിൽ കുളി കഴിഞ്ഞ് വന്ന് മുടി ചീകുക കെട്ടുക എന്നുള്ളതൊക്കെ. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. മുടി ഉണങ്ങിയതിന് ശേഷം മാത്രം മുടി ചീകുകയും കെട്ടിവെക്കുകയും ചെയ്യണം. സ്വാഭാവികമായിട്ട് തന്നെ മുടി ഉണങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലാതെ മുടി ഉണങ്ങാനായിട്ട് ഓവറായിട്ട് തലയിലെ തോർത്ത് ഉപയോഗിച്ച് അല്ലെങ്കിൽ ടർക്കി ഉപയോഗിച്ച് തുടക്കുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ നെഗറ്റീവായിട്ട് ബാധിക്കും. മുടിയുടെ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഉറക്കമാണ് കേട്ടോ. ദിവസം 7 മുതൽ 9 മണിക്കൂർ വരെയെങ്കിലും കൃത്യമായിട്ട് ഉറങ്ങണം. ഉറക്കക്കുറവ്, മുടി കൊഴിച്ചില്, അകാല നര, മുടി നേർത്തു പോകൽ എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണമാണ്. അപ്പോൾ ഉറക്കക്കുറവുണ്ടോ എന്നുള്ള കാര്യത്തിൽ നിങ്ങളൊരു ശ്രദ്ധ കൊണ്ടുവരണം. കൂടുതലും ആവശ്യത്തിന് ഉറങ്ങുവാനും അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കുവാനും ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ മുടിയുടെ ആരോഗ്യം പകുതി ഭേദമാകുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുടി വളർച്ചയും ബെറ്റർ ആകുന്നത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത്രേ ഉള്ളൂ, മുടി വേഗം വളരാനായിട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ചമയത്തിലൂടെ ഞാൻ ദാ ഇന്ന് പറഞ്ഞു കഴിഞ്ഞത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ പതിയെ ഞാനും ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷനില്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

പാട്ടുകളൊക്കെ ആയിട്ട് ഇതാ ഞാനിവിടെ വീണ്ടും എത്തിയിട്ടുണ്ട്. വെൽക്കം ടു ഗ്രാമഫോൺ വിത്ത് മീ ആർജെ അപർണ. അപ്പൊ ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന പാട്ടുകൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ക്രൈറ്റീരിയ ഒന്നും ഇല്ല കേട്ടോ, അങ്ങനെ ഇഷ്ടപ്പെട്ടു എടുത്തു അത്രേ ഉള്ളു. അപ്പൊ കുറച്ചധികം നല്ല പാട്ടുകളൊക്കെ ഉണ്ട് എന്റെ കയ്യില്, നമുക്ക് തുടങ്ങിയാലോ. നമ്മൾ ഇന്ന് ആദ്യം കേൾക്കാൻ പോകുന്നത് ഡി ക്യു സായ് പല്ലവി കോമ്പിനേഷനിൽ വന്ന കലി എന്ന മൂവിയിലെ ചില്ലറാന്തൽ വിളക്ക് എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സോങ് ആണിത്. ഗോപി സുന്ദറിന്റെ മ്യൂസിക് ആണ് കേട്ടോ, ജോബ് കുര്യന്റെ വോക്കലാണ്. അപ്പോ ഈ ഒരു പാട്ട് ആസ്വദിക്കാൻ ഗ്രാമഫോണിൽ ആദ്യം തന്നെ.

ഈ മൂവിയിലെ സോങ് ഒക്കെ കേട്ടത്തിരിക്ക് എത്തുമ്പോൾ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് അനാർക്കലി മൂവിയിലെ സോങ് ആണ് കേട്ടോ. സോങ് ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ തണുത്ത മൺചുരങ്ങൾ എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു സോങ് ആണ്, അത്രത്തോളം തന്നെ റൊമാൻറ്റിക് ആയിട്ടുള്ള സോങ് ആണ്. രാജീവ് നായരുടെ വരികളാണ്, വിദ്യാസാഗറാണ് ഈണം പകർന്നിരിക്കുന്നത്. കാർത്തിക്, ശ്വേതാ മോഹൻ എന്നിവർ ചേർന്ന് പാടിയിട്ടുള്ള ഈ മനോഹരമായ ഗാനമാണ് ഗ്രാമഫോണിൽ ഇനി അടുത്തത്.

ഒരുപാട് നുണ പറയുന്ന നായകനെ കാഴ്ചവെച്ച സിനിമയായിരുന്നു കിങ് ലെയർ. നമ്മുടെ ദിലീപേട്ടൻ തകർത്ത് അഭിനയിച്ച ഒരു മൂവിയായിരുന്നു കേട്ടോ കിങ് ലെയർ. കിങ് ലെയറിലെ റൊമാൻറിക് സോങ് എന്ന് പറഞ്ഞപ്പോ തന്നെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത് പെരുന്നുണപ്പുഴ താണ്ടി എന്ന് തുടങ്ങുന്ന സോങ് ആയിരിക്കല്ലേ. ആ ഒരു പാട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികളാണ്, അലക്സ് പോളാണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. വോക്കൽ വിജയ് യേശുദാസ് ആൻഡ് മഞ്ജരി. ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം ഗ്രാമഫോണിലൂടെ.

ലാലേട്ടൻ എം ജി ശ്രീകുമാർ, ഈ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു പാട്ടും ഹിറ്റാകാതിരുന്നിട്ടില്ല അല്ലേ? അത്തരത്തിലുള്ള ഒരു പാട്ടാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഫ്രം ദ മൂവി ഒപ്പം. നമ്മുടെ ലാലേട്ടൻ കാഴ്ച പരിമിതിയുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച സിനിമ കൂടിയായിരുന്നു കേട്ടോ ഒപ്പം. ഒപ്പം എന്ന ചിത്രത്തിന് വേണ്ടി ഡോക്ടർ മധു വാസുദേവൻ വരികളൊരുക്കി. എം ജി ശ്രീകുമാർ ആലപിച്ച ചിന്നമ്മ എന്ന് തുടങ്ങുന്ന സോങ് ആണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ഗ്രാമഫോണിലൂടെ കേൾക്കാൻ പോകുന്നത്. അപ്പോ താ വരുന്ന

ശരിയല്ലാത്ത ഭക്ഷണക്രമം നമ്മുടെ യുവതലമുറയെ എങ്ങനെയൊക്കെ ബാധിക്കും, അല്ലെങ്കിൽ അത് അവരുടെ ജീവന് വരെ ആപത്താണ്. ജീവൻ നഷ്ടമായാൽ വേണ്ടപ്പെട്ടവരുടെ ജീവിതം പോലും ഇരുട്ടിലാകും എന്ന് കാണിച്ചു തന്ന മൂവിയായിരുന്നു വർഷം. വർഷം എന്ന സിനിമയെ കുറിച്ച് പറയുമ്പോൾ മമ്മൂക്ക, ആശ ശരത് എന്നിവരുടെ അഭിനയത്തെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ശരിക്കും ഒരു മകൻ നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ ഒരച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന വേദന എത്രത്തോളമാണ് എന്നതാണ് ഈ ഒരു മൂവിയിൽ ഇവർ കാണിച്ചു തന്നത്. അത്രയും നാള് തന്റെ കുഞ്ഞുണ്ടായിരുന്ന അത്രയും നാള് അല്പം പിശുക്കനായും സ്വാർത്ഥനായും ഒക്കെ ഇരുന്ന ആ ഒരു മനുഷ്യൻ പിന്നീട് തന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ വേറൊരു വ്യക്തിയായി മാറുന്നതാണ് ഈ മൂവിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ മൂവിയിലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് കൂട്ട് തേടി വന്നു എന്ന് തുടങ്ങുന്ന സോങ്. ആ ഒരു പാട്ടാണ് കേട്ടോ ഗ്രാമഫോണിൽ ഇനി അടുത്തത്. സച്ചിൻ വാര്യറുടെ വോക്കലിൽ ഈ ഒരു ഗാനം ആസ്വദിക്കാം ഗ്രാമഫോണിൽ ഇനി അടുത്തതായി.

ഉള്ള സമയത്ത് കയ്യില് ഒരു കപ്പ് കാപ്പിയും അടുത്ത് ചൂടുള്ള പലഹാരവും ഒക്കെ ആയിട്ടിരിക്കുമ്പോ കേൾക്കാൻ തോന്നുന്നൊരു പാട്ട്. പട്ടം പോലെ എന്ന മൂവിയിലെ മഴയെ തൂമഴയെ. ഈ ഒരു പാട്ടിറങ്ങിയ സമയത്ത് മിക്കവരുടെയും കോളർ ടോണും റിംഗ് ടോണും ഒക്കെ ഈ ഒരു പാട്ട് തന്നെയായിരുന്നു കേട്ടോ. വല്ലാത്തൊരു ഫീലാണ് ഈ ഒരു പാട്ടിന്. ഈ ഒരു പാട്ട് ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ മഴയത്ത് കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു സുഖം നമ്മുടെ മനസ്സിലിങ്ങനെ വന്നു ചേരും. അപ്പോൾ ആ ഒരു പാട്ടാണ് ഗ്രാമഫോണിൽ ഇനി അടുത്തത്. സന്തോഷ് വർമ്മയാണ് കേട്ടോ വരികൾ ഒരുക്കിയിരിക്കുന്നത്. എം ജയചന്ദ്രന്റെ മ്യൂസിക്കാണ്. ഹരിഹരൻ, മൃദുല വാര്യർ എന്നിവർ ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം ഗ്രാമഫോണിലൂടെ.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

ശക്തമായൊരു രാഷ്ട്രീയ കഥ പറഞ്ഞ ചിത്രമായിരുന്നു ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ഈ സിനിമയിലെ ആ നദിയോരം എന്ന് തുടങ്ങുന്ന സോങ് അത്ര പെട്ടെന്ന് ആരും മറന്നിട്ടുണ്ടാവില്ലല്ലേ. വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ ഇത്. ആ ഒരു പാട്ടാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. റഫീഖ് അഹമ്മദാണ് മനോഹരമായ ഈ ഗാനത്തിന് വരികൾ ഒരുക്കിയിരിക്കുന്നത്. സംഗീതം ഒരുക്കിയിരിക്കുന്നത് ഗോപി സുന്ദറാണ്. അപ്പൊ ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം ഗ്രാമഫോണിലൂടെ.

നല്ല നല്ല പാട്ടുകളൊക്കെ ആയിട്ട് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രാമഫോൺ ആണ് കൂടെയുള്ളത്. ഞാൻ ആർജി അപർണയാണ് കേട്ടോ. നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് കണ്ണിനുള്ളിൽ നീ കൺമണി എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. ഭയങ്കര രസമുള്ള അത്രത്തോളം ക്യൂട്ടായിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ ഇത്. ഈ ഒരു പാട്ട് ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന മൂവിയിലുള്ളതാണ് കേട്ടോ. രാജീവ് നായരാണ് ഈ ഒരു പാട്ടിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത്. എൻ ജയചന്ദ്രനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. നജീം ഇർഷാദ് ആലപിച്ച ഈ ഒരു മനോഹരമായ ഗാനം കേൾക്കാം ഗ്രാമഫോണിൽ ഇനി അടുത്തതായി.

മദ്യം ഒരു മനുഷ്യന്റെ ജീവിതത്തെ എങ്ങനെയൊക്കെ ദോഷമായിട്ട് ബാധിക്കും എന്ന് കാണിച്ചു തന്നൊരു മൂവിയായിരുന്നു സ്പിരിറ്റ്. സ്പിരിറ്റ് എന്ന മൂവിയെ കുറിച്ചോ നമ്മളിങ്ങനെ അറിയാതെ മനസ്സിൽ കൂടി ആലോചിച്ചാൽ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു പാട്ടാണ് ഈ ചില്ലയിൽ നിന്ന് എന്ന് തുടങ്ങുന്ന സോങ്. ആ ഒരു പാട്ടാണ് കേട്ടോ നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. ലാലേട്ടൻ തകർത്ത് അഭിനയിച്ച മൂവിയായിരുന്നു സ്പിരിറ്റ്. ഈ ഒരു സോങ്ങിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ ഒരു മൂവിയുടെ എല്ലാം എല്ലാമായിട്ടുള്ളൊരു പാട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റഫീഖ് അഹമ്മദിന്റെ വരികളാണ്, ഷഹബാസ് അമാനാണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത്, ദാസേട്ടനാണ് ആലപിച്ചിരിക്കുന്നത്. ഈ മനോഹരമായ ഗാനത്തോടു കൂടി ഇന്നത്തെ ഗ്രാമഫോണിന്റെ എപ്പിസോഡിൽ നിന്ന് പതിയെ ഞാനും അങ്ങോട്ട് ടാറ്റാ ബൈ ബൈ പറയാണ് കേട്ടോ. ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണയാണ്. വീണ്ടും കുറച്ചധികം നല്ല പാട്ടുകളും ഒക്കെ ആയിട്ട് കേട്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മൈ ആർ ജെ അപർണ സൈനിങ് ഓഫ് ഫ്രം ഗ്രാമഫോൺ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്സ് ഫസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കെ എം സി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ വന്ന് കണ്ട് വേഗം മടങ്ങാം.
2: കൺസൾട്ടേഷൻ ചാർജ് 50 രൂപ മാത്രം.
1: കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: നമസ്കാരം. അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡി ടോക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. ഇന്ന് മെഡി ടോക്കിൽ ആരോഗ്യരക്ഷയും ആയുർവേദവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കുന്നത് 100-ലധികം വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള അശ്വതി ഭവൻ ചികിത്സാ നിലയത്തിലെ ഡോക്ടർ എ സി രാജീവ് കുമാർ. ഡോക്ടറിനെ ഏറ്റവും ബഹുമാനത്തോടെ മെഡി ടോക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം
1: ഡോക്ടർ. ആരോഗ്യരക്ഷയും ആയുർവേദവും, അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. അപ്പോൾ എന്റെ ആദ്യത്തെ ചോദ്യവും അതാണ്, ആരോഗ്യരക്ഷയും ആയുർവേദവും ഇതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
2: എല്ലാ ജീവജാലങ്ങളും ലോകത്ത് സുഖസന്തോഷങ്ങൾ അനുഭവിക്കുക എന്ന ആഗ്രഹത്തോടുകൂടിയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മനുഷ്യനും അതിൽ നിന്ന് വിഭിന്നനല്ല. സുഖലോലുപതം, സുഖസന്തോഷങ്ങൾ ആസ്വദിക്കുക, അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് കരുതി തന്നെ മുന്നോട്ട് പോകുന്ന ജീവജാലങ്ങളോടൊപ്പം തന്നെ മനുഷ്യ ജീവിതവും നിലനിൽക്കും. എങ്ങനെ അത് സാധ്യമാകാം എന്നതാണ് പ്രധാനമായും മനുഷ്യൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ജീവന്റെ ആരംഭം മുതൽ പിറന്ന ജീവരക്ഷയുടെ പൊരുളാണ് ആയുർവേദം എന്നതിന് സംശയമില്ല.
1: ഓക്കേ ഡോക്ടർ, ആയുർവേദ ഉത്ഭവം എങ്ങനെയാണ് ഡോക്ടർ?
2: പൗരാണിക കാലത്ത് ഗുരുകുല വിദ്യാഭ്യാസവും ശിക്ഷണവും നടന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അന്നൊക്കെ തന്നെ ദൈവികമായ ഉറവിടം, ദൈവികമായ നിർദ്ദേശങ്ങൾ, മനുഷ്യൻ ഓരോ കാര്യങ്ങളും അനുസരിക്കുന്നതിന് നിർബന്ധിതമായിരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ആയുർവേദത്തിന്റെ ഉത്ഭവവും ദൈവികമായി തന്നെ പറയപ്പെടുന്നു. ബ്രഹ്മ സ്മൃത ആയുഷോ വേദ, ബ്രഹ്മാവ് പ്രപഞ്ച സൃഷ്ടിയുടെ കർത്താവ് ആയുർവേദത്തെ കുറിച്ച് ഓർമ്മിച്ചു എന്നാണ് പറയുന്നത്. ആയുർവേദത്തെ കുറിച്ച് ഓർമ്മിച്ചു എന്ന് പറയണമെങ്കിൽ മുമ്പ് ഉണ്ടായിരുന്ന ഒന്ന് തന്നെയാണ് ഓർമ്മിക്കുവാൻ ഇടയാകുന്നത്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചോൽപത്തിയോടൊപ്പം തന്നെയുള്ള ആരോഗ്യരക്ഷാ സംവിധാനങ്ങളാണ് ആയുർവേദത്തിലൂടെയും പറഞ്ഞ് പ്രചരിപ്പിക്കുവാൻ പോകുന്നത് എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ആയുർവേദ സംഹിതങ്ങളും ചോദ്യോത്തരങ്ങളായും ഗുരു ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടും ആ രീതിയിലാണ് പ്രചരിച്ചു വന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഒരുവൻ രാവിലെ ഉണരുമ്പോൾ മുതൽ രാത്രി ഉറങ്ങി അടുത്ത ദിവസം ഉണരുന്നത് വരെയുള്ള എല്ലാ അവന്റെ ദിനകൃത്യങ്ങളും ആരോഗ്യപരമായി എങ്ങനെ നിർവഹിക്കണം എന്ന് വളരെ കരുതലോടെ നിർദ്ദേശിക്കുന്ന ഒരു വൈദ്യശാസ്ത്രമാണ്, ആരോഗ്യരക്ഷാശാസ്ത്രമാണ് ആയുർവേദം എന്നതിന് തർക്കമില്ല.
1: ഇനി നമുക്കറിയാം, ഒരാളെ കാണുമ്പോൾ അദ്ദേഹം ആരോഗ്യവാനാണോ അല്ലയോ എങ്ങനെയാണ് നമ്മൾ അതൊന്ന് തീരുമാനിക്കേണ്ടത്? അപ്പോൾ ആരോഗ്യ ലക്ഷണം എന്ന് പറയുന്നത് എന്താണ്?
2: സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫേർമിറ്റി. ഇതാണ് ലോകാരോഗ്യ സംഘടന പോലും ആരോഗ്യ ലക്ഷണമായി പറയപ്പെടുന്നത്. ഇതിൽ നിന്നും എത്രയോ വിശാലമായ വിശദീകരണമാണ് ആയുർവേദം ആരോഗ്യരക്ഷയ്ക്ക്, ആരോഗ്യമുള്ള ശരീരത്തിന്, അതായത് സ്വസ്ഥൻ എന്നാണ് ആരോഗ്യവാനായ ഒരുവനെ ആയുർവേദം പറയുന്നത്. സ്വസ്ഥന്റെ ലക്ഷണം വളരെ വിശദമായി തന്നെ ആയുർവേദം വിശദമാക്കുന്നുമുണ്ട്. സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫേർമിറ്റി. ഇതാണ് ലോകാരോഗ്യ സംഘടന പോലും ആരോഗ്യ ലക്ഷണമായി പറയപ്പെടുന്നത്. ഇതിൽ നിന്നും എത്രയോ വിശാലമായ വിശദീകരണമാണ് ആയുർവേദം ആരോഗ്യരക്ഷയ്ക്ക്, ആരോഗ്യമുള്ള ശരീരത്തിന്, അതായത് സ്വസ്ഥൻ എന്നാണ് ആരോഗ്യവാനായ ഒരുവനെ ആയുർവേദം പറയുന്നത്. സ്വസ്ഥന്റെ ലക്ഷണം വളരെ വിശദമായി തന്നെ ആയുർവേദം വിശദമാക്കുന്നുമുണ്ട്. സമദോഷ സമാഗ്നിഷ്ഠ സമധാതു മലക്രിയ പ്രസന്നാത്മേന്ദ്രിയ മനഃ സ്വസ്ഥ ഇത്യഭിധീയത എന്നാണ് ആയുർവേദം സ്വസ്ഥന്റെ ലക്ഷണം പറയുന്നത്. ആരോഗ്യ ലക്ഷണമായി ഇതിനെ ആയുർവേദം കരുതുന്നു. വളരെ വിശാലമായ അർത്ഥത്തിൽ ആണ് ആയുർവേദം ഈ സ്വസ്ഥ ലക്ഷണം, സ്വാസ്ഥ്യ ലക്ഷണം വിശദമാക്കിയിട്ടുള്ളത്. ദോഷങ്ങൾ സമമായിരിക്കുക, ശരീര വ്യവസ്ഥകളുടെ പ്രവർത്തനം സമമായിരിക്കുന്ന ഒരു സ്ഥിതി. സമാഗ്നിശ്ച ശരീരത്തിന്റെ മെറ്റബോളിസം, ധാതുപരിണാമമായാലും ആഹാരപരിണാമമായാലും ശരീരത്തിലെ രാസപ്രവർത്തനങ്ങളായാലും സമാവസ്ഥയിൽ നിലനിർത്തുക. സമധാതു രസം രക്തം മാംസം മേദസ് മജ്ജ അസ്ഥി ശുക്ലം എന്നീ സപ്തധാതുക്കളുടെയും നിലയും അതിന്റെ പ്രവർത്തന ക്ഷമതയും സമാവസ്ഥയിൽ ഇരിക്കുക. സമമായ മലക്രിയ, മലം, മൂത്രം, വിയർപ്പ് എന്നിവ ആരോഗ്യകരമായ രീതിയിൽ വിസർജിക്കപ്പെടുന്ന അവസ്ഥ. അതോടൊപ്പം തന്നെ ആത്മാവിന്റെ പ്രസന്നതയും ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനക്ഷമതയും ഒക്കെ മികവോടെ നിൽക്കുന്നതാണ് സ്വസ്ഥ ലക്ഷണം അഥവാ ആരോഗ്യപൂർണമായ ഒരുവന്റെ ലക്ഷണം എന്ന് ആയുർവേദം വളരെ വിശദമായി പറയപ്പെടുന്നു.
1: ഓക്കെ ഡോക്ടർ, ശാരീരിക ആരോഗ്യത്തെ കൂടാതെ മാനസിക ആരോഗ്യത്തെ ആയുർവേദം എങ്ങനെ കാണുന്നു, അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
2: ശാരീരിക ആരോഗ്യാവസ്ഥയ്ക്ക് ആയുർവേദം കാണുന്ന ശരീര വ്യവസ്ഥകളായ വാതപിത്ത കഫങ്ങളുടെ പ്രവർത്തനവും അഗ്നിയുടെയും ധാതുക്കളുടെയും മല വിസർജനങ്ങളുടെയും ഒക്കെ സന്തുലിതാവസ്ഥ ആരോഗ്യകരമാകുമെങ്കിൽ തീർച്ചയായിട്ടും

0: ശരീരവുമായിട്ട് തന്നെയാണ് കാണേണ്ടത്. സ്വാഭാവികമായ ശരീര പ്രവർത്തനത്തോടൊപ്പം തന്നെ മാനസിക പ്രവർത്തനം, ഹിംസ, അക്രമം, അതേപോലെ തന്നെ മോഷണം, അതേപോലെ നിയമേനയല്ലാത്ത ലൈംഗികത, മറ്റുള്ളവരെ കുറിച്ചുള്ള അസംബന്ധം പറയുക, അതേപോലെ തന്നെ മറ്റുള്ളവരോട് വളരെ ഹാർഷായിട്ട് പെരുമാറുക, സത്യസന്ധതയോടെയുള്ള കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക, മറ്റുള്ളവർക്ക് വിഘടനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുക, അതേപോലെ തന്നെ വെട്ടൊന്ന് മുറി രണ്ട് എന്നുള്ള രീതിയിൽ അസൂയയും അതേപോലെ തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്നതും ഒക്കെ പാടില്ല എന്നുള്ള കാര്യം ആയുർവേദം വളരെ വ്യക്തമായി പറയുന്നുണ്ട്.
1: ഓക്കെ ഡോക്ടർ. ഡോക്ടർ, നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് രോഗങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ട് അല്ലെ. ഇനി രോഗമില്ലാത്ത ജീവിതം എങ്ങനെ നമുക്ക് സാധ്യമാകും?
0: നിത്യം പിതാഹാര വിഹാര സേവി സമീക്ഷകാരി വിശേഷ്വസത്ത ദാദാ സമസത്യപരക്ഷമാവാൻ ആപ്തോപസേവി ഭവത്യരോഗ എന്നാണ് ആയുർവേദം രോഗരഹിതമായ ജീവിതത്തിന് ആയുർവേദം നൽകുന്ന നിർദ്ദേശമായി പറയുന്നത്. നിത്യവും ഹിതമായ ആഹാര വിഹാരങ്ങൾ ശീലിക്കുന്നവനാകുക, അധികമായ ശാരീരിക വിഷയങ്ങളിൽ ആസക്തനാകാതിരിക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, എല്ലാ കാര്യത്തിലും സമത്വം, സത്യം, സത്യം മാത്രം പറയാനുള്ള ആ ഒരു ശീലം, ഇതൊക്കെ സാധാരണ രീതിയിൽ ആരോഗ്യപൂർണമായ ജീവിതത്തിന്, രോഗരഹിതമായ ദീർഘായുസ്സിന് ഇടയാക്കും എന്നാണ് ആയുർവേദം പറയുന്നത്. കേവലം വൈദ്യ ശുശ്രൂഷ അല്ലെങ്കിൽ രോഗ ചികിത്സ മാത്രമല്ല, ഒരു മനുഷ്യ സമൂഹത്തിന്റെ സാർവത്രികമായ ആരോഗ്യ രക്ഷയാണ് ആയുർവേദം കാംക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇക്കാലത്ത് പോലും മനുഷ്യന്റെ മാനസികമായ ആരോഗ്യം, സാമൂഹികമായ ആരോഗ്യം, ആത്മീയ ആരോഗ്യം ഒക്കെയും കണക്കിലെടുത്ത് എല്ലാ തരത്തിലും, നാനാവിധമായ തരത്തിൽ ആരോഗ്യ നിലനിർത്തുന്നതിനാവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും ആയുർവേദത്തിൽ നൽകുന്നു എന്നുള്ളതാണ് പ്രത്യേകത.
1: ഓക്കെ ഡോക്ടർ, നമുക്കറിയാം ഇതൊരു ചെറിയ വിഷയമല്ല. കാരണം ആരോഗ്യരക്ഷയും ആയുർവേദവും എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലേ. പക്ഷെ ഇന്നത്തെ നമ്മുടെ മെഡിടോക്കിന്റെ സമയം ഇവിടെ തീർന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മെഡിടോക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സമയത്തിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ നമുക്കായി പങ്കുവച്ചതിന് ഡോക്ടറിനെ ഏറ്റവും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു ഡോക്ടർ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിടോക്കാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇന്ന് മെഡിടോക്കിൽ ആരോഗ്യരക്ഷയും ആയുർവേദവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിച്ചത് 100-ലധികം വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള അശ്വതി ഭവൻ ചികിത്സാ നിലയത്തിലെ ഡോക്ടർ AC രാജീവ് കുമാർ. ഡോക്ടറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് മെഡിടോക്കിൽ നിന്ന് ഇവിടെ പറയുന്നു RJ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 3 o'clock. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th class പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447-9944-1. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: silver screen.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 സിൽവർ സ്ക്രീൻ, കൂടെയുള്ളത് ദീപ. ഇന്നത്തെ സിൽവർ സ്ക്രീനിൽ നമ്മൾ പറയാൻ പോകുന്ന സിനിമ മോളിവുഡ് ടൈംസ്. മലയാള സിനിമ അതുവരെ കണ്ട് പരിചയിച്ചിട്ടില്ലാത്ത ഒരു ചിത്രം നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു 2022. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ്. പലരുടെയും കപ്പ് ഓഫ് ടീ അല്ലാതിരുന്നിട്ടും ഡാർക്ക് ഹ്യൂമർ ഇഷ്ടപ്പെടുന്ന വലിയൊരു വിഭാഗം പ്രേക്ഷകർ സിനിമയെ വലിയ വിജയമാക്കി തീർത്തു. അതുകൊണ്ട് തന്നെ മുകുന്ദനുണ്ണിയുടെ സംവിധായകൻ അഭിനവ് സുന്ദർ നായകന്റെ അടുത്ത ചിത്രത്തെയും ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത്. തന്റെ സക്സസ് ട്രിലോജിയിൽ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിന് ശേഷം രണ്ടാമതെത്തുന്ന സിനിമയാണ് മോളിവുഡ് ടൈംസ് എന്ന സംവിധായകന്റെ പ്രഖ്യാപനം കൂടി എത്തിയതോടെ പ്രതീക്ഷ ആവേശത്തിന് വഴിമാറി എന്ന് തന്നെ പറയാം. ശരിക്കും ആ പ്രതീക്ഷ നിലനിർത്തുന്ന ചിത്രം തന്നെയാണ് നസ്ലിൻ ഗഫൂർ പ്രധാന വേഷത്തിലെത്തുന്ന മോളിവുഡ് ടൈംസ്. കഥയും പശ്ചാത്തലവും എല്ലാം തീർത്തും വ്യത്യസ്തമാണെങ്കിലും മുകുന്ദനുണ്ണിയുടെ അതേ പാറ്റേണിലാണ് ഫിലിം മുന്നോട്ടു പോകുന്നത്. മുൻ ചിത്രം പോലെ പ്രധാന കഥാപാത്രമായ വിനീത് മാധവന്റെ മൈൻഡ് വോയിസിലൂടെയാണ് ചിത്രം പുരോഗമിക്കുന്നതും. ഒപ്പം ഡാർക്ക് ഹ്യൂമറുകളാലും സമ്പന്നമാണ് മോളിവുഡ് ടൈംസ്.
2: എനിക്കൊരു വീഡിയോ ക്യാമറ വാങ്ങിച്ചുതരൂ. മനോജ് നയ ചാമ്പളന്റെ അച്ഛൻ മനോജ് നയ ചാമ്പളന് ചെറുപ്പത്തെ വീഡിയോ ക്യാമറ വാങ്ങിച്ചു കൊടുത്തോണ്ടല്ലേ ഇപ്പൊ ഒരു ഹോളിവുഡ് ഡയറക്ടറായി.
3: ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ. ഹോളിവുഡ്
2: മതി, മോളിവുഡ് മതി.
4: ഫസ്റ്റ് വിൽ ഓൾവേസ് ബി റെക്കോർഡഡ് ആൻഡ് റിമെമ്പേർഡ് ഇൻ ഹിസ്റ്ററി. എന്റെ ആദ്യ സിനിമ എല്ലാവരും ഓർക്കണം. അതിന് ഓഡിയൻസ് പേടിച്ചാൽ മാത്രം പോരാ, പേടി ഒരു ചരിത്രമാണ്. ആ ചരിത്രം ആഘോഷിക്കപ്പെടും. ക്യാമറ വീഡിയോ തന്നെ നമ്മൾ ഒരു ഹൊറർ ഷോട്ട് ഫിലിം എടുക്കും. നീയാണ് നായകൻ,
5: ഞാനോ?
4: യെസ്, അൺപ്രെഡിക്റ്റബിൾ ടേൺ ഓഫ് ഇവന്റ്സ്, ജസ്റ്റ് ലൈക്ക് മനോജ് നയ ചാമ്പളൻ. എനിക്ക് വെറും ഒരു ഫിലിം മേക്കറായ പോര സുചി, എന്റെ ഫീൽഡിലെ ബെസ്റ്റ് ആകണം. The best horror filmmaker Malayalam cinema has ever produced.

0: മലയാള സിനിമാ ലോകത്ത് ക്യാമറയ്ക്ക് പിന്നിൽ നടക്കുന്ന പല മോശം പ്രവണതകളുമാണ് മോളിവുഡ് ടൈംസ് എന്ന ഫിലിം വരച്ചു കാട്ടുന്നത്. ചിരിച്ച മുഖങ്ങൾക്ക് പിന്നിലെ ചതിയും വഞ്ചനയും എല്ലാം ഫിലിം കൃത്യമായിട്ട് പറയുന്നുണ്ട്. കുട്ടിക്കാലം മുതൽ സിനിമ പാഷനായി കൊണ്ട് നടക്കുന്ന വിനീത് മാധവൻ നേരിടുന്ന പ്രതിസന്ധികളും അതെല്ലാം അയാളെ ഏതു തരത്തിലാണ് മാറ്റിമറിക്കുന്നത് എന്നുമെല്ലാം ഫിലിം രസകരമായിട്ട് കാണിക്കുന്നുണ്ട്. ആ തരത്തിൽ കമ്മിംഗ് ഓഫ് ഏജ് ചിത്രം കൂടിയാണ് മോളിവുഡ് ടൈംസ്. നസ്ലിൻ ഉൾപ്പെടെയുള്ള താരങ്ങളുടെ പ്രകടനം തന്നെയാണ് ചിത്രത്തിന്റെ പ്രധാന സവിശേഷത. അതുപോലെ സംഗീത് പ്രതാപ്, ഗോപിക രമേശ്, ഷറഫുദ്ദീൻ, അൽത്താഫ് സലിം, റോഷൻ ഷാനവാസ്, രാജേഷ് മാധവൻ, പ്രശാന്ത് അലക്സാണ്ടർ തുടങ്ങിയവരാണ് മറ്റ് പ്രധാന അഭിനേതാക്കൾ. ഇവർക്ക് പുറമെ അതിഥി താരങ്ങളായും ഒരുപിടി അഭിനേതാക്കൾ മോളിവുഡ് ടൈംസിൽ എത്തുന്നുണ്ട്. ഇതുവരെ ചെയ്ത സ്ഥിരം വേഷങ്ങളിൽ നിന്ന് മാറി വളരെ വ്യത്യസ്തമായ കഥാപാത്രമാണ് നസ്ലിന്റെ വിനീത് മാധവൻ.
1: ഹാർഡ് വർക്ക്, പാഷൻ, ടാലന്റ്, ഈ മൂന്നും ഉണ്ടെങ്കിൽ ഈ ലോകത്ത് എന്തും അച്ചീവ് ചെയ്യാൻ പറ്റും. എനിക്ക് വേറൊരു ഫിലിം മേക്കറായ പോരാ. ഐ വോണ്ട് ടു ബി

സിൽവർ സ്ക്രീനിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോളിവുഡ് ടൈംസ് എന്ന മൂവിയെ കുറിച്ചാണ്. ജാതി സംവരണത്തോട് സമൂഹത്തിന് പൊതുവെയുള്ള ചില ധാരണകളുണ്ടല്ലേ, ആ ധാരണകളെയും സിനിമ സ്പർശിച്ചു പോകുന്നുണ്ട്. സംവരണത്തോടും അതിന്റെ പേരിൽ സംവരണ വിഭാഗത്തിൽപ്പെട്ടവരോടുമുള്ള പൊതുമനോഭാവം എത്രത്തോളം അസംബന്ധമാണെന്ന് ചൂണ്ടിക്കാട്ടുന്ന സൂക്ഷ്മ രാഷ്ട്രീയം പറയുന്ന ലെയർ കൂടി ചിത്രത്തിലുണ്ട്. സിനിമയുൾപ്പെടെ ഏത് മേഖലയിലാണെങ്കിലും ഈ ജാതിയെ കുടഞ്ഞെറിയുക ഏതാണ്ട് അസാധ്യമാണെന്ന സന്ദേശം ചിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. കമ്മിംഗ് ഓഫ് ഏജ് ചിത്രമായതിനാൽ തന്നെ 80s-90s ജനിച്ച കുട്ടികളിൽ ചിത്രം നൊസ്റ്റാൾജിയും ഉണർത്തുന്നു. വീഡിയോ കാസറ്റ്, അതുപോലെ കാസറ്റ് കട, കാസറ്റ് പ്ലെയർ, സി ഡി കട, അക്കാലത്തെ ടെലിവിഷൻ, മൊബൈൽ ഫോൺ, പിന്നെ അതുപോലെ തന്നെ ഒട്ടേറെ നൊസ്റ്റു ഒബ്ജക്റ്റുകളെല്ലാം ഈ ഫിലിമിലുണ്ട്.

മോളിവുഡ് ടൈംസ് എന്ന മൂവി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 80s-90s ജനിച്ചവർക്ക് ഒരു നൊസ്റ്റു ആണെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഓർക്കൂട്ടൊക്കെ ഉണ്ടല്ലോ, ഫേസ്ബുക്കിന്റെ ആദ്യകാല രൂപം, മൈ ഡിയർ കുട്ടിച്ചാത്തൻ 3D അന്നത്തെ റീറിലീസ് തുടങ്ങിയവയും ഉണ്ട്. ഇതിനെല്ലാം പുറമെ സിനിമാ പ്രേമികൾ ഒരിക്കലും മറക്കാത്ത DTS സൗണ്ടിന്റെ ഇൻട്രോ വീഡിയോയും ഒരിക്കൽ കൂടെ ബിഗ് സ്ക്രീനിലെത്തുന്നു. സിനിമയുടെ സാങ്കേതിക വിഭാഗവും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ജേക്സ് വിജോയ് ഒരുക്കിയ റാപ്പ് സോങ്ങുകളും BGM എല്ലാം മികച്ചു നിൽക്കുന്നു. നസ്ലിന്റെ സിനിമാ കരിയറിലെ നാഴികക്കല്ലെന്നോ വഴിത്തിരിവെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന ഫിലിമാണിത്. അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറി പോലും ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തുന്നു. 2.5 മണിക്കൂറോളമാണ് ചിത്രത്തിന്റെ ദൈർഘ്യം. അതുപോലെ തന്നെ സ്ലോ പേസിലാണ് മുന്നേറുന്നതെങ്കിലും എൻഗേജ് ചെയ്ത് തിയേറ്ററിൽ തന്നെ കാണാവുന്ന ചിത്രമാണ് മോളിവുഡ് ടൈംസ്. അപ്പൊ എന്തായാലും മോളിവുഡ് ടൈംസ് എന്ന മൂവി നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചിത്രം തന്നെയാണ്. ഇന്നത്തെ സിൽവർ സ്ക്രീൻ ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. വീണ്ടും നമുക്ക് മറ്റൊരു മൂവിയായിട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

இக்னாசியோஸ் காலேஜ் ஃபார் அட்வான்ஸ் ஸ்டடீஸ் ஆட்டோனமஸ் காலேஜ் திருவல்லா. மேக்ஃபாஸ்ட் காலேஜிலே விவிധ கோர்ஸുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത മാനേജ്മെന്റിന് കീഴിലുള്ള സ്ഥാപനം. NAC A+, UGC 2F, DSIR അക്രഡിറ്റേഷൻ, AICTE അംഗീകാരത്തോടെയും മികച്ച പ്ലേസ്മെന്റോടുകൂടിയും മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിൽ NIRF റാങ്കോട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനം. MBA, MCA, MSc വിഷയങ്ങളിൽ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. MBA, MCA, MSW, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്, MSc ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷന് വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.

0: സിൻസ് 1924. പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: യൂറിക്കാസ്റ്റ് കൂടിയാ എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ?
3: അതെ, സന്ധിവേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: Zero delivery.
6: Yes. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
5: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
6: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
5: ഫോൺ 7012 58 66 61.
6: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: റേഡിയോ കഫേ. This is Radio Cafe.
1: ഹായ്, ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. സമയം ഇതാ 4 മണി ആയിട്ടുണ്ടല്ലേ. 4 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഈ ഒരു സമയം എന്ന് പറയുന്നത് ചായ കുടിക്കാനുള്ള സമയമാണല്ലേ. അപ്പോൾ ചായ കുടിക്കാനുള്ള ഈ ഒരു നേരത്ത് ചായ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് റേഡിയോ മാക്സ് ഫാസ്റ്റൽ റേഡിയോ കഫേയുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചായ വിശേഷങ്ങളും രസകരവുമായ മത്സരങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. ഇനിയുള്ള 1 മണിക്കൂർ സമയം നമ്മളിങ്ങോട്ട് ആഘോഷിക്കാൻ പോവുകയാണല്ലേ. ഈ ചായ കുടിക്കുന്ന സമയത്ത് ഇങ്ങനെ സംസാരിച്ചല്ലേ ഓരോരോ കാരണങ്ങളൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ചായ ഇങ്ങനെ ആസ്വദിച്ച് കുടിക്കുമ്പോൾ കിട്ടുന്നൊരു സ്വാദുണ്ടല്ലോ, അത് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കുടിച്ചാൽ കിട്ടത്തില്ല, അതെനിക്കറിയാം. അതുകൊണ്ടാണ് ദാ ഇങ്ങനെ ഒരു സെറ്റപ്പൊക്കെ ആയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ ചായ മാത്രമല്ല, വർത്തമാനം മാത്രമല്ല, പലഹാരങ്ങൾ മാത്രമല്ല, കൈ നിറയെ കയ്യടികൾ തരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഉണ്ടല്ലേ. അപ്പം എന്തായാലും എല്ലാവരും റെഡിയാണ് എന്ന് എനിക്കറിയാം. ദാ ഇവിടെ കുറേ പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ലിസ്റ്റീച്ചി, അതുപോലെ സനിൽ ചേട്ടൻ, എൽസി ചീച്ചി, ആശി ചീച്ചി, ഇവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും നല്ലൊരു ഗുഡ് ഈവനിങ് എനിക്ക് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു ഗുഡ് ഈവനിങ് ഞാനും അങ്ങോട്ട് തരുവാണ് കേട്ടോ. ചായയൊക്കെ കുടിച്ചായിരുന്നു. ഇനിയിപ്പോൾ ചില സ്ഥലങ്ങളിൽ ചായ കുടിച്ചു കഴിഞ്ഞു, ഇനിയില്ല ചിലർ ചായ കുടിക്കാൻ പോകുന്നേ ഉള്ളൂ. ചിലരിങ്ങനെ ചൂട് ചായ ആയതുകൊണ്ട് ആ ചൂടൊന്ന് ആറാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. മറ്റു ചിലർ ദാ ഇപ്പോഴാണ് ചായ കുടിക്കാൻ സമയമായല്ലോ എന്നോർത്ത് വേഗം അടുക്കളയിൽ പോയി ചായ വെക്കുന്നു കേട്ടോ. അല്ലെങ്കിൽ ഒന്ന് ചായ കുടിക്കാമെന്നോർത്ത് വെളിയിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നവരാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ ആ വണ്ടി ഒന്ന് ഒതുക്കി പറ്റ, എവിടെയെങ്കിലും ഒരു ചായക്കട അല്ലെങ്കിൽ ഒരു ചായ സ്പോട്ട് കാണുന്നുണ്ടെങ്കിൽ വേഗം അങ്ങോട്ട് പൊക്കോ. ചായ കുടിക്കാൻ പറ്റിയ സമയമാണ് കേട്ടോ. പക്ഷേ എന്നെ കേൾക്കാൻ മറക്കരുത് കേട്ടോ. അപ്പം എന്തായാലും ചായ കുടിക്കാനുള്ള സമയത്ത് ദാ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ എന്താ പറയുക, സാനി ചേച്ചിയും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേര് ഇവിടെ എത്തിയിട്ടുണ്ട്, കുറച്ച് പേര് വരാനുണ്ട്. അങ്ങനെ വരാതെ ഇങ്ങനെ മടിച്ച് നിൽക്കുന്നവരെന്താണെന്നറിയോ, അവർക്ക് ഈ ഒരു എൻട്രി മ്യൂസിക്കൊക്കെ കേട്ട് അടിച്ചു പൊളിച്ചു വരാൻ ഇഷ്ടമുള്ളവരാണ് ഈ ആദ്യം തന്നെ വരാത്തത്. അപ്പോൾ എന്തായാലും അങ്ങനെ മടിച്ച് നിൽക്കുന്ന പാട്ടൊക്കെ കേട്ട് ആടിപ്പാടി വരാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നല്ലൊരു പാട്ട് ഞാൻ അങ്ങോട്ട് തരുകയാണ് കേട്ടോ. ഡാൻസൊക്കെ കളിക്കാൻ പറ്റിയ പാട്ടാണ് കേട്ടോ. വേണമെങ്കിൽ കുറച്ച് റേഡിയോയുടെ വോളിയൊക്കെ കൂട്ടി വെച്ചോ. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി പാട്ട് വരുന്നുണ്ട്. ഇതിന് ശേഷം നമ്മുടെ മത്സരങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും. റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി
0: റേഡിയോ കഫേ. This is Radio Cafe.
2: ചായ വിശേഷങ്ങളും രസകരമായ മത്സരങ്ങളും ഒക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കഫേ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും പാട്ടൊക്കെ കേട്ടേ വരൂ എന്ന് വിചാരിച്ചിരിക്കുന്ന കുറച്ച് പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ സൽമിത്ത ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഹായ് സൽമിത്ത, ഗുഡ് ഈവനിങ്. നമ്മുടെ ഷീജി ചേച്ചി ഹായ് അപർണ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹലോ ചേച്ചി, നമ്മുടെ ബിന്ദു ചേച്ചി ഇവിടെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ്, ചായ കുടിച്ച അപർണയ്ക്ക് ചായ കുടിക്കാത്ത എൻ്റെ ശുഭസായാഹ്നം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ ആയാലും ആദ്യത്തെ പാട്ട് വന്നിട്ടേ ഞാൻ വരൂ, എന്നാലേ ഒരു ഗുമ്മുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ കണ്ട. അപ്പം എന്തായാലും ഈ മെസ്സേജ് അയച്ചിരിക്കുന്ന നമ്മുടെ ബിന്ദു ചേച്ചിയാണ്. ഒപ്പം ഈ ഒരു പാട്ടിനൊപ്പം കണ്ണകി കോളേജിൽ ഡാൻസ് കളിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ബിന്ദു ചേച്ചി വന്ന സ്ഥിതിക്ക് നല്ലൊരു ഗുഡ് ഈവനിങ് ഞാൻ അങ്ങോട്ട് തരുകയാണ്. നമ്മുടെ ലീന ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് പേർ എത്തിയിട്ടുണ്ട്. അപ്പം എന്തായാലും വന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ നമ്മുടെ ഫസ്റ്റ് സെഗ്മെൻറ്റിലേക്ക് പോകേണ്ട സമയമാണ്. ഇപ്പം തന്നെ സമയം 4 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് സെഗ്മെൻറ്റ് സിനിമാ സ്കോപ്പാണ്. സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെയാണ് ദാ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇങ്ങനെ കാത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ ചടങ്ങുണ്ട്, വേറൊന്നുമല്ല, ആ ഒരു ടൈറ്റിൽ അങ്ങോട്ട് കയറണം. ദാ വരുന്നു നമ്മുടെ ടൈറ്റിൽ.
0: സിനിമാ സ്കോപ്പ്.

0: യെസ് സിനിമാസ്കോപ്പ് എന്നാണ് നമ്മുടെ ഫസ്റ്റ് സെഗ്മെന്റിന്റെ ആ ഒരു പേര്. അപ്പോൾ പേര് പോലെ തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ടൈറ്റിൽ കയറിയ സ്ഥിതിക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. എൻ്റെ കയ്യിൽ കുറച്ച് ഓഡിയോ ക്ലിപ്പ് ഉണ്ട്, അത് വെച്ചിട്ട് മൂവി മാത്രം കണ്ടുപിടിച്ചാൽ മതി, സിമ്പിൾ അല്ലേ? അപ്പോൾ ഫേമസ് ആയിട്ടുള്ള മൂവിയിലെ ഡയലോഗാണ് ആ ഒരു പോർഷനൊക്കെയാണ്. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് പെട്ടെന്ന് ആ മൂവി ഏതാണെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ഓഡിയോ ക്ലിപ്പാണ് ഇതാ വരുന്നത്, ശ്രദ്ധിച്ച് കേട്ടോ.
1: പനമ്പൂരുകാവിലെ പൂരം കഴിഞ്ഞ് നീ നേരെ ഇങ്ങ് പോന്നോ അതോ?
2: ഉച്ച കഴിഞ്ഞിട്ടാ പുറപ്പെട്ടത്. ഒരു വയ്യായ്ക ഉണ്ടായിരുന്നു.
1: ആർക്ക്? ഇവനോ അതോ നിനക്കോ? ഇനി ആനയെ കൊണ്ട് സൈഡ് പണിയെടുപ്പിക്കാറുണ്ടോ? വരണ വഴിക്ക് തടിമില്ലുകാരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് ചില അനാമത്ത് പണികൾ.
2: അയ്യോ മുതലാളി, കുടിക്കണ വെള്ളം സത്യം, അമ്മാതിരി പണിയൊന്നും ചന്ദ്രൻ കാണിക്കില്ല.
1: സത്യം പറ നായിന്റെ മോനെ, പെരുമ്പിലാവിലെ തടിമില്ല നീ ആനയെ കയറ്റിയോ? ോട്ടിയും കോലും വെച്ചിട്ട് പടി ഇറങ്ങിക്കൊള്ളുന്ന നിമിഷം രാമനുണ്ണി ആനയെ കാണാനും വളർത്താനും തുടങ്ങിയിട്ട് കാലം കുറയായി. ആനയുടെ ചൂര് മാറി എനിക്കറിയാം. ഓ പോയിന്റ്,
0: ഭയങ്കര ദേഷ്യമുള്ളൊരു ഡയലോഗാണ് നമ്മൾ കേട്ടത്. ഏതാണ് ഈ രാമനുണ്ണി, ഏത് മൂവിയിലാണ് ഈ രാമനുള്ളി രാമനുണ്ണി ഉള്ളത് എന്നാണ് കേട്ടോ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ സമയം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളതാണ് ഈ ഒരു മൂവി, ഈ ഒരു ഡയലോഗും ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഓക്കെ, ഇവിടെ ആരൊക്കെയാണ് ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് വേഗം നോക്കാം. അങ്ങനെ ആദ്യത്തെ മുട്ട ഞാൻ ഒരാൾക്ക് കൊടുക്കുകയാണ്. നമ്മുടെ എൽസി ചേച്ചി ആ മുട്ട കരസ്ഥമാക്കിയിരിക്കുകയാണ്. താപ്പാന എന്ന് പറഞ്ഞിട്ടുണ്ട്. താപ്പാന അല്ല കേട്ടോ, താപ്പാന അല്ല, തെറ്റുത്തരാണ്. യെസ്, നമ്മുടെ ശില്പ ചേച്ചി ഒറ്റപ്പാലം, ഒറ്റപ്പാലത്ത് നിന്നത് ആ ശരി ഉത്തരം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ആ രണ്ട് മക്കളെ ശില്പ ചേച്ചിയെ തോൽപ്പിക്കാൻ ഇവിടെ ഷീജി ചേച്ചി ടൈപ്പിങ്ങിലാണ്. യെസ്, സംശയിക്കേണ്ട, അത് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഷീജി ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞാറ്റം അവിടെ എത്തി യൂണിഫോമൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു പിക്ചറൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ശില്പ ചേച്ചിയും ഷീജി ചേച്ചിയും ഇവിടെ മുന്നേറി നിൽക്കുകയാണ് ആ രണ്ട് ഇവരെ തോൽപ്പിക്കാൻ. ഇപ്പം കേട്ട ഓഡിയോ ക്ലിപ്പ് ഏത് മൂവിയിലേതാണ് എന്നാണ് എനിക്ക് അറിയേണ്ടത്. രാമനുണ്ണി എന്ന് പറഞ്ഞ ആ ഒരു വില്ലൻ കഥാപാത്രമുള്ള ആ ഒരു മലയാള സിനിമ ഏതാണ്? ഏതാണ്? സൽമിത ശരി ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ശരി ഉത്തരം വന്നോണ്ടിരിക്കുകയാണ്. അനില കോട്ടയം ശരി ഉത്തരമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ബിന്ദു ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി വേഗം വേഗം ശരി ഉത്തരങ്ങൾ പോരട്ടെ. രാമനുണ്ണി എന്ന വില്ലൻ കഥാപാത്രമുള്ള ആ ഒരു മലയാള സിനിമ ഏതാണ്? നിങ്ങനെ ചിന്തിച്ചാൽ മതി, ഒരുപാട് പുറകോട്ടൊന്നും പോകണ്ട. അനിത ചേച്ചി, ഒരു സംശയം വേണ്ട, അത് തന്നെയാണ് കേട്ടോ ശരി ഉത്തരമാണ്. ഓക്കെ, ഇത്രയും പേരാണ് കേട്ടോ ശരി ഉത്തരം പറഞ്ഞത്. അപ്പം ഇന്ന് വേറെ ആരും പറഞ്ഞു കാണുന്നില്ല. ഇത് ഒരു ക്ലൂ തരാം, ഇനി ഇപ്പം ഇത്ര ടഫ് ആയിട്ടാണെങ്കിൽ, ഇതൊരു ലാലേട്ടൻ ചിത്രമാണ് കേട്ടോ, ഒരു ലാലേട്ടൻ്റെ മൂവിയാണ്. ഏതാണ് ഈ മൂവി? രാമനുണ്ണിയാണ് വില്ലൻ കഥാപാത്രമായിട്ട് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു വില്ലൻ്റെ പേരെന്ന് പറയുന്നത് രാമനുണ്ണി എന്നാണ്. ഇതൊരു ലാലേട്ടൻ്റെ മൂവിയാണ്. ഏതാണ് ആ മൂവി? ലീന ചേച്ചി, ഒരു സംശയം വേണ്ട, അത് തന്നെയാണ് കേട്ടോ ശരി ഉത്തരമാണ്. ഷീബ ചേച്ചി കുമരകം ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. സാനി ചേച്ചി, അങ്ങനെ സാനി ചേച്ചിയും ശരി ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇത്രയും പേരാണ് കേട്ടോ ശരി ഉത്തരം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും നല്ലൊരു കൈയ്യടി ഞാൻ കൊടുക്കുകയാണ്. ആ നമ്മുടെ മിനി ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ പതിയെ ശരി ഉത്തരത്തിലേക്ക് പോവുകയാണ്. ശരി ഉത്തരം എന്ന് പറയുന്നത് ചന്ദ്രോത്സവമാണ് കേട്ടോ. ചിറക്കൽ ശ്രീഹരിനൊക്കെ മറന്നുപോയോ? അപ്പോൾ എന്തായാലും ചന്ദ്രോത്സവം എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരു അടിപൊളി കയ്യടിയുണ്ട്. നമ്മുടെ സൽമീത്ത് അതിലുള്ള പാട്ടിൻ്റെ ഫസ്റ്റ് ലൈനൊക്കെ മുറ്റത്തെത്തും തെന്നല്ലേ എന്നൊക്കെ എനിക്ക് ഇവിടെ അയച്ചു തരുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അടുത്ത ചോദ്യം ഇതാ വരുന്നു. അടുത്തതും ഒരു ഓഡിയോ ക്ലിപ്പാണ്. ഏതാണ് മൂവി എന്നാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ.
3: നരസിംഹം, ഹാഫ് മാൻ ഹാഫ് ലയൺ, എനിക്കൊത്ത എതിരാളി. പക്ഷെ എന്തു ചെയ്യാം, അംഗം കുറിച്ചപ്പോ ഒരു സിംഹം അകത്ത്. എന്നും ഞാൻ അകത്തായിരിക്കുമെന്ന് നീ കരുതണ്ട. ആയുസിന് വേണ്ടി ഉറച്ച് പ്രാർത്ഥിച്ചു.
0: യെസ്, വീണ്ടും ഒരു വില്ലനെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ആ നരസിംഹം എന്നൊരു ആ ഒരു ഒറ്റ ഇതിലുണ്ട് അതിൻ്റെ ഉത്തരം വരുന്നുണ്ട്. യെസ് ഇവിടെ എനിക്ക് ശരി ഉത്തരം വന്നിരിക്കുകയാണ്. ലീന ചേച്ചി ഇതാ ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ്. തൊട്ട് പുറകെ സൽമൈത്ത ഉണ്ട്, നമ്മുടെ സാനി ചേച്ചി ഇതാ ഉണ്ട്, ഒപ്പത്തിനൊപ്പം ഷിജ ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഫുൾ പെൺകരുത്താണ് ചേ, പെൺകരുത്താണ് കേട്ടോ ഇങ്ങനെ കാണുന്നത്. സിംഗപ്പെണ്ണേ ഓക്കെ, എന്തായാലും ഇതാ ഇവിടെ തകർത്ത് ഉത്തരങ്ങൾ വന്നോണ്ടിരിക്കുകയാണ്. അനില തെറ്റിപ്പോയി, ഒന്നുകൂടി ആലോചിച്ചാൽ കിട്ടും. മിനി ചേച്ചിയും തെറ്റിപ്പോയി, നരസിംഹമല്ല, നരസിംഹം തെറ്റുത്തരാണ്. അങ്ങനെ മിനി ചേച്ചിയും അനിലയും ഒരേ ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടു പേർക്കും ഒരു മുട്ട അങ്ങോട്ട് കൊടുക്കുകയാണ്, പകുതി വെച്ചെടുത്തോട്ടോ. ബിന്ദു ചേച്ചി ശരി ഉത്തരമാണ്. വീണ്ടും എൽസ് ചേച്ചി എനിക്കും മുട്ട വേണമെന്ന് പറഞ്ഞു ദേവാസുരം പറഞ്ഞിട്ടുണ്ട്. ദേവാസുരം തെറ്റുത്തരാണ്. അങ്ങനെ ഒരു മുട്ട ഞാൻ അങ്ങോട്ട് കൊടുക്കുകയാണ്. യെസ് ഇവിടെ അടുത്തൊരാൾ എത്തിയിട്ടുണ്ട്. ഹായ് അപർണ, ഞാനും എത്തി. രാജേഷ് ഏട്ടൻ ഇത് അവിടെ ആയിരുന്നു. ശരി ഉത്തരവുമായിട്ടാണ് കേട്ടോ രാജേഷ് ഏട്ടൻ എത്തിയത്. വൈകി വന്നാൽ എന്താ അല്ലേ, ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുവേ. അനിത ചേച്ചി ശരി ഉത്തരമാണ് കേട്ടോ. ഓക്കെ, ഞാൻ ശരി ഉത്തരത്തിലേക്ക് കടക്കുകയാണ്. ശരി ഉത്തരം എന്ന് പറയുന്നത് ധ്രുവം ആണ് കേട്ടോ. ധ്രുവം എന്നതാണ് നമ്മുടെ നരസിംഹ മന്നാടിയാരെ മറന്നുപോയോ. അപ്പം എന്തായാലും ധ്രുവം എന്ന് പറഞ്ഞ എല്ലാവർക്കും നല്ലൊരു കൈഡി ഉണ്ട്. കൈഡിയൊക്കെ ഞാൻ അവസാനം തരുന്നതായിരിക്കും. അടുത്തതും ഒരു ഓഡിയോ ക്ലിപ്പാണ്, നമ്മുടെ മൂന്നാമത്തെ ഓഡിയോ ക്ലിപ്പാണ്. ഇത് പെട്ടെന്ന് കിട്ടും കേട്ടോ, ഭയങ്കര സിമ്പിളാണ്. ഇതിനിടയിൽ പലതവണ ഈ ഒരു ചോദ്യം നമ്മുടെ റേഡിയോ കഫേയിൽ വന്നു പോയിട്ടുള്ളതാണ്. അപ്പം ഇത് ഏതാണെന്നൊന്ന് കണ്ടുപിടിക്കുക. അതാ വരുന്നു നമ്മുടെ ഓഡിയോ ക്ലിപ്പ്.
4: ഒരു രാത്രി ഒരുമിച്ച് കഴിഞ്ഞൊന്ന് പുറത്തിറങ്ങാ പിന്നെ എനിക്കാരും പെണ്ണു തരില്ല. സി ഐ എം എ ക്രോണിക് ബാച്ചിലർ. നിങ്ങളായിട്ട് എന്റെ ജീവിതം നശിപ്പിക്കരുത് പ്ലീസ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ദയവ് ചെയ്ത് എന്റെ ലൈഫ് വെച്ച് പന്താടരുത്. നിറയെ ആഗ്രഹങ്ങളുള്ള ആളാ. പോയിക്കോട്ടോ.
0: യെസ് ഏതാണ് ഈ മൂവി? ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഇതിനു മുമ്പ് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. ഏതാണ് ആ മൂവി? യെസ് നമ്മുടെ ലീന ചേച്ചി പറഞ്ഞിട്ടുണ്ട്, ശില്പചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്, സൽമീത്ത ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സൽമീത്ത ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. കല്യാണരാമൻ തെറ്റുത്തരാണ് കേട്ടോ. കല്യാണരാമൻ അല്ല. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ചേച്ചിയുടെ പേര് സാനി ചേച്ചി. സാനി ചേച്ചി ശരിയുത്തരാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത്രയും പേര് ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ശില്പചേച്ചി ഒറ്റപ്പാലം ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ലീന ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. സൽമീത്ത ഷീജ ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മിനി ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. രാജേഷ് ഏട്ടൻ പച്ചാളം ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ബിന്ദു ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇത്രയും പേര് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അങ്ങോട്ട് മഴയൊക്കെ ആയതുകൊണ്ടാണോ, ഇല്ലെങ്കിൽ രണ്ട് ദിവസം അടുപ്പിച്ച് മഴയൊക്കെ പെയ്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. കുറച്ചധികം ആൾക്കാരുടെ കൊഴിഞ്ഞു പോക്ക് ഞാനിവിടെ കാണുന്നുണ്ട്. മഴ കാരണം മടി പിടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഇനി ക്ലാസ്സിൽ കയറാൻ വരുമ്പോൾ നമുക്ക് അവർക്ക് ഒരു ഇമ്പോസിഷൻ കൊടുക്കേണ്ടിയിരിക്കുന്നു, എന്തെങ്കിലും ഒരു പണിഷ്മെൻറ്റ്. ശീപചേച്ചി കുമരകം ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്തായാലും ഈ ഒരു സമയം മതി എന്ന് വിചാരിക്കുന്നു. മതിയാകുമല്ലോ അല്ലേ. അനിത ചേച്ചി ശരി ഉത്തരമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ ചോദ്യമായിരുന്നു അല്ലേ. അതെ, നമ്മുടെ എൽ സി ചേച്ചി ഹോൾസെയിലായിട്ട് മുട്ട എടുത്തോണ്ടിരിക്കുക, മുട്ട മുട്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓക്കെ, എന്തായാലും ഞാനങ്ങോട്ട് ദിലീപ് ലിഫ്റ്റിൽ പാചകം ചെയ്യുന്നത് ഓർമ്മ വന്നു എന്നൊക്കെ നമ്മുടെ ബിന്ദു ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും ആ സ്ഥിതിക്ക് ഞാൻ ആ മൂവിയുടെ പേരങ്ങോട്ട് പറയുകയാണ്. മിസ്റ്റർ ബട്ട്ലർ ആണ് കേട്ടോ ശരിയായ ഉത്തരം. അപ്പോൾ മിസ്റ്റർ ബട്ട്ലർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു അടിപൊളി കയ്യടിയുണ്ട്, കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് മാത്രമല്ല, ഇതിനു മുമ്പും ശരി ഉത്തരം പറഞ്ഞവർക്കുള്ള കയ്യടിയാണ് ദാ വരുന്നത്. ദാ വരുന്നു കയ്യടി. അങ്ങനെ നല്ല കയ്യടി തന്നതിന് ശേഷം ഇനി നമ്മൾ അടുത്ത കയ്യടി മേടിക്കാനുള്ള സെഗ്മെന്റിലേക്ക് പോവുകയാണ്. പക്ഷെ അതിനിടയിൽ നമുക്ക് ഒരു ചെറിയ പാട്ട് വേണം കേട്ടോ. ഒരു കുഞ്ഞു പാട്ടിലേക്ക് പോവാണ്. കുറച്ചു മുമ്പ് ഞാനിവിടെയുള്ള നമ്മുടെ എന്താ പറയുക, നമ്മുടെ സ്വന്തം സ്ത്രീജനങ്ങളുടെ ശക്തി ഞാനൊന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവരെ ഒന്ന് അനുമോദിക്കാനായിട്ട് നല്ലൊരു പാട്ട് അപ്പം തന്നെ മനസ്സിൽ വന്ന് എടുത്തിട്ടതായിരുന്നു കേട്ടോ. ഇതാ വരുന്നു പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും. റേഡിയോ ബാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
0: റേഡിയോ കഫേ. This is Radio Cafe. Radio Cafe.
4: അങ്ങനെ സിംഗപ്പെണ്ണ എന്നുള്ള പാട്ടൊക്കെ കേട്ട് തിരികെ എത്തിയിരിക്കുകയാണല്ലേ. തിരികെ എത്തുമ്പോൾ ഇനി എനിക്ക് അടുത്തൊരു സെഗ്മെന്റിലേക്കാണ് പോകാനുള്ളത്. ആ പക്ഷേ ഞാനിവിടെ കുറച്ച് ചോദ്യങ്ങൾ ഓൾറെഡി ഇവിടെ ഹൈ ഡാൻസിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് മുമ്പ് കേട്ട പാട്ട് ഇന്ന് വല്ലാണ്ട് അങ്ങോട്ട് സ്വാധീനം ചെയ്യേണ്ട ചോദ്യം തന്നെ എല്ലാം അങ്ങോട്ട് മാറ്റിക്കളഞ്ഞു. അപ്പോൾ ആ ചോദ്യത്തിലേക്കൊക്കെ പോവാം. അതിനു മുമ്പ് ആ ഒരു ടൈറ്റിൽ കയറണം. എന്താണ് നമ്മുടെ അടുത്ത സെഗ്മെന്റ് എന്ന് ചോദിച്ചാൽ അതാണ് ദാ ഈ വരുന്നത്.

യെസ്, ഹൈ ഡാൻസിങ്ങാണ് ഇവിടെ രസകരമായിട്ടുള്ള മത്സരങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ ജി കെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പം ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ, അതായത് നമ്മുടെ രാജ്യത്തും അല്ലെങ്കിൽ പുറത്തുമൊക്കെ ആയിട്ട് മഹനീയ സ്ഥാനം അലങ്കരിച്ച വനിതകൾ, ആദ്യമായിട്ട് കൈകാര്യം ചെയ്ത വനിതകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇതിനു മുമ്പ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഒറ്റ എപ്പിസോഡ് കൊണ്ട് തീർന്നതല്ലോ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പം നമുക്ക് അതേ പാറ്റേണിൽ കുറച്ച് വനിതകളെ കുറിച്ചുള്ള ചോദ്യത്തിലേക്ക് പോവാം കേട്ടോ. അപ്പം എന്തായാലും നമ്മൾ എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്, ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി, ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ആരാണ് എന്നതാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ആരാണ്? സിമ്പിൾ ചോദ്യമാണ്, നമ്മൾ ഇതിനു മുമ്പൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ആരാണ് എന്നതാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ആരാണ് എന്ന് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? യെസ്, നമ്മുടെ ആകാശ് മോനോട് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ്.

ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ആരാണ് എന്നതാണ് എന്റെ ചോദ്യം. അപ്പോ പലർക്കും ഇവിടെ ഉത്തരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കുക, അതായത് വനിതകളാണ് ആദ്യത്തെ എന്ന ചോദ്യം വരുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് വരും. പക്ഷേ ഒന്നുകൂടി ചോദ്യം കേട്ടിട്ട് ആൻസർ തരിക, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ആരാണ് എന്നതാണ് കേട്ടോ എൻ്റെ ചോദ്യം. മിനിച്ചേച്ചി ശരി ഉത്തരമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ആശിച്ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്.

ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എൽ സി ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഗുഡ് ഈവനിങ് ഷംസുദിനിക്ക, തെറ്റുത്തരാണ് പക്ഷേ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഒരു മുട്ട അങ്ങോട്ട് തരുകയാണ് വൈകി വന്ന സ്ഥിതിക്ക്. ബിന്ദു ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ആ എനിക്കിവിടെ നല്ല വലിയ വലിയ തെറ്റുത്തരങ്ങൾ വരികയാണ്, അപ്പം ഞാൻ ആ തെറ്റുത്തരം അങ്ങോട്ട് വായിച്ചേക്കാം. അപ്പോൾ ഇവിടെ എനിക്ക് ഇന്ദിരാഗാന്ധി എന്നൊരു ഉത്തരം വന്നിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി തെറ്റുത്തരമാണ്. ഇന്ദിരാഗാന്ധി എന്ന ഉത്തരം വരണമെങ്കിൽ എൻ്റെ ചോദ്യം ഞാൻ മാറ്റേണ്ടിയിരിക്കുന്നു. ജയലളിത എന്നൊരുത്തരം വന്നിട്ടുണ്ട്, അവിടെയും എൻ്റെ ചോദ്യം മാറ്റേണ്ടിയിരിക്കുന്നു, തെറ്റുത്തരമാണ്. ലിസി ചീച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഷീബ ചീച്ചി കുമരകം ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഷീജ ചീച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ശംസുദിനൊക്കെ സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ സാരമില്ല, നമുക്ക് അടുത്തതെല്ലാം നമുക്ക് പിടിക്കാം അല്ലേ. ഓക്കെ അപ്പം എന്തായാലും ഇത്രയും പേരാണ് ശരി ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ശരി ഉത്തരം ഇനിയും അയക്കാൻ സമയമുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ആരാണ് എന്നതാണ് കേട്ടോ എൻ്റെ ചോദ്യം. ആരാണ് ആ വനിതാ മുഖ്യമന്ത്രി എന്നറിയാമെങ്കിൽ വേഗം നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ശരി ഉത്തരങ്ങൾ അയക്കാം. ഓക്കെ ഇനി ഞാൻ അങ്ങോട്ട് നീട്ടുന്നില്ല, ഞാൻ ശരി ഉത്തരത്തിലേക്ക് പോവാണ്. സുജേത കൃപലാനി ആണ് കേട്ടോ ശരി ഉത്തരം. ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് സുജേത കൃപലാനി എന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇനി ഇപ്പോൾ കുറച്ച് പേർക്ക് സംശയം ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങ് മാറിക്കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ആദ്യത്തെ വനിതാ ഗവർണർ ആരാണ്? ഓക്കെ നമ്മുടെ ശംസുദ്ദീനിക്ക് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ചോദ്യത്തിൻ്റെ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരാണ് എന്നതാണ് എൻ്റെ അടുത്ത ചോദ്യം. വനിതാ മുഖ്യമന്ത്രിയുടെ ഉത്തരം സുജേത കൃപലാനിയാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരാണ്? വേഗം വേഗം ഉത്തരങ്ങൾ അയക്കുക. സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്, ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരാണ് എന്ന് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ വേഗം നമ്മുടെ വാട്സപ്പ് നമ്പറായ 9495730333 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ശരി ഉത്തരങ്ങൾ അയക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്കിവിടെ ശരി ഉത്തരം വന്നിട്ടുണ്ട്. വീണ്ടും നമ്മുടെ ആകാശ് മോഹനാണ് കേട്ടോ ഫസ്റ്റ് അടിച്ചിരിക്കുന്നത്. സൽമീത്ത ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ബിന്ദു ചീച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആശ ചീച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ശരി ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്.

ഓക്കെ, എനിക്കിവിടെ ഒരു ഉത്തരം വന്നിട്ടുണ്ട്. ഷീജി ചീച്ചയാണ് പറഞ്ഞിട്ടുള്ളത്, ജ്യോതി വെങ്കിടാചലം. ഞാൻ ചെറിയൊരു എന്റെ ചോദ്യത്തിൽ ഒരു ചെറിയ മാറ്റം വന്നാൽ അത് ശരി ഉത്തരമാകും, പക്ഷെ ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം അതല്ല കേട്ടോ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ ഗവർണർ ആരാണ് എന്നതാണ് എന്റെ ചോദ്യം. അത് മറ്റൊരു വ്യക്തിയാണ്. എൽ സി ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. സാനി ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. രാജശേട്ടൻ പച്ചാളം ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഷൈജ ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതെവിടായിരുന്നു ചേച്ചി, കുറച്ചായല്ലോ കണ്ടിട്ട്. ഷീബ ചേച്ചി കുമരകം ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്.

ഓക്കെ, ശരിയുത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കുറേ പേര് അയക്കുന്നുണ്ട് കേട്ടോ. ഷംസുദ്ദീൻ ഒക്കെ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. നിഷാന്ത് ഏട്ടൻ ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ലിസ്റ്റ് ചേച്ചി, ഷീജ ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ,

ഓക്കെ, എന്തായാലും ഞാൻ ശരി ഉത്തരത്തിലേക്ക് പോവുകയാണ് കേട്ടോ. എല്ലാവരുടെയും പേര് ഞാൻ വായിക്കാൻ, ഇനിയിപ്പോൾ ആരുടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ ഞാൻ പേരിലേക്ക് ചേ എന്താ പറയുക, ശരി ഉത്തരത്തിലേക്ക് പോവുകയാണ്. ആദ്യം വനിതാ ഗവർണർ സരോജിനി നായിഡു ആണ് കേട്ടോ. സരോജിനി നായിഡു എന്നതാണ് ശരി ഉത്തരം. അപ്പോൾ ആദ്യത്തെ ഗവർണർ വനിതാ ഗവർണർ സരോജിനി നായിഡു ആണ്. ഇപ്പോൾ ഇവിടെ നേരത്തെ ഒരു ജ്യോതി വെങ്കടാചലം എന്നൊരു ഉത്തരം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അത് കേരളത്തിൻ്റെ ആദ്യത്തെ വനിതാ ഗവർണറാണ് കേട്ടോ. കേരളത്തിൻ്റെ ആദ്യത്തെ വനിതാ ഗവർണറും തമിഴ്നാട്ടിൽ നിന്നിട്ടുള്ള പ്രമുഖ രാഷ്ട്രീയ നേതാവുമായിരുന്നു ജ്യോതി വെങ്കടാചലം. അപ്പോൾ ആദ്യത്തെ വനിതാ ഗവർണർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സരോജിനി.

നായിഡു. കേരളത്തിന്റെ ആദ്യത്തെ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജ്യോതി വെങ്കടാചലം. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ്? ഇപ്പൊ പലരെ പേര് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഇവിടെ എൽസി ചേച്ചി എന്റെ പേര് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സമയം ഇതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് അങ്ങ് പേര് അങ്ങോട്ട് സ്കിപ്പ് ചെയ്തത്. ഓക്കെ, ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ് എന്നതാണ് ചോദ്യം. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അപർണ ഷീജു ചേച്ചിയുടെ കൊച്ചുമക്കൾ അല്ലിക്കും അല്ലൂനും ബർത്ത്ഡേ ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബർത്ത്ഡേ ആയിരുന്നു എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നല്ലൊരു ആശംസ ഞാനും കൊടുക്കുകയാണ്. ഓക്കെ, എനിക്കിവിടെ ശരി ഉത്തരം വന്നിട്ടുണ്ട്. രണ്ട് പേരാണ് എനിക്ക് അയച്ചിട്ടുള്ളത്. ആശി ചേച്ചി, സൽമീത്ത, ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. വേഗം വേഗം അയക്കുക. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ് എന്നതാണ് എൻ്റെ ചോദ്യം കേട്ടോ. വനിതാ പ്രസിഡന്റ് ആരാണ്?

ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ് എന്നതാണ് എന്റെ ചോദ്യം. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, എനിക്ക് ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ബിന്ദു ചേച്ചി ശരിയുത്തരാണ് അയച്ചിട്ടുള്ളത്. എൽസി ചേച്ചി, മിനി ചേച്ചി, ഷൈജ ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഷീജ ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ആകാശ് മോൻ, ജയങ്ങറേട്ടൻ ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ലിസ് ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സാനി ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. രാജേഷ് ഏട്ടൻ ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ഷീബ ചേച്ചി കുമരകം ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എന്താണ് ഈ ശരിയുത്തരം എന്ന് ഞാൻ അങ്ങോട്ട് നോക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും പേര് ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും സമയം മതി എന്ന് തോന്നുന്നു, ശരിയുത്തരത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം ശരിയുത്തരം എന്ന് പറയുന്നത് പ്രതിഭ പാട്ടീലാണ് കേട്ടോ. പ്രതിഭ പാട്ടീൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ലൊരു കൈഡി ഉണ്ട്. ഇതിന് മാത്രമല്ല, ഇതിനു മുമ്പ് രണ്ട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, അതിനും ശരിയുത്തരം പറഞ്ഞവർക്കുള്ള കൈയടിയാണ് വരുന്നത്. അപ്പം ഇതാ വരുന്നു കൈയടി. യെസ്, അങ്ങനെ കൈയടിയൊക്കെ തന്നു കഴിയുമ്പോൾ ഇനി പാട്ടിലേക്ക് പോകാനുള്ള സമയമാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു പാട്ട് ഇതാ വരികയാണ്. അപ്പോൾ ഈ പാട്ടിനൊക്കെ ശേഷം ഇനി നമുക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള കലാകാരന്മാരുടെ പാട്ടുകളൊക്കെ കേൾക്കാനുള്ള സമയമാണ്. അപ്പോൾ ഈ ഒരു ബ്രേക്കിൻ്റെ സമയത്ത് എല്ലാവരും പാട്ടുകൾ അയച്ചു തരിക. പാട്ടുകൾ അയക്കുന്ന സമയത്ത് ഒരുപാട് ലെങ്ത് ഇല്ലാത്ത രീതിയിൽ അയക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പാട്ടുകളിലേക്ക് ചെയ്യും, ഒരു പാട്ടിലേക്ക് പോകാം. ആ ഒരു ഗ്യാപ്പിൽ നിങ്ങൾ നിങ്ങളുടെ പാട്ടുകളൊക്കെ അയക്കുക കേട്ടോ. അപ്പോൾ അതാ വരുന്നു പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കിട്ടായി.

0: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷനില്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
1: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
2: ഇനി പേടി വേണ്ട, ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഫിറ്റ്നസ് നേടാം. അതെ, കേരളത്തിൽ ആദ്യമായി ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് വിഭാഗം ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 2:30 സിനിമാ താരം ശ്രീ നരേൻ നിർവഹിക്കുന്നു.
3: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ലക്ഷ്മി സിൽക്സ്, തിരുവല്ല, പുത്തൂർ, ഏറ്റുമാനൂർ.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. ിലും ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവും ഉള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447994491. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ 1 മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: അങ്ങനെ ചായ വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കഫേയാണ്. കൂടെയുള്ളത് ഞാൻ RJ അപർണയാണ് കേട്ടോ. ഇനിയിപ്പം നമ്മുടെ കൂടെയുള്ളവരുടെ പാട്ടുകളൊക്കെ കേൾക്കാനുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് വേഗം വേഗം പാട്ടുകളിലേക്ക് പോവാം. എനിക്കിവിടെ കുറേ പേര് ഓഡിയോ ക്ലിപ്പ് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റ കുഞ്ഞുമാവ് ഒരു പാട്ട് പാടി അയച്ചു തന്നിട്ടുണ്ട്. അത് നമുക്ക് ഷീജ ചേച്ചി അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. അപ്പം നമുക്ക് വേണ്ടി കുഞ്ഞാറ്റ എന്താണെന്ന് പാടിയിരിക്കുന്നത് എന്ന് കേൾക്കണ്ടേ. നമുക്ക് കേൾക്കാം.
3: സീമാദേത്ത സൂര്യോദയ ദീഗാഗുരം ആകാശം വെള്ളി തിളങ്ങുന്ന പൊന്മാരം മേലെ കണ്ണുതലെ തോടിക്കുളിരാ കുളിർ നനവനവാ.

പാട്ടും കൊട്ടും എല്ലാം കൂടി ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ കുഞ്ഞാറ്റയാണ് നമുക്ക് വേണ്ടി പാട്ട് പാടിത്തുന്നത്. അപ്പൊ എന്തായാലും അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ലിസി ചേച്ചിയുടെ പാട്ടിലേക്ക് പോവാം.

സൂപ്പറായിട്ടുണ്ടായിരുന്നു ആ ഒരു പാട്ടും. അപ്പൊ നമ്മുടെ ജയങ്കരേട്ടൻ ഇവിടെ മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ ഇന്ന് പാടുന്നില്ല, പകരം ഞങ്ങളുടെ ചങ്ക ഫ്രണ്ടായ സാനി പാടുന്നതായിരിക്കും. സാനി ചേച്ചി ഓഡിയോ ക്ലിപ്പ് അയച്ചു തന്നിട്ടുണ്ട്, അപ്പൊ നമുക്ക് ആ ഒരു പാട്ടിലേക്ക് പോവാം.

സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും സാനിചേച്ചി തകർത്തിട്ടുണ്ട്, അങ്ങനെ ഫോട്ടോ വെച്ചിൽ നിന്നൊരു പാട്ടൊക്കെ നമ്മൾ കേട്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ ആകാശ് മോൻ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടിയിട്ടുണ്ട്, അതൊന്ന് കേട്ട് നോക്കാം. ആകാശ് മോൻ സാധാരണ നമുക്ക് അല്ലേ പല വെറൈറ്റിയിലുള്ള എന്താ പാട്ട് പാടാറുണ്ട്, മറ്റേ കസു ഉപയോഗിച്ചിട്ടുള്ള അത് ട്രൈ ചെയ്യാറുണ്ട്. അപ്പം എന്തായാലും ഇന്നത്തെ പാട്ട് എന്താണെന്ന് കേട്ട് നോക്കാം.

0: സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മുടെ ഷംസുദ്ദീനിക്ക ഒരു ഓഡിയോ ക്ലിപ്പ് അയച്ചു തന്നിട്ടുണ്ട്, അതിലേക്ക് പോകാം.
1: കാമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ, പോന്നില്ല കടലിൽ പൂക്കും പുണ്യമല്ലോ നീ. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ, പോന്നില്ല കടലിൽ പൂക്കും പുണ്യമല്ലോ നീ.

0: സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാട്ടും കൂടി ഉണ്ട്, അത് നമ്മുടെ എൽ സി ചേച്ചിയുടെ ആണ്, അതും കൊണ്ടിരിക്കുന്നു കേട്ടു നോക്കാം.
1: വീണ പൂവേ

0: സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാട്ടുകൾ എല്ലാം അടിപൊളിയായിരുന്നു. ഇന്നും പാട്ടുപാടി എല്ലാവരെയും ഞാൻ അടിപൊളിയായിട്ട് നല്ലൊരു കൈയടി അങ്ങോട്ട് തരുകയാണ് കേട്ടോ. എല്ലാവരും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ ബിന്ദു ചേച്ചി, എന്റെ കൂട്ടുകാരി മാഗി ജോർജ് അങ്ങ് വൈപ്പിനിൽ നിന്നും ഉത്തരം അയച്ചു എന്ന് പറഞ്ഞു. അപർണ കണ്ടില്ലേ ചേച്ചി, ഒരു മെസ്സേജ് ഞാൻ റീഡ് ചെയ്തായിരുന്നു, ഒരു മെസ്സേജ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും നമ്മുടെ കൂട്ടത്തിലേക്ക് പുതുതായി എത്തിയ മാഗി ചേച്ചിയെ ഞാൻ ഇവിടെ വെൽക്കം ചെയ്യാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ റേഡിയോ കഫേയിൽ ചേച്ചിയും തുടർന്നുണ്ടാവണം. പാട്ടൊക്കെ പാടി തന്നെ അടിപൊളിയാണ്. അപ്പൊ എന്തായാലും ഇന്ന് പാട്ടുപാടി എല്ലാവരും തകർത്തു. അതുകൊണ്ട് പതിയെ ഞാൻ ഇവിടുന്ന് ടാറ്റ പറയുകയാണ് കേട്ടോ. 5 മണിവരെ നിൽക്കാനുള്ള അധികാരം ഈ നോമിനുള്ളൂ. അതുകൊണ്ട് പതിയെ ഞാൻ ഇവിടുന്ന് ടാറ്റ പറയുകയാണ്. അപ്പൊ വീണ്ടും കേട്ടുമുട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ ആർ ജെ അപർണ സൈനിങ് ഓഫ് ഫ്രം റേഡിയോ കഫേ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.
1: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
1: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി ട്രെൻഡിംഗ് വൺ. ഹായ്, ഹലോ, റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4 ട്രെൻഡിംഗ് വൺസ് കൂടെ ഉള്ളത് ദീപ. ട്രെൻഡിംഗ് വൺസിൽ ഇന്നത്തെ അടിപൊളി പാട്ടുകളുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അതിൽ ആദ്യത്തെ സോങ്ങിലേക്ക് പോകുമ്പോൾ ഡോസ് മൂവിയിലെ അനുരാഗത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് ഉണ്ട്. ചെറിയൊരു സോങ് ആണ് കേട്ടോ, അധികം ഒന്നുമില്ല, ലെങ്ത് ഇല്ലാത്ത ഒരു പാട്ടാണ്. നിതിൻ കെ ചെറിയാൻ ലിറിക്സ് ചെയ്ത്, ഗോപി സുന്ദർ മ്യൂസിക് ചെയ്ത്, അദ്ദേഹം തന്നെ പാടിയ ഒരു പാട്ട്. സിജു വിൽസൺ, ദൃശ്യ രഘുനാഥ്, അശ്വിൻ കെ കുമാർ, ജഗദീഷ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് ഡോസ് മൂവിയിലെ അനുരാഗത്തി എന്ന സോങ് കേൾക്കാം ആദ്യം ട്രെൻഡിംഗ് വൺസിൽ.

ട്രെൻഡിങ് മനസ്സിലെ നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകുമ്പോൾ ഒരു തമിഴ് മൂവി സോങ് ആണ്. കോൺ സിറ്റി എന്ന മൂവിയിലെ ഫ്രോഡ് പയലെ എന്ന് തുടങ്ങുന്ന ഒരു സോങ് ഉണ്ട്. മോഹൻരാജന്റെ ലിറിക്സിന് മ്യൂസിക് കൊടുത്തിരിക്കുന്നത് സീൻ റോൾഡൻ. സുബലാഷിനിയാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. അർജുൻ ദാസ്, അന്നബൻ, യോഗി ബാബു, അഖിലൻ, സാക്ഷി വൈദ്യൻ എന്നിവർ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ട്രെൻഡിങ് മനസ്സിലൂടെ കേൾക്കാം ഈ തമിഴ് ഗാനം.

മലയാളവും തമിഴും ഹിന്ദിയൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇംഗ്ലീഷ് സോങ് കേൾക്കണം എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നും. ഇംഗ്ലീഷ് സോങ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലേ. അപ്പൊ ഇന്നത്തെ ട്രെൻഡിങ് വൺസിൽ ബ്ലാസ്റ്റ് മൂവിയിലെ ഒരു ഇംഗ്ലീഷ് സോങ് ആണ് കേൾക്കാൻ പോകുന്നത്. ഐ വോണ്ട് എവറിത്തിങ് എന്ന് തുടങ്ങുന്ന ഒരു സോങ് രവി ബസ്രൂർ ആണ് ലിറിക്സ് ചെയ്തിരിക്കുന്നതും മ്യൂസിക് കൊടുത്തിരിക്കുന്നതും. ഐറയാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. നമ്മുടെ അർജുൻ, പ്രീതി, മുകുന്ദൻ, അഭിരാമി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നതാണ് ബ്ലാസ്റ്റ് മൂവി. അപ്പൊ എന്തായാലും അടുത്തതായിട്ട് ട്രെൻഡിങ് വൺസിലൂടെ ഈ ഇംഗ്ലീഷ് സോങ് കേൾക്കാം.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. ട്രെൻഡിംഗ് 1. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക് ഫാസ്റ്റ് 90.4 ട്രെൻഡിംഗ് വൺസ്. ട്രെൻഡിംഗ് വൺസിലെ നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകുമ്പോൾ പരിമള ആൻഡ് കോ എന്ന ഫിലിം, നമ്മുടെ ജയറാം, ഉർവശി, സഞ്ജന എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്ന ഫിലിമാണ്. ഇതിൽ വർമ്മ വരികൾ എഴുതി, പി ജെ മ്യൂസിക് ചെയ്ത് അദ്ദേഹവും വർമ്മയും എല്ലാവരും കൂടി ചേർന്ന് പാടിയിട്ടുള്ള ടൊമാറ്റോ തക്കാളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് ഉണ്ട്. ഇപ്പോഴത്തെ പാട്ടൊക്കെ ഒരു വെറൈറ്റി പാട്ടുകളാണ്. ഇന്നത്തെ ട്രെൻഡിംഗ് വൺസിൽ എനിക്ക് തോന്നുന്നു ഒരു മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ അധികം നമ്മൾ കേട്ടിട്ടില്ല. കുറച്ച് അടിപൊളിയായിട്ടുള്ള സോങ്സ് ആണ്. പിന്നെ അനുരാഗത്തി മാത്രമാണ് അതിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് നിന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ടൊമാറ്റോ തക്കാളി എന്ന സോങ് അടുത്തതായിട്ട് കേൾക്കാം ട്രെൻഡിംഗ് വൺസിൽ.

വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൌകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
2: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
0: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇന്ററാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക്, തിരുവല്ല, ഡൈജീൻ ബയോടെക്നോളജീസ്, എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ്, പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തെ ഓറൽ പ്രസന്റേഷനും പോസ്റ്റൽ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ

ചെയ്യേണ്ട അവസാന തീയതി ജൂൺ 14 ബയോസ്പെക്ട്രം 2026. വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 6 o'clock. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ
2: അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
4: തിരുവല്ല ക്രോംപ്ടൺ പേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിംടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: റേഡിയോ മാക്ബാസ് 90.4.

0: എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
1: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: റേഡിയോ മാക്പാസ് 90.4.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ഒ എൻ വി കുറിപ്പ് രചിച്ച് സ്റ്റീവി സംഗീതം നൽകി കെ എസ് ചിത്രയും ശരത്തും ചേർന്ന് ആലപിച്ച അവതരണ ഗാനം.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: റേഡിയോ മാക്ഫാസ് 90.4 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രിസഭ പ്രമേയം പാസാക്കി. പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ഉൾപ്പെടെ പ്രമുഖർ. കെഎസ്ആർടിസി ഓർഡിനറി ബസുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. വയനാട്ടിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗവ്യാപനം നിലവിൽ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം. പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. കാട്ടാന ആക്രമണം തടയാൻ സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് രൂപീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞുജാഗ്രത. ഫിഫ ലോകകപ്പിന് നാളെ കിക്ക് ഓഫ്. ആഘോഷലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. വാർത്തകൾ വിശദമായി. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിലൂടെ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രിസഭ പ്രമേയം പാസാക്കി. പാവപ്പെട്ടവരുടെയും പാർശ്വവൽകൃത വിഭാഗങ്ങളുടെയും ഉന്നമനത്തിനായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളിൽ പ്രമേയം നന്ദി രേഖപ്പെടുത്തുന്നു. നിരവധി പ്രതിബന്ധങ്ങളെ അഭിമുഖീകരിച്ചാണ് ശ്രീ മോദി ഈ ചരിത്ര നേട്ടം കൈവരിച്ചതെന്ന് മന്ത്രിസഭായോഗത്തിലെ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
1: जो बहुत ही साधारण परिवार से आए और जिन्होंने अपने कार्य से, अपने विचार से और अपने नेतृत्व के साक्षी रूप से जिस तरह से देश को आगे किया, उनको 140 करोड़ देशवासियों ने उन पर विश्वास जताया और एक ऐसा कीर्तिमान बनाया जो कि भारत के लोकतांत्रिक पैमाने पे एक बहुत बड़ा कीर्तिमान है.
0: പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടർച്ചയായി 4,399 ദിവസം പൂർത്തിയാക്കിയ ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. ചരിത്ര നേട്ടത്തിൽ അദ്ദേഹത്തെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, കേന്ദ്രമന്ത്രിമാർ എന്നിവർക്ക് പുറമെ ലോക നേതാക്കളും അഭിനന്ദിച്ചു. എൻഡിഎ നേതാക്കൾ ഇന്ന് ന്യൂഡൽഹിയിൽ പ്രത്യേക യോഗം ചേർന്ന് ശ്രീ മോദിക്ക് ആശംസകൾ നേർന്നു. കെഎസ്ആർടിസി ഓർഡിനറി ബസുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രിയദർശിനി എന്ന പേരിലായിരിക്കും പദ്ധതി അറിയപ്പെടുകയെന്നും മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ ഉണ്ടാകുന്ന 800 കോടിയോളം രൂപയുടെ വാർഷിക വരുമാന നഷ്ടം കെഎസ്ആർടിസിക്ക് സർക്കാർ നൽകും. ശമ്പളത്തിനും പെൻഷനുമായി നൽകുന്ന 1,500 കോടി രൂപയ്ക്ക് പുറമെയായിരിക്കും ഈ തുക നൽകുന്നത്. വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. 5, 7, 8, 9, 11 വയസ്സുള്ള പെൺകുട്ടികൾക്കാണ് രോഗബാധ. ഇതോടെ വയനാട്ടിൽ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 8. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: 7-ാം തീയതി പരിശോധന കഴിച്ച സാമ്പിളുകളുടെ ഫലമാണ് ഇപ്പോൾ പോസിറ്റീവായത്. ഇതോടെ രോഗം ബാധിച്ചവരുടെ എണ്ണം 8. നിലവിൽ 58 പേരാണ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 14 പേർ ബത്തേരി താലൂക്ക് ആശുപത്രിയിലും 44 പേർ സ്വകാര്യ ആശുപത്രിയിലുമാണ് ചികിത്സയിലുള്ളത്. 473 പേർക്കാണ് ഇതുവരെ രോഗലക്ഷണങ്ങൾ പ്രകടമായത്. ഇവരിൽ 470 പേരും സ്കൂൾ വിദ്യാർത്ഥികളാണ്. രോഗബാധ സ്ഥിരീകരിച്ച എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. രോഗലക്ഷണമുള്ള കുട്ടികളുടെ സഹോദരങ്ങൾ പഠിക്കുന്ന മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജാഗ്രത തുടരുകയാണ്. രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ബത്തേരി താലൂക്ക് 12 സ്കൂളുകൾക്ക് 3 ദിവസത്തേക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്.
0: ഷിഗല്ല വ്യാപനം നിലവിൽ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നതായി സംശയമുണ്ടെന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് 2 ദിവസത്തിനകം ലഭിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്ത കോഴിക്കോട് തലകുളത്തൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന 10 സ്കൂളുകളിൽ ഭക്ഷ്യസുരക്ഷാ അധികൃതർ സന്ദർശനം നടത്തി. സ്കൂളുകളിൽ നിന്ന് കുടിവെള്ള സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചു. കോഴിക്കോട് സ്വദേശിയെ നിപ്പ രോഗലക്ഷണങ്ങളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്രവ സാമ്പിളുകൾ PCR പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം. പുളിമൂടുകുന്ന് മിച്ചഭൂമിയിലെ രാജുവാണ് മരിച്ചത്. രാവിലെ 10:15 ആനയുടെ ആക്രമണമുണ്ടായത്. വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാജുവിന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം, കുടുംബത്തിലൊരാൾക്ക് സർക്കാർ ജോലി തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPIM നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. കുടുംബത്തിന് 14 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും അടിയന്തര സഹായമായി 5 ലക്ഷം രൂപ അനുവദിക്കാനും എംഎൽഎ ഉഷാ വിജയനും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. കാട്ടാന ആക്രമണം തടയുന്നതിനായി 500 പേരടങ്ങുന്ന സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് അടിയന്തരമായി രൂപീകരിക്കാൻ മന്ത്രി ഷിബു ബേബി ജോൺ നിർദ്ദേശം നൽകി. കാട്ടാനകളുടെ സാന്നിധ്യം പതിവായി അനുഭവപ്പെടുന്ന ഹോട്ട്സ്പോട്ടുകളിൽ 5 പേർ വീതമുള്ള 100 ബാച്ചുകളായാണ് ഫോഴ്സ് രൂപീകരിക്കുന്നത്. മേഖലയെക്കുറിച്ച് അറിവുള്ള ഗോത്രവിഭാഗക്കാർ, വനംവകുപ്പിൽ നിന്നും വിരമിച്ച വിദഗ്ധർ, പരിചയസമ്പന്നരായ തദ്ദേശവാസികൾ, സാങ്കേതിക പരിജ്ഞാനമുള്ളവർ തുടങ്ങിയവർ സ്പെഷ്യൽ റിസർവ് ഫോഴ്സിൽ ഉൾപ്പെടും. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് കുറേക്കൂടി ഉത്തരവാദിത്തപൂർണമായ സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 2 ആഴ്ചയ്ക്കുള്ളിൽ 6 പേരുടെ ജീവനാണ് സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടതെന്നും ആക്രമണങ്ങളിൽ ജീവൻ പൊലിഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായം എത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡ് ചോർന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് കൌസർ എടപ്പകത്ത് പിന്മാറി. ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യനും കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിന്മാറിയിരുന്നു. 2-ാമത്തെ ജഡ്ജിയും പിന്മാറിയതോടെ ഹർജി ഇനി മറ്റൊരു ബെഞ്ചായിരിക്കും പരിഗണിക്കുക. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ 3-ാമത്തേതായ രേവതി ആരാധന ഇന്ന്. ഇളനീരാട്ടത്തിന് ശേഷമുള്ള പ്രധാന ആരാധനാ നാളിൽ ഉച്ചയ്ക്ക് ആരാധനാ സദ്യയും പൊന്നിൻ ശീവേലിയും നടന്നു. സന്ധ്യയ്ക്ക് നടക്കുന്ന പൂജയ്ക്കൊപ്പം പാലമൃത അഭിഷേകവും കളഭാഭിഷേകവും നടക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെയും ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോകമെമ്പാടും ജനകോടികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കൊടിയേറും. 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്കയും മെക്സിക്കോയും കാനഡയും സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
4: 48 ടീമുകൾ 39 ദിവസങ്ങളിലായി 104 മത്സരങ്ങൾ. അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായി 16 നഗരങ്ങൾ ലോക ഫുട്ബോൾ യുദ്ധത്തിന് സാക്ഷിയാവും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ചരിത്രം മാറ്റി എഴുതപ്പെടുകയാണ്. പുൽമൈതാനങ്ങൾക്ക് തീപിടിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള കാൽപന്ത് ആരാധകർ ശ്വാസമടക്കി പിടിക്കും. ഇനിയുള്ള 40-ഓളം ദിനങ്ങൾ അവരുടെ ഊണും ഉറക്കവും കാൽപന്തിന്റെ ഭൂമിയിലാവും. ഇഷ്ട ടീമുകളുടെയും പ്രിയതാരത്തിന്റെയും ആഹ്ലാദവും കണ്ണീരും ഭൂഗോളത്തിന്റെ ഏതെങ്കിലും കോണിലിരുന്ന് അവർ ഹൃദയത്തിലേക്ക് ചേർക്കും. അമേരിക്കയിൽ കിരീടം നിലനിർത്തി അർജന്റീനയ്ക്കാകുമോ? പുതിയ ജേതാക്കൾ ബ്രസീലോ, ഫ്രാൻസോ, ജർമ്മനിയോ, സ്പെയിനോ, ഇംഗ്ലണ്ടോ? റൊണാൾഡോയുടെ പോർച്ചുഗൽ കറുത്ത കുതിരകളാകുമോ? അതോ ഇവരൊന്നുമല്ലാതെ ലോകകപ്പിന് പുതിയൊരു അവകാശം വരുമോ? കാത്തിരിക്കാം. ജൂലൈ 19 ന്യൂജേഴ്സിയിലെ കലാശ പോരാട്ടം വരെ.
0: ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ച് സപ്ലൈകോ. വെളിച്ചെണ്ണ, തേയില, പായസം മിക്സ് തുടങ്ങി 11 ശബരി ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ വിലക്കിഴിവുകളായിരിക്കും സപ്ലൈകോ സോക്കർ 11 ജൂൺ 15 മുതൽ നൽകുക. സപ്ലൈകോ ഉൽപ്പന്നശാലകളിലെ നിലവിൽ ലഭ്യമായ വിലക്കുറവിന് പുറമെയായിരിക്കും ഇത്. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിനൊപ്പം വിദ്യാർത്ഥികളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം ശക്തിപ്പെടുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന സ്കൂളുകളിൽ നിന്നും 1 ഇന്ത്യൻ തൂഫാൻ ഗോളുകൾ പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് നിർവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും.

0: ആഘോഷ ലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി.
1: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ കെ എം സി ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൽ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിൽ

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെൻ
1: 7 o'clock. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: Choose College for Advanced Studies, Tiruvalla, Autonomous, Bioscience Department, Sankadipikina, International.

ഹായ് ഹലോ, നമസ്കാരം. ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് ഇതാ സമയമായിരിക്കുകയാണ്. സമയം 7 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഈ ഒരു സമയത്ത് ഇഷ്ടഗാനങ്ങളൊക്കെ കേൾക്കാനും കേൾപ്പിക്കാനും ഒക്കെ ആയിട്ട് ഇതാ ഇവിടെ എത്തിയിട്ടുള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. അപ്പം ഇനിയായിട്ടുള്ള 1 മണിക്കൂർ സമയം നമ്മൾ ഇനി അങ്ങോട്ട് ആഘോഷിക്കാൻ പോവുകയാണ്. നല്ല നല്ല പാട്ടുകളിലൊക്കെ കേട്ട് ഈ ഒരു സന്ധ്യാനേരം ഇങ്ങനെ ആഘോഷിക്കാൻ പോവുകയാണ് കേട്ടോ. ഈ പാട്ടൊക്കെ കേൾക്കുക എന്ന് പറയുന്നത് പൊതുവെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലേ. ഇപ്പം നമുക്ക് സങ്കടം വന്നോ പാട്ട് കേൾക്കും, സന്തോഷം വന്നോ പാട്ട് കേൾക്കും. ഇനി അതല്ല, നമ്മൾ ജോലി തിരക്കിനിടയിലാണെങ്കിൽ കൂടി, അടുക്കളയിലൊക്കെ വർക്ക് ചെയ്യുകയാണ്, അതിനിടയിൽ കൂടി നമ്മളിങ്ങനെ പാട്ട് കേൾക്കും. ഒന്നെങ്കിൽ ഹെഡ്ഫോണിൽ വെക്കും, അല്ലെങ്കിൽ സൗണ്ട് കൂട്ടി അങ്ങോട്ട് വെക്കും അല്ലേ. അപ്പം എന്തെങ്കിലും പാട്ടൊക്കെ കേൾക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം ഈ പാട്ടൊക്കെ കേൾക്കാനായിട്ട്, ഇഷ്ടമുള്ള പാട്ട് കേൾക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേറെ ഒന്നും ചെയ്യേണ്ട, ഫോൺ എടുക്കുക. 0469 3033 0469 3333 ഇതാണ് നമ്മുടെ നമ്പർ. ഇതിലേക്ക് വിളിച്ചിട്ട് ഏത് പാട്ടാണ് ഇപ്പം കേൾക്കാനായിട്ട് ആ മനസ്സിൽ ഇങ്ങനെ താളം തട്ടി കളിക്കണത് എന്നുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ ആ പാട്ട് ഇവിടെ പ്ലേ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്പർ മറക്കണ്ട, 0469 2730 3333. നമുക്ക് നല്ലൊരു പാട്ടിലേക്ക് പോവാം കേട്ടോ. നമ്മുടെ ലൈക്ക് എന്ന മൂവിയിലെ, ഇപ്പോൾ ഇൻസ്റ്റഗ്രാമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു മൂവിയിലെ ക്ലിപ്പും അതുപോലെ തന്നെ ഇതിലെ പാട്ടുകളൊക്കെയാണ് ഇങ്ങനെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് ആ ഒരു മൂവിയിലൊരു പാട്ട് കേട്ടാലോ. ഇതാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

0: ಕೊಡೆ ಬಯೋ ಸ್ಪೆಕ್ಟ್ರಮ್ 2026. ರೀಸೆಂಟ್ ಅಡ್ವಾನ್ಸಸ್ ಇನ್ ബയോളജിക്കൽ സയൻസസ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയ അന്തർദേശീയ കോൺഫറൻസ് 2026 June 17-18 തീയതികളിൽ നടക്കുന്നു. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇന്ററാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക്, തിരുവല്ല, ഡൈജീൻ ബയോടെക്നോളജീസ്, എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ്, പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തിൽ ഓറൽ പ്രസന്റേഷനും പോസ്റ്റർ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.macfast.org/biospectrum2k26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി June 14. ബയോസ്പെക്ട്രം 2026.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
0: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്. കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
5: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേൾക്കാനുള്ള സമയമാണ്, കേട്ടുകൊണ്ടിരിക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് കേട്ടോ. കൂടെ ഉള്ളത് ഞാൻ RJ അപർണയാണ്. അപ്പൊ നമ്മുടെ കൂടെ ഒരാളുണ്ട്, ആരാണ് എന്ന് നമുക്ക് നോക്കിക്കളയാം. ഹലോ,
7: നമസ്കാരം.
6: ഇത് ആരാണ്? ഷാജു ചേട്ടൻ. എന്നുണ്ട് വിശേഷം? സുഖായിരിക്കുന്നോ? സുഖായിട്ടിരിക്കുന്നു. മഴയൊക്കെ എങ്ങനെയുണ്ട് അവിടെ?
7: മഴ
6: ഉണ്ടായില്ല. അപ്പൊ ഏതാ പാട്ട് വേണ്ടത്? ഇഷ്ടാണോ ഈ ഒരു പാട്ട്? ഡെഡിക്കേഷൻ ഉണ്ടോ? എല്ലാവർക്കും വേണ്ടി കൊടുത്തേക്കാട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. അപ്പൊ എന്തായാലും ഷാജു ചേട്ടൻ ആവശ്യപ്പെട്ട ആ ഒരു പാട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇതുപോലെ നിങ്ങളുടെയും ഇഷ്ട ഗാനങ്ങളൊക്കെ കേൾക്കാം. ദാ ഇങ്ങനെ വേറെ ഒന്നും ചെയ്യണ്ട, ഫോൺ എടുക്കുക. 0469-27-30-333 ഇതാണ് നമ്മുടെ നമ്പറിലേക്ക് ഇതിലേക്ക് വിളിച്ചിട്ട് ഏതാണ് പാട്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പം എന്തെങ്കിലും നമുക്ക് ഈ ഒരു പാട്ട് കേട്ടിട്ട് വേഗം വരാം. ഇതാ വരുന്നു പാട്ട്, കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കിട്ടായി.

വിജയത്തോടെ ബയോ സ്പെക്ട്രം 2026. റീസെന്റ് അഡ്വാൻസസ് ഇൻ ബയോളജിക്കൽ സയൻസസ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയ അന്തർദേശീയ കോൺഫറൻസ് 2026 June 17-18 തീയതികളിൽ നടക്കുന്നു. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇന്ററാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക്, തിരുവല്ല, ഡൈജി ബയോടെക്നോളജീസ്, എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ്, പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തിൽ ഓറൽ പ്രസന്റേഷനും പോസ്റ്റർ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.backfast.org/biospectrum2K26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി June 14. ബയോ

0: ഇഷ്ടമുള്ള പാട്ടുകളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് കേട്ടോ. കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ്. ഇവിടെ എനിക്ക് എന്നോട് കുറച്ചുപേർ പറയുന്നുണ്ട് എന്തോ ഒരു ചെറിയ തകരാർ ഓൺലൈനിൽ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ അവരുടെ മാത്രം പ്രശ്നമാണോ എന്നറിയത്തില്ലല്ലോ, അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണേ. അപ്പോൾ നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ഉണ്ടാരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാണ്? ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് ഇത്രത്തിലെ ചിത്രം വരയ്ക്കുന്നു, ചാരു ചിത്രം വരയ്ക്കുന്നു. ആ പാട്ട്
0: ഓക്കെ. ആ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ആ ഡെഡിക്കേഷൻ ഉണ്ട്.
0: ആർക്കൊക്കെയാ?
1: ശിവ കുമരകം, സന്തോഷ് നടക്കാവ് കോഴിക്കോട്, ആനന്ദം വിലാനൂർ കണ്ണൂർ, പി വി മുഹമ്മദ് വടക്കേ വാനൂർ പത്താംപി, പിന്നെ തിരുവല്ല 90 FM റേഡിയോ കേൾക്കുന്ന എല്ലാ പ്രവർത്തകർക്കും.
0: ഓക്കെ, എല്ലാവർക്കും വേണ്ടി കൊടുത്തേക്കാട്ടോ.
1: ഓക്കെ,
0: വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. അപ്പൊ എന്തെങ്കിലും ആൻസർക്ക് ആവശ്യപ്പെട്ട് ആ ഒരു പാട്ടിലേക്കാണ് പോകുന്നത്. ഇതുപോലെ നിങ്ങളുടെ പാട്ടുകളും കേൾക്കാം. വിളിക്കാൻ മറക്കണ്ട, വിളിക്കേണ്ട നമ്പറാണ് 0469273333. അപ്പോ ഇതാവുന്ന പാട്ട് കേട്ടോണ്ടേ ഇരിക്കും. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

കൊച്ചി 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. മാറാത്തനാസ്യൂസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, തിരുവല്ല. ഓട്ടോണമസ് ബയോസയൻസ് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ

റീസെറ്റ് അഡ്വാൻസസ് ഇൻ ബയോളജിക്കൽ സയൻസസ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയ അന്തർദേശീയ കോൺഫറൻസ് 2026 June 17-18 തീയതികളിൽ നടക്കുന്നു. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇന്ററാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക് തിരുവല്ല, ഡൈജീൻ ബയോടെക്നോളജീസ് എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തെ ഓറൽ പ്രസന്റേഷനും പോസ്റ്റർ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.macfast.org/biospectrum2k26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി June 14. ബയോസ്

0: ഇഷ്ടഗാനങ്ങളൊക്കെയാണ് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. പാട്ടൊക്കെ കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സമയം നോക്കാൻ പലരും മറന്നുപോകും. അങ്ങനെ മറന്നിരിക്കുകയാണെങ്കിൽ ഞാൻ ദാ ഓർമ്മിപ്പിക്കാൻ ഇവിടെ ഞാനുണ്ട്. സമയം 7 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഈ ഒരു ടൈമിൽ എൻ്റെ കൂടെ ഒരു കുട്ടി കോളർ ഉണ്ട്. ആരാണ് എന്ന് നമുക്ക് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ
1: ഹായ്
0: ഹായ്, എന്നുണ്ട് വിശേഷം? ഇത് ആരാണ്?
1: ദേവപ്രയാഗ്.
0: എന്തുണ്ട് മോനെ വിശേഷം? സ്കൂളിലൊക്കെ പോയോ?
1: പോകുന്നുണ്ട്.
0: പുതിയ ഫ്രണ്ട്സിനെ ഒക്കെ കിട്ടിയോ? കിട്ടി. അപ്പൊ ഏതാ പാട്ട്? സുന്ദരി ഒന്ന് പറയൂ. ഏത് ഈ പാട്ട് ആർക്ക് വേണ്ടിട്ടാ ഡെഡിക്കേറ്റ് ചെയ്യണ? പുതിയ കൂട്ടുകാർക്ക് വേണ്ടിട്ടാണോ? എല്ലാവർക്കും വേണ്ടിട്ട് കൊടുത്തേക്ക കേട്ടോ. ഓക്കേ. എല്ലാവർക്കും വേണ്ടി കൊടുത്തേക്കാം. ഓക്കെ, ആ എല്ലാ ഫ്രണ്ട്സിനും കൊടുത്തേക്കാം. ഓക്കെ, ടാറ്റാ. ഓക്കെ, വിളിച്ചത് സന്തോഷം. അപ്പൊ വീണ്ടും വിളിക്കുക. നമ്മുടെ ദേവപ്രയാഗ് മോനാണ് കേട്ടോ വിളിച്ചത്. മോൻ വിളിച്ചാ വിറ്റാണ് കേട്ടോ, വേറൊന്നുമല്ല. അങ്ങ് റാപ്പൊക്കെ കേൾക്കാനായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പൊ എനിക്കിഷ്ടമുള്ള പാട്ടൊക്കെ ആയിരിക്കും മിക്കപ്പോഴും മോൻ ചോദിക്കുന്നത്. അപ്പൊ പല റാപ്പൊക്കെ എനിക്ക് ഇവിടെ റേഡിയോയിൽ പ്ലേ ചെയ്യാൻ പറ്റുന്നത് മോൻ വിളിക്കുമ്പോഴാണ്. അപ്പൊ എന്തായാലും നമുക്ക് മോൻ പറഞ്ഞ ഒരു പാട്ടിലേക്ക് പോകാൻ. ആ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

ഇതോടെ ബയോ സ്പെക്ട്രം 2026 റീസെന്റ് അഡ്വാൻസസ് ഇൻ ബയോളജിക്കൽ സയൻസസ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയ അന്തർദേശീയ കോൺഫറൻസ് 2026 June 17-18 തീയതികളിൽ നടക്കുന്നു. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇൻട്രാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക് തിരുവല്ല, ഡൈജി ബയോടെക്നോളജീസ് എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ

0: ണതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്, കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ കൂടെ ഒരു കോളർ ഉണ്ട്, ആരാണ് എന്ന് നോക്കിക്കളയാം. ഹലോ,
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഇത് ആരാണ്?
1: കാഞ്ഞിരപ്പള്ളി അനിലേട്ടൻ.
0: ആ അനിലേട്ടൻ, എന്തുണ്ട് വിശേഷം?
1: നല്ല വിശേഷമൊക്കെ തന്നെ. ഇന്ന് മഴയ്ക്കൊക്കെ ഒരു ശകലം കുറവുണ്ട്.
0: അതെ അതെ. ഓക്കെ, നമ്മുടെ ബാക്കി രണ്ട് മൂർത്തികൾ എന്ത് പറയുന്നു, സുഖമായിരിക്കുന്നോ?
1: ബാക്കി രണ്ട് മൂർത്തികൾ സുഖമായിട്ടിരിക്കുന്നു, അവരവരുടെ വീട്ടിൽ ഇരിക്കുന്നുണ്ട്, കുഴപ്പമില്ല.
0: ആണ്, ഓക്കെ. അപ്പൊ ഏത് പാട്ടാ വേണ്ട?
1: ഇടയ്ക്ക് നമ്മുടെ സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടേ.
0: ആണ്, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചേട്ടാ.
1: അപ്പൊ എനിക്ക് വേണ്ടത് ഡോക്ടർ പേഷ്യന്റ് എന്ന സിനിമയിലെ ഈറൻ നിലാവേ ഈ മൗനം എന്തേ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്, അതങ്ങനെ അധികം കേൾക്കാത്തത് കൊണ്ട് ആ പാട്ടൊന്ന് കേൾക്കണം.
0: പിന്നെന്താ, നമുക്ക് കേട്ട് കളയാം.
1: അപ്പം ഈ പാട്ട് നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും, ഞങ്ങളുടെ സൗഹൃദവാണി കൂട്ടുകാർക്കും, അപർണയ്ക്കും, അങ്ങനെ എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ശുഭരാത്രി സുഖനിദ്ര ആശംസിക്കുന്ന ഏവർക്കും. ശുഭരാത്രി സുഖനിദ്ര ആശംസിക്കുന്ന ഏവർക്കും.
0: ഓക്കെ ഏട്ടാ, താങ്ക് യു. അപ്പൊ ചേട്ടനു നല്ലൊരു ശുഭരാത്രി അങ്ങോട്ട് തരുവാണ് കേട്ടോ. ഓക്കെ, ഏട്ടാ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കാം. നമ്മളെ വിളിച്ചത് അനിൽ ചേട്ടനായിരുന്നു. അപ്പൊ ചേട്ടൻ ആവശ്യപ്പെട്ട ആ ഒരു പാട്ടിലേക്കാണ് കേട്ടോ നമ്മള് പോകുന്നത്. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

0: ഹൗസ് തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447 9994 1. മറാത്തനാസ്യൂസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് തിരുവല്ല ഓട്ടോണമസ് ബയോസയൻസ് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ

വിഷയത്തിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇന്ററാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക്, തിരുവല്ല, ഡൈജീൻ ബയോടെക്നോളജീസ്, എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ്, പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തെ ഓറൽ പ്രസന്റേഷനും പോസ്റ്റൽ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ

0: പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ഉണ്ടാറാണെന്ന് നോക്കാം. ഹലോ ഹലോ
1: ഹലോ
0: ആ ഇതെവിടാണ്? ഹലോ കേക്കുന്നില്ലേ? ആ ഓക്കെ, ആരാണിത്?
1: ബാബുരാജ്.
0: ബാബുരാജ് ഏട്ടൻ,
1: അതെ.
0: എന്തുണ്ട് വിശേഷം? സുഖാണോ?
1: സുഖായിട്ടിരിക്കുന്നു.
0: അപ്പൊ ഏതാ പാട്ട് വേണ്ടത്? മഴയൊക്കെ ആയതുകൊണ്ടാണോ ഈ ഒരു പാട്ട്
1: പിടിക്കുന്നത്?
0: അതെ അതെ ഓക്കെ. അപ്പൊ എന്തെങ്കിലും ഈ ഒരു പാട്ട് കേട്ടോ. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ റേഡിയോ ശ്രോതാക്കളായ എല്ലാവർക്കും.
0: ഓക്കെ, എല്ലാവർക്കും വേണ്ടി കൊടുത്തേക്കാട്ടോ. ഓക്കെ ഏട്ടാ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കാം. നമ്മളെ വിളിച്ചത് ബാബുരാജ് ചേട്ടനാണ്. മഴയൊക്കെ ഇങ്ങനെ പെയ്തോണ്ടിരിക്കില്ല, അപ്പൊ ഈ ഒരു മഴപ്പാട്ട് കേൾക്കാം എന്ന് വിചാരിച്ച് ചേട്ടൻ ഒരു പാട്ട് ആവശ്യപ്പെട്ടതാണ് കേട്ടോ. ആ ഒരു പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷേ അതിന് മുമ്പ് എനിക്കിവിടെ കുറച്ച് മെസ്സേജ് വന്നിട്ടുണ്ട്, വേഗം അതിലേക്കൊന്ന് പോവാണ് കേട്ടോ. ഓക്കെ, നമസ്കാരം, പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷംസുദ്ദീനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. ഗുഡ് ഈവനിങ് അപർണ. നാളത്തെ സ്ഥിതി എന്താകുമെന്ന് അറിയാത്തത് കൊണ്ട് ഇന്നത്തെ അവസ്ഥ നോക്കി ആരെയും വിലയിരുത്തരുത്. എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് എന്ന് പറഞ്ഞിട്ടുണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ ശ്രീധരൻ ചേട്ടനാണ് കേട്ടോ. ചേട്ടനും നല്ലൊരു ശുഭരാത്രി അങ്ങോട്ട് തരുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. ഹായ് റേഡിയോ മാക് ഫാസ്റ്റ്, മോളു സേ ഗുഡ് ഈവനിങ്. മോളെ എല്ലാവർക്കും സുഖമാണോ ചോദിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. ഓക്കെ മോളെ എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്പിളി ചേച്ചിയാണ് കേട്ടോ. അമ്പിളി ചേച്ചിക്ക് നല്ലൊരു ശുഭരാത്രി ഞാൻ ഇവിടെ തരാണ്. അപ്പോൾ ഇനി നമുക്ക് ആ വെട്ട മൂവിയിലെ പാട്ടിലേക്ക് പോകാം. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ഇഷ്ടമുള്ള പാട്ടുകളൊക്കെയാണ് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. പതിയെ എനിക്ക് ടാറ്റ പറയാൻ നേരമാകുമ്പോൾ നമ്മുടെ ലാസ്റ്റ് കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: നമസ്കാരം അപർണ കുട്ടിയെ, ഞാൻ വീണ ചേച്ചിയാ വിളിക്കുന്നത്.
0: വീണ ചേച്ചി, എന്നാണ്ട് വിശേഷം?
1: സുഖമായിട്ടിരിക്കുന്നു. മഴ വേണമല്ലോ.
0: അതെ, മഴയൊക്കെ വേണം. അപ്പൊ ഏതാ പാട്ട് വേണ്ടത്?
1: എനിക്കിന്ന് വേണ്ട പാട്ട് പൂച്ചക്കരി മൂക്കുത്തിയിലെ അണ്ടരിക്കലൊരു കരിമുക്കുത്തി.
0: പറഞ്ഞപ്പോ തന്നെ ചിരിയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു പാട്ടിലേക്ക് പോവാട്ടോ.
1: ഡെഡിക്കേഷൻ ഉണ്ട്.
0: ലിസ്റ്റേട്ടൻ,
1: ലിസ്റ്റേച്ചി, കപിലേട്ടൻ, ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു, മോൾക്കും കേട്ടോ.
0: താങ്ക് യു ചേച്ചി. അപ്പൊ ചേച്ചിക്ക് നല്ലൊരു ശുഭരാത്രി പറഞ്ഞ് ഈ ഒരു പാട്ടിലേക്ക് പോവാണ് കേട്ടോ. വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക, സമയമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് പാട്ട് കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം കേട്ടോ. അപ്പൊ എന്തായാലും വീണ ചേച്ചി വിളിച്ച പാട്ടാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ദാ എനിക്കിവിടെ കുറച്ച് മെസ്സേജ് വന്നിട്ടുണ്ട്, അതും കൂടി ഒന്ന് വായിക്കുകയാണ് കേട്ടോ. അവരുടെ കുട്ടി, ഞാൻ ഷീബ കുമരകം പാട്ട് കേട്ട് കൂടെയുണ്ട്. ബിന്ദു ദിലീപിനും കേട്ടുവരിക്കുന്ന എല്ലാവർക്കും ശുഭരാത്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷീബ ചേച്ചിക്ക് നല്ലൊരു ശുഭരാത്രി ഞാൻ അങ്ങോട്ട് തരുകയാണ്. നമ്മുടെ നാരായണ ചേട്ടൻ ഒരു വലിയ ശുഭരാത്രി മെസ്സേജ് നമുക്ക് തന്നിട്ടുണ്ട്. നല്ലൊരു ശുഭരാത്രി നാരായണ ചേട്ടനും കൊടുക്കുകയാണ്. ഓക്കെ, താങ്ക്സ് വീണ എന്ന് പറഞ്ഞിട്ട് ലിസി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് ഈവനിങ് അപർണ, എന്തുണ്ട് വിശേഷം? പനിയൊക്കെ മാറിയോ? പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നത് ദീപു ചേട്ടനാണ് കേട്ടോ. ചേട്ടാ പനിയൊക്കെ മാറി, സെറ്റായി. ചേട്ടന് നല്ലൊരു ശുഭരാത്രി തന്നുകൊണ്ട് പതിയെ ഞാൻ അങ്ങോട്ട് പോവാണ് കേട്ടോ. ടാറ്റാ ബൈ ബൈ. കേട്ടോണ്ടായിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കേട്ടായി. എന്നിട്ട്

മൂക്കുത്തി തിളങ്ങി, എലികൾ ഓടി, എലിയില്ലെങ്കിൽ കോഴി, പൂച്ചയ്ക്ക് വാശി, എന്നിട്ടെന്താ? കോഴിക്കള്ളി, മൂക്കുത്തി പൂച്ച, പിന്നെ

0: റേഡിയോ മെക്ഫസ് 90.4 ടൈം ചെക്ക്
1: 8 o'clock.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC Road, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
5: തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012586661.
0: സീറോ ഡെലിവറി. എവരിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
3: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെ ഉള്ളത് ദീപ. ഇന്ന് നമുക്ക് 4 മണിക്ക് ഒന്ന് ഉഷാറാക്കിയാലോ? നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു വെർമിസല്ലി ഉപ്പുമാവ് ഉണ്ടാക്കാം. ഉപ്പുമാവ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുച്ഛിക്കണ്ട, അത്ര വെറൈറ്റി ആയിട്ടാണ് ഈ വെർമിസല്ലി ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടിയിട്ട് 1/2 കപ്പ് എണ്ണ, പിന്നെ വെർമിസല്ലി അതായത് സേമിയ ഒരു 250 ഗ്രാം, അത് കുറച്ച് നമ്മൾ നോർമൽ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് പീസ് ആക്കുമല്ലോ അങ്ങനെ എടുക്കുക. കടുക് 1/2 സ്പൂൺ, ഉഴുന്നുപരിപ്പ് 2 സ്പൂൺ, കടലപ്പരിപ്പ് 2 സ്പൂൺ, പിന്നെ കാഷ്യൂ നട്ട്സ് നുറുക്കിയത് 2 സ്പൂൺ, സവാള ചെറിയ ചതുര കഷ്ണങ്ങളാക്കിയത് 1 കപ്പ്, പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് 1 വലിയ സ്പൂൺ, ഇഞ്ചി കനം കുറച്ചരിഞ്ഞത് ഒരു ചെറിയ സ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന് വെള്ളം 3 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്. ഇത്രയാണ് നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ്. വെർമിസല്ലി ഉപ്പുമാവിന് വേണ്ടിയിട്ടുള്ളതാണ് എണ്ണ, വെർമിസല്ലി, കടുക്, ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, കാഷ്യൂ നട്ട്സ്, സവാള, ഇഞ്ചി, കറിവേപ്പില, വെള്ളം, ഉപ്പ്, പച്ചമുളക്. ആദ്യം നമ്മൾ പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് വെർമിസല്ലി കുറേശ്ശെ ചേർത്തിട്ട് ഇളം ബ്രൗൺ കളർ വരുന്നത് വരെ നമ്മളൊന്ന് വറുത്തൊന്ന് മാറ്റിവെക്കുക. അതുപോലെ എണ്ണയിൽ പിന്നെ നമ്മൾ പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുകും ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും കാഷ്യൂ നട്ടും ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു ഇളം ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തിട്ട് അത് മാറ്റിവെക്കണം. അടുത്തതായിട്ട് വെള്ളവും ഉപ്പും ചേർത്തിട്ട് തിളയ്ക്കുന്ന സമയത്ത് വെർമിസല്ലി ഓരോ പിടിവീതം വിതറിക്കൊടുക്കുക. അതായത് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ കടുകും ഉഴുന്നുപരിപ്പും എല്ലാം കൂടി, അതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമ്മൾ വെള്ളവും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തിളയ്ക്കുന്ന സമയത്ത് വെർമിസല്ലി ഓരോ പിടിവീതം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ മുഴുവനും ചേർത്ത് വെള്ളം മുഴുവൻ വറ്റിയ ശേഷം കട്ട കെട്ടാതെ മെല്ലെ ഇളക്കി കൊടുക്കണം. ഈ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന്റെ ഏറ്റവും വലിയ പ്രശ്നം കട്ട കെട്ടി പോവുക എന്നുള്ളതാണല്ലേ. അപ്പൊ ഒരുപാട് വെള്ളം വേണ്ട, ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. നല്ല തിളച്ച വെള്ളം നമ്മൾ കുറച്ച് മാറ്റി വെക്കുന്നത് നല്ലതാണ്. കുറച്ചുകൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് യൂസ് ചെയ്യാം. എന്നിട്ട് ചൂടോടെ കഴിക്കാം. പിന്നെ അതുപോലെ ഇപ്പൊ ആവശ്യം ഉണ്ടെങ്കിൽ സവാള നമ്മൾ വഴറ്റുന്ന സമയത്ത് പൊടിയായിട്ട് അരിഞ്ഞ പച്ചക്കറികൾ 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. അത് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് കഴിക്കുന്നതും ഇഷ്ടമായിരിക്കും. ഇഷ്ടമായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഹെൽത്തി ആയിരിക്കും. അല്ലാതെ ക്യാരറ്റ് കൊടുത്താൽ ചിലപ്പോൾ കഴിക്കണമെന്നില്ല. അപ്പൊ ക്യാരറ്റൊക്കെ നമ്മൾ ചെറുതായിട്ട് അതായത് അറിയാത്ത രീതിയിൽ നമ്മൾ പൊടി പൊടിയായിട്ട് അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഉപ്പുമാവ് കുട്ടികളെ കൊണ്ടും കഴിപ്പിക്കാം, ഇഷ്ടമല്ലാത്തവരെ കൊണ്ടൊക്കെ കഴിപ്പിക്കാൻ പറ്റും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പൊ ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിങ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
2: മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.
3: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
4: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: സമയം.

0: ക്ഷമയം.
1: കറുത്തിരുണ്ട് നീളമുള്ള മുടി ഇഷ്ടപ്പെടാത്തതായിട്ട് ആരുണ്ടല്ലേ? എന്നാൽ എന്തൊക്കെ ചെയ്തിട്ടും മുടി വളരുന്നില്ല എന്ന് പറയുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള കുറച്ച് ടിപ്സ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. വെൽക്കം ടു ക്ഷമയം വിത്ത് മീ ആർ ജെ അപർണ. നമ്മുടെ മുടിയുടെ ലെങ്ത്, അതിന്റെ ശൈലി, അതിന്റെ ആരോഗ്യം എന്നിവയൊക്കെ കൂടുതലും നമ്മുടെ ജനിതക ഘടനയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. എങ്കിലും ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയുടെ ആരോഗ്യം ഒന്നുകൂടി വർദ്ധിക്കുന്നതാണ്. അതിലെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് മുടി ഹീറ്റ് ചെയ്യുക എന്നത്. ഈ ബിസി ലൈഫിൽ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മുടി ഹീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മുടി സ്ട്രെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് പല രീതിയിൽ നമ്മുടെ മുടിയിൽ ചൂട് തട്ടുന്ന ഒരു പ്രവണതയുണ്ട് അല്ലെ. ഇത് നമ്മുടെ മുടിയെ കൂടുതൽ ദോഷമായിട്ടാണ് ബാധിക്കുന്നത്. ഇനി അഥവാ നിങ്ങൾക്ക് ഹീറ്റ് ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും മുടി ഹീറ്റ് ചെയ്യരുത്. ഇനി നമ്മളൊക്കെ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്കാണ് നനഞ്ഞ മുടി ചീകുക, അല്ലെങ്കിൽ നനഞ്ഞ മുടി ചീക കെട്ടിവെക്കുക എന്നത്. നനഞ്ഞ മുടി കൂടുതൽ ദുർബലമായിരിക്കും. അപ്പൊ ഈ സമയത്ത് നമ്മൾ ടൈറ്റായിട്ട് ചീപ്പ് ഉപയോഗിച്ച് ചീകുക, മുടി ടൈറ്റായിട്ട് കെട്ടിവെക്കുക, ഇതൊക്കെ നമ്മുടെ മുടിയെ ദോഷമായിട്ട് ബാധിക്കും. കൂടുതലും ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ വർക്കിന് പോകുന്നവരൊക്കെയാണ്. രാവിലെയുള്ള ധൃതിയിൽ കുളി കഴിഞ്ഞ് വന്ന് മുടി ചീകുക കെട്ടുക എന്നുള്ളതൊക്കെ. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. മുടി ഉണങ്ങിയതിന് ശേഷം മാത്രം മുടി ചീകുകയും കെട്ടിവെക്കുകയും ചെയ്യണം. സ്വാഭാവികമായിട്ട് തന്നെ മുടി ഉണങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലാതെ മുടി ഉണങ്ങാനായിട്ട് ഓവറായിട്ട് തലയിലെ തോർത്ത് ഉപയോഗിച്ച് അല്ലെങ്കിൽ ടർക്കി ഉപയോഗിച്ച് തുടക്കുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ നെഗറ്റീവായിട്ട് ബാധിക്കും. മുടിയുടെ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഉറക്കമാണ് കേട്ടോ. ദിവസം 7 മുതൽ 9 മണിക്കൂർ വരെയെങ്കിലും കൃത്യമായിട്ട് ഉറങ്ങണം. ഉറക്കക്കുറവ്, മുടി കൊഴിച്ചില്, അകാല നര, മുടി നേർത്തു പോകൽ എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണമാണ്. അപ്പോൾ ഉറക്കക്കുറവുണ്ടോ എന്നുള്ള കാര്യത്തിൽ നിങ്ങളൊരു ശ്രദ്ധ കൊണ്ടുവരണം. കൂടുതലും ആവശ്യത്തിന് ഉറങ്ങുവാനും അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കുവാനും ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ മുടിയുടെ ആരോഗ്യം പകുതി ഭേദമാകുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുടി വളർച്ചയും ബെറ്റർ ആകുന്നത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത്രേ ഉള്ളൂ മുടി വേഗം വളരാനായിട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് സമയത്തിലൂടെ ഞാൻ ദാ ഇന്ന് പറഞ്ഞു കഴിഞ്ഞത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ പതിയെ ഞാനും ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല. റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
2: 9 o'clock.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. Choose College for Advanced Studies, Tiruvalla, Autonomous, Bioscience Department, Sankadipikkunna International.

എഡ്യൂക്കേഷൻ കൌൺസിൽ, DSIR എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെ ബയോസ്പെക്ട്രം 2026 അഡ്വാൻസസ് ഇൻ ബയോളജിക്കൽ സയൻസസ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയ അന്തർദേശീയ കോൺഫറൻസ് 2026 June 17-18 തീയതികളിൽ നടക്കുന്നു. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇൻട്രാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക് തിരുവല്ല, ഡൈജീൻ ബയോടെക്നോളജീസ് എറണാകുളം, സ്പെക്ട്ര കിഡ്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തിൽ ഓറൽ പ്രസന്റേഷനും പോസ്റ്റർ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.macfast.org/biospectrum2k26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി June 14.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മെറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള പി ആർ പി ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

നിലാമഴ

0: അടിക്കും.
1: അടിച്ചാലും തിരിച്ചടിക്കോടാ.
2: 90.4 റേഡിയോ മാക്ഫാസ്റ്റ്.

0: 90.4 റേഡിയോ
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447992491.
2: നിലമഴ

90.4 Radio Macfast.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൈ.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി പേടി വേണ്ട, ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഫിറ്റ്നസ് നേടാം. അതെ, കേരളത്തിൽ ആദ്യമായി ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് വിഭാഗം ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 2:30 സിനിമാ താരം ശ്രീ നരേൻ നിർവഹിക്കുന്നു.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
7: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
8: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: സീറോ ഡെലിവറി സീറോ ഡെലിവറി യെസ് അവശ്യ സാധനങ്ങൾ പച്ചക്കറികൾ മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012586661.
0: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
2: നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വീറ്റ് ഡ്രീംസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടെയുള്ളത് ആർ ജെ അമൃത കാർത്തിക. എത്ര നിശബ്ദമായ രാത്രിയാണല്ലേ. എന്നിരുന്നാലും ഈ രാത്രിയിൽ യാത്ര ചെയ്യുന്നവർക്ക് അത്ര നിശബ്ദമായിട്ട് തോന്നുന്നില്ലെങ്കിലും ഇപ്പോൾ ഉറങ്ങാനായി കിടക്കുന്നവരുണ്ടല്ലോ അല്ലെ. അവരിലേക്ക് ഒരുപാട് ഓർമ്മകൾ ഇപ്പോൾ വന്നെത്തിയിട്ടുണ്ടാവും. മൊബൈൽ ലൈറ്റൊക്കെ ഓഫാക്കി കണ്ണുകളൊന്ന് അടച്ചു നോക്കിയേ, നമ്മുടെ ചെവിയിൽ ഒരു ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ? മോർണിംഗ് അസംബ്ലി, സ്കൂൾ ഗ്രൗണ്ട്, ഒരു ചിരി, ഒരു വിളി, അങ്ങനെ അങ്ങനെ ഒരുപാടൊരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ടോ? അപ്പൊ നമ്മളിന്ന് തിരിഞ്ഞു നോക്കുന്നത് നമ്മളൊരിക്കലും മറക്കാനാവാത്ത, മറക്കാൻ പറ്റാത്ത ആ സ്കൂൾ ഡേയ്സിലേക്കാണ് കേട്ടോ.

കണ്ണുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

സ്കൂളിലേക്ക് പോകുമ്പോ രാവിലെ ഒരു വിളിയുണ്ട് അമ്മയുടെ. എഴുന്നേറ്റോ, സ്കൂൾ ടൈം ആയി എന്ന് പറഞ്ഞുകൊണ്ട് യൂണിഫോം അയൺ ചെയ്ത ഒരു സ്മെല്ല്, ബാഗിൽ ബുക്സൊക്കെ അറേഞ്ച് ചെയ്യുന്ന ആ സമയം, ഇനി അസംബ്ലി ലേറ്റ് ആയാലുള്ള ഒരു ടെൻഷൻ ഉണ്ടല്ലോ, പ്രെയർ സോങ് പാടുമ്പോ എന്തൊക്കെയോ ചിന്തിച്ചു നിൽക്കുന്ന നമ്മൾ. അങ്ങനെ അതൊരു റുട്ടീൻ അല്ലായിരുന്നു അല്ലേ, ഒരു ജീവിതമായിരുന്നു. അങ്ങനെ എത്രയെത്ര ഓർമ്മകളാണ് ഒരു സ്കൂൾ ജീവിതം നമുക്ക് തന്നിരിക്കുന്നത്.

ഉണ്ടായിരുന്നു. പക്ഷെ ബാക്ക് ബെഞ്ചേഴ്സ്, അവരുടെ ഒരു ലോകം എന്ന് പറയുന്നത് വേറെയായിരുന്നു അല്ലേ. ടീച്ചർ ബോർഡിൽ എഴുതുമ്പോൾ നമ്മൾ എഴുതിയത് നോട്ട്സ് അല്ല, സ്റ്റോറീസ് ആയിരുന്നു. സ്റ്റാൻഡപ്പ് എന്ന വാക്ക് കേട്ടാറുള്ള ചെറിയൊരു പേടി ഇപ്പോൾ ഓർക്കുമ്പോൾ അത് തന്നെ ഒരു ഒരു ക്യൂട്ട് മെമ്മറി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അല്ലേ. കാരണം അന്ന് നമ്മൾ ടെൻഷൻ അടിച്ചിട്ടുള്ള എത്രയോ കാര്യങ്ങളാണ് ഇന്ന്

നമുക്ക് എടുത്തു പറയേണ്ടത് നമ്മുടെ ഫ്രണ്ട്സിനെ കുറിച്ചാണല്ലേ. ഒന്നുമില്ലാതെ, ഒരു കാര്യമില്ലാതെ ചിരിക്കാനുള്ള കുറേ കാരണങ്ങൾ കണ്ടെത്തും. ഇനി പണിഷ്മെന്റ് കിട്ടിയാലും ഒറ്റയ്ക്കല്ല, ഒരുമിച്ചങ്ങോട്ട് നേരിടും അല്ലേ. ലാസ്റ്റ് ബെഞ്ച് ഗ്യാങ് എന്നൊക്കെ നമ്മൾ പറയും. ബെസ്റ്റ് ഫ്രണ്ട് ഫോർ എവർ പ്രോമിസസ്. ഇന്നും ആ പേരുകൾ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയം ഒന്ന് നിൽക്കുന്നത് പോലെ തോന്നും. എന്തല്ലേ, എത്ര ഓർമ്മകളാണ് നമ്മളിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവുമില്ലാതെ ചിരിച്ച കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ. ശരിക്കും നമ്മുടെ മനസ്സിലൊരു കളങ്കമില്ലാതിരുന്നൊരു ടൈമാണത്. എത്രയെത്ര കുസൃതികളാണ് കാണിച്ചു കൂട്ടിയത് ഒരുമിച്ച്. ഇന്ന് ആ കൂട്ടുകാരൊക്കെ നിങ്ങളോടൊപ്പം ഉണ്ടോ? അതോ പലരും പല വഴിയായോ? എന്നിരുന്നാലും ഇപ്പം മനസ്സിലേക്ക് ആ കൂട്ടുകാർ ഓടിയെത്തുന്നുണ്ടെങ്കിൽ ഒട്ടും താമസിക്കണ്ട കേട്ടോ, അവരെയൊന്ന് വിളിച്ചു.

90.4 റേഡിയോ മാക്ഫാസ്റ്റ്. ഉച്ചയ്ക്ക് ബെല്ലടിച്ചാൽ, അതായത് കഴിക്കാനുള്ള ഒരു സമയമാകുമ്പോൾ, ക്ലാസ് റൂം ഒരു മാർക്കറ്റ് ആവൂലേ. പിന്നെ നമ്മുടെ ടീച്ചർ പറയുന്നൊരു വാക്കുണ്ട്, കറക്റ്റാണ്, ഇതെന്താണ് കുട്ടികളെ ചന്തയാണോ എന്ന്. അല്ലേ, കാരണം അത്രത്തോളം തിരക്കും ബഹളവുമാണ്. ടിഫിൻ ബോക്സ് തുറക്കുമ്പോൾ ഓഹ്, എന്തല്ലേ ആ ഒരു മണം. പലരും അന്ന് പുതിച്ചോറായിരിക്കും കൊണ്ടുവരുന്നത്. ആ

മണിക്കൂർ ഇങ്ങനെ അഴിക്കുമ്പോ ആ ഒരു ഇലയുടെ ഒക്കെ മണമൊക്കെ ആയിട്ടുള്ള ഒരു ഉണ്ടല്ലോ, അത് മാത്രം മതി വയറ് നിറയാനായിട്ട്. എന്തായാലും നമ്മൾ കൊണ്ടുവന്ന ഫുഡിനേക്കാൾ കൂടുതൽ നമ്മൾ കഴിക്കുന്നത് നമ്മുടെ കൂട്ടുകാർ കൊണ്ടുവരുന്നതാണല്ലേ. ചിലപ്പോൾ നമ്മുടെയൊക്കെ ടിഫിൻ എവിടെയാണെന്ന് പോലും നമുക്കറിയത്തില്ല. അത്രത്തോളം രസകരമായി എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്തുകൊണ്ട് ഒരു സ്കൂൾ ജീവിതം അതിനി നമുക്ക് ലഭിക്കില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ ഓർമ്മകളുണ്ടല്ലോ, ഇത് മാത്രമല്ല ഇനിയും ഉണ്ട് ഒരുപാട് ഒരുപാട്. ആ ഓർമ്മകളിലേക്കൊക്കെ ഇനിയും മറ്റൊരു ദിവസം നമുക്ക് പോകാം. ഇപ്പോ തൽക്കാലം ഇവിടെ പറയുകയാണ് സ്വീറ്റ് ഡ്രീംസിൽ നിന്ന്. കൂടെ ഉണ്ടായിരുന്നത് ആർ ജെ അമൃത കാർത്തിക. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഗുഡ് നൈറ്റ്.

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.